നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 10, 2026 ജൂൺ 24 ബുധൻ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്നാരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. അഞ്ച് ജില്ലകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ നിന്ന് 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്ന കാലത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ല എന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. തൃക്കലശക്കൊട്ടോടെയാണ് സമാപനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ എതിരില്ലാത്ത 5 ഗോളുകൾ തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോൾ നേടി. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.

0: Well begun is half done. നന്നായി തുടങ്ങിയാൽ പകുതി പൂർത്തിയായി എന്നും എപ്പോഴും പ്രസക്തമായ ചൊല്ല്. പഴഞ്ചൊല്ലുകളിൽ പതിരില്ലെന്ന്. നന്നായി ആരംഭിക്കാൻ ആദ്യം ചെയ്യേണ്ട എന്താണ്? മുൻഗണനകളെ ക്രമപ്പെടുത്തുക. അറിയാലോ? അതെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ആദ്യം, ബാക്കിയെല്ലാം പ്രാധാന്യമനുസരിച്ച് പുറകെ. അയ്യോ, അപ്പോൾ പ്രധാനമായി ഒന്ന് ഞാൻ മിസ് ചെയ്തു പോയി, അത് പറഞ്ഞില്ല, സോറി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്, ആൻഡ് വെൽക്കം എല്ലാവർക്കും ഇന്നത്തെ ബെഡ് കോഫിയിലേക്ക്. ഓക്കെ, അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു കനേഡിയൻ ആർക്കിടെക്റ്റ്, ബിങ് വിങ് തോ അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ജനിച്ചത് ഹോങ്കോങ്ങിലാണ്. 10 വയസ്സുള്ള സമയത്ത് 1950 കാനഡയിലെ വാൻകൂവറിലേക്ക് കുടിയേറിയതാണ് ഫാമിലി. അവിടെ എത്തിയ ഉടനെയുണ്ടല്ലോ ബിങ് ഒരു ജോലിയും കണ്ടെത്തി, ന്യൂസ് പേപ്പർ ബോയ്. സ്കൂളിലും ചേർന്നു. ആ സ്കൂളിലെ ഒരേ ഒരു ചൈനീസ് സ്റ്റുഡൻറ്റും അവനായിരുന്നു. കടുത്ത ശൈത്യകാലമായിരുന്നു കേട്ടോ ഇവർ ചെന്ന സമയം. സ്കൂളുകളൊക്കെ കുറച്ച് ദിവസം അടച്ചിടേണ്ടി വന്നു. തണുപ്പിൽ സുഖമായി കിടന്നുറങ്ങാനും മഞ്ഞിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാനും ഒക്കെ ആ പയ്യനും വലിയ ആഗ്രഹം തോന്നിയിരുന്നു, 10 വയസ്സല്ലേ ഉള്ളൂ. എന്നാൽ ബിങ്ങിൻ്റെ അമ്മ അതിന് കടിഞ്ഞാനിട്ടു. ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവർ തടയിട്ടത്. നീ ഒരു ജോലി ഏറ്റെടുത്ത് നടത്തുകയാണ്, അത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. മുൻഗണന കൊടുക്കേണ്ടത് ഉത്തരവാദിത്വങ്ങൾക്കാണ്, ഇഷ്ടങ്ങൾ പിന്നീടേ വരാവൂ. ബിങ് അത് തന്നെ ചെയ്തു. സൈക്കിളിൽ പത്രക്കെട്ടുകളുമായി മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന വഴികളിലൂടെ അതിരാവിലെ സഞ്ചരിച്ച് മറ്റേത് ദിവസങ്ങളിലേതും എന്ന പോലെ തൻ്റെ ജോലി ചെയ്തു. റൈറ്റ്, പഠിച്ച് ഉയരങ്ങൾ കീഴടക്കി ലോകമറിയുന്ന ആർക്കിടെക്റ്റ് ആയപ്പോഴും ബിങ് വിങ് തോം കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞുകൊടുത്ത ആ പാഠം ഒരിക്കലും മറന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങളല്ല ഉത്തരവാദിത്വങ്ങളാണ് മുഖ്യം എന്ന പാഠം. യെസ്, ഇത് നമുക്കെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. പഠിക്കുമ്പോഴായാലും ജോലി ചെയ്യുമ്പോഴായാലും കലാപ്രവർത്തനങ്ങളിലായാലും എവിടെയായാലും നമ്മൾ ഏറ്റെടുത്ത, നമ്മൾ കമ്മിറ്റഡായ ഉത്തരവാദിത്വങ്ങൾക്കായിരിക്കണം മുൻഗണന. ഇഷ്ടങ്ങൾ വേണ്ട എന്നല്ല, അതും വേണം. ജീവിതത്തിൽ സന്തോഷം നിറയാൻ എന്തായാലും വേണം. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് തീർത്തതിന് ശേഷം അതിലേക്ക് നീങ്ങുക. യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ബെറ്റർ. നമുക്ക് കൂടുതൽ സന്തോഷം തോന്നും, തീർച്ചയായും ആത്മവിശ്വാസം തോന്നും. ഈ തോന്നലുകൾ നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കുകയും ചെയ്യും.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.8.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: നീതി അഥവാ ന്യായം, ഇതാണ് പരിഷ്കൃത സമൂഹങ്ങളുടെ സർവപ്രധാനമായ നന്മ. കിരാതമായ അപരിഷ്കൃതമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന ദേശങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് ഈ ശ്രേഷ്ഠതയാണ്. എന്നാൽ അനീതി അഥവാ അന്യായം, ഇത് ദുർബലരായ ജനതയെ ഉത്സാഹപ്പെടുത്തുന്നു, ഉത്തേജിപ്പിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫിലിപ്പൈൻസ് എഴുത്തുകാരൻ ഹൊസേ റിസാൽ, ഇദ്ദേഹമാണ് ജസ്റ്റിസിൻ്റെ മൂല്യം ഇങ്ങനെ വരച്ചു കാണിച്ചത്. ദേശീയവാദിയും ചിന്തകനും ഒഫ്താൽമോളജിസ്റ്റുമായിരുന്ന റിസാലിനെ 1896 വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങളാണ് 1898 ഫിലിപ്പൈൻസിൽ സ്പെയിനിൻ്റെ കോളനി വാഴ്ചയ്ക്ക് അവസാനമുണ്ടാകാൻ കാരണം. ഓക്കെ, ഹൊസേ റിസാൽ കൂടുതലും എഴുതിയത് സ്പാനിഷ് ഭാഷയിലാണ്. ആദ്യ നോവലിൻ്റെ പേര് നോളി മേ താങ്കരേ, ടച്ച് മീ നോട്ട് എന്ന് ഇംഗ്ലീഷ്, എന്നെ സ്പർശിക്കരുത്. കോളനി ഭരണത്തിനെതിരായി അതിൻ്റെ കുഴപ്പങ്ങളെ തുറന്നു കാട്ടിയ നോവലായിരുന്നു. അതുപോലെ തന്നെ എൽ ഫിലിബസ്ത്രുസ്മോ എന്ന പുസ്തകവും, കലാപകാരി എന്നാണ് അർത്ഥം അതിൻ്റെ. ഓക്കെ, ഏതാനും മറ്റു കൃതികളുടെ ഇംഗ്ലീഷ് ടൈറ്റിൽസ് കൂടി പറയാം. വാട്ട് എവർ ദ റേസ്, ടു ദി യങ് വുമൻ ഓഫ് മലോലാസ്, ദ ഇൻഡോളൻസ് ഓഫ് ഫിലിപ്പിനോസ്, ദ ഫിലിപ്പൈൻസ് എ സെഞ്ചുറി ഹെൻസ്. ഇതുകൂടാതെ കവിതകളും നാടകങ്ങളും ഉപന്യാസങ്ങളും രചിച്ചിട്ടുണ്ട് ഹൊസേ റിസാൽ. പ്രിയപ്പെട്ടവർ, കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്, റെയിൻബോ എഫ്എം 107.5.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി എഫ്എം റെയിൻബോ 107.5 ബെഡ് കോഫി.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ഓൾവേസ് ബെയർ ഇൻ മൈൻഡ് ദാറ്റ് യുവർ ഓൺ റെസൊല്യൂഷൻ ടു സക്സീഡ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനി അതർ. ജയിക്കണമെങ്കിലേ വേറെ ആരെങ്കിലും വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ സംഗതി നടക്കൂ. ഇതാണ് പറഞ്ഞത്. പരീക്ഷ നന്നായിട്ട് എഴുതണമെങ്കിൽ അച്ഛനോ അമ്മയോ കുത്തിയിരുന്ന് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് കുട്ടികൾ കൂടി തോന്നണേ. ആ തോന്നൽ വരണമെങ്കിൽ ചെയ്യുന്ന കാര്യത്തോട് ഇഷ്ടമുണ്ടാകണം. ഓക്കെ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന KP കേശവമേനോൻ ഇംഗ്ലണ്ടിൽ പഠിച്ചിരുന്ന കാലത്തെ ഒരു അനുഭവം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ആ വിവരണത്തിൽ നിയമം പഠിക്കാൻ അവിടെ എത്തിയ ഒരു സഹപാഠിയാണ് നായകൻ. ആള് ജപ്പാൻകാരനാണ് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയും ആ ജപ്പാൻകാരൻ വിദ്യാർത്ഥിയും തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു.

0: ഒരു അനുഭവം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ആ വിവരണത്തിൽ നിയമം പഠിക്കാൻ അവിടെ എത്തിയ ഒരു സഹപാഠിയാണ് നായകൻ. ആള് ജപ്പാൻകാരനാണ് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയും ആ ജപ്പാൻകാരൻ വിദ്യാർത്ഥിയും തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു. കഷ്ടിച്ച് കുറച്ച് വാക്കുകൾ അറിയാം ഇംഗ്ലീഷിൽ, അത് വെച്ച് പരീക്ഷ എഴുതിയാൽ എന്ത് സംഭവിക്കും? അത് തന്നെ, ആളേറ്റവും പിന്നിലായി. മാർക്ക് വാങ്ങിച്ചവരോടും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോടും കക്ഷിക്ക് വല്ലാത്ത അസൂയ. ആ അസൂയയുണ്ടല്ലോ ആ ജാപ്പനീസ് സ്റ്റുഡൻറ്റ് ഒരു വാശിയാക്കി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാക്കി വളർത്തി. എന്തുകൊണ്ട് തനിക്കും ഇംഗ്ലീഷിൽ മിടുക്കനായി കൂടാ എന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചു. സഹപാഠികൾ പലരും മറ്റ് രാജ്യക്കാരാണ്, ഇംഗ്ലീഷ് ഭാഷ മാതൃഭാഷ അല്ലാത്തവരാണ്, അവർക്ക് ഭാഷ പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് തനിക്കായിക്കൂടാ? യെസ്, താൻ ഇംഗ്ലീഷിൽ മികച്ച പ്രാവീണ്യം നേടും എന്ന് അയാൾ ഉറപ്പിച്ചു. പിന്നീട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായി. ക്ലാസ് കഴിഞ്ഞ് സ്പെഷ്യൽ ട്യൂഷന് പോയി, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും മാഗസീൻസും ഒക്കെ സ്ഥിരമായി വായിക്കാൻ തുടങ്ങി. പുതുതായി പരിചയപ്പെടുന്ന വാക്കുകളും പ്രയോഗങ്ങളുമെല്ലാം എഴുതി വച്ചു. ഇംഗ്ലീഷിൽ തന്നെ ദിവസവും ഡയറി എഴുതാനും തുടങ്ങി. ഇത് 4-5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നും നിർത്തിക്കളഞ്ഞില്ല. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോകണം, തുടർന്നു പോകണം. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ചെയ്തതിന് വല്ല ഫലം ഉണ്ടാവുമോ? നിയമ പഠനത്തിനൊപ്പം തന്നെ ഈ പരിപാടികളെല്ലാം കൃത്യമായി തന്നെ പുള്ളിക്കാരൻ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു വർഷത്തിന് ശേഷം പിന്നത്തെ പരീക്ഷയുടെ ഫലം വന്നപ്പോൾ ആ ജാപ്പനീസ് സ്റ്റുഡൻ്റായിരുന്നു ഏറ്റവും മുന്നിലെത്തിയത്. അതും ഇംഗ്ലീഷുകാരായ വിദ്യാർത്ഥികളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അയാളുടെ വിജയത്തിന് പിന്നിലുണ്ടായിരുന്നത്: ഉറച്ച തീരുമാനം, അത് നടപ്പിലാക്കാനുള്ള കഠിനമായ പരിശ്രമം. ഇതൊന്നും ചെയ്യാതെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നും പറഞ്ഞ് കയ്യും കെട്ടിയിരുന്നിരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്നു. ഈ പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് പലരും കടുത്ത വിശ്വാസികളായി മാറുന്നത് കണ്ടിട്ടില്ലേ? ദേവാലയങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വഴിപാട് കഴിക്കുന്നു, പേന പൂജിക്കാൻ വയ്ക്കുന്നു, വാഴ്ത്തിക്കാൻ കൊടുക്കുന്നു. പക്ഷേ എന്തെല്ലാം ചെയ്താലും വിഷയം ശരിയായി പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു മാജിക്കും സംഭവിക്കില്ല. അതാണ് സത്യം. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമം ഏറ്റവും നന്നായി ചെയ്ത ശേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലേ അതിലെന്തെങ്കിലും യുക്തി കാണാൻ പോലും കഴിയൂ. വേണം എന്നുള്ള തീവ്രമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ചിട്ടയായ ശ്രമവും ഒന്നിച്ചു ചേരുകയാണെങ്കിൽ സക്സസിലേക്ക് എത്തുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാനാണല്ലേ പ്രയാസം. അതെന്തുകൊണ്ടായിരിക്കാമെന്നറിയാമോ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യത്തോട് താല്പര്യം തോന്നാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ചെയ്യുന്ന ജോലിയോടും പഠനത്തോടുമൊക്കെ നല്ല ഇഷ്ടം വളർത്തിയെടുക്കണം. അത് കൂടുതലായ പരിശ്രമത്തിലേക്കും പ്രയത്നത്തിലേക്കും അതുവഴി വിജയത്തിലേക്കും നമ്മളെ തീർച്ചയായും എത്തിക്കും. പ്രിയപ്പെട്ടവർ, കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി ബെഡ് കോഫി. അമേരിക്കൻ മാധ്യമരംഗത്തെ പ്രശസ്തയായ താരമാണ് ആൻ ലാൻഡോസ്. വിവിധ പത്രങ്ങളിൽ ജനപ്രിയമായ ആർട്ടിക്കിൾസ് എഴുതിയിരുന്ന കോളമിസ്റ്റ്. ഒരിക്കൽ അവർ ഷിക്കാഗോ ട്രിബ്യൂണിൽ എഴുതിയ രസകരമായ ഒരു ലേഖനമാണ് നമ്മുടെ ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിന്റെ ബേസ്. തമാശ രൂപത്തിലാണെങ്കിൽ കൂടി കേൾക്കുമ്പോൾ തോന്നാം, ഷേടാ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചിന്തിച്ചത് എന്ന്. പല പ്രായത്തിൽ ഒരു മകൻ അച്ഛനെ എങ്ങനെ കാണുന്നു, അവന്റെ കണ്ണിൽ അച്ഛൻ എന്താണ് ഓരോ ഏജിലും എന്നാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ആമുഖം വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 4 വയസ്സുള്ളപ്പോൾ മകൻ ചിന്തിക്കും, എൻ്റെ അച്ഛൻ വലിയ ആളാ, എന്തും ചെയ്യാൻ കഴിവുള്ള ആളാ. 7 വയസ്സാകുമ്പോൾ അവൻ അതിശയിക്കും അച്ഛൻ്റെ അറിവിൻ്റെ ആഴത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ സൗഹൃദങ്ങളെപ്പറ്റി. 10 വയസ്സിൻ്റെ പിരിവിരിപ്പുമായി നടക്കുന്ന സമയം അഭിപ്രായത്തിന് ചെറിയൊരു മാറ്റമൊക്കെ വരും. അച്ഛന് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അങ്ങനെ അറിവൊന്നുമില്ല. പിന്നെ സ്നേഹമൊക്കെ ഉണ്ട്, എന്നാലും ഇത്തിരി ദേഷ്യം കൂടുതലാ. ഒരു 12 വയസ്സാകുമ്പോൾ മകൻ പറയുന്നത്, കുട്ടിയായിരുന്ന സമയത്ത് അച്ഛൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പോഴോ എൻ്റെ കുറ്റം കണ്ടുപിടിക്കലാ പുള്ളിക്കാരൻ്റെ പ്രധാന ഹോബി. ശരിക്ക് പഠിക്കുന്നില്ല, കൂട്ടുകെട്ടി ശരിയല്ല എന്നൊക്കെയാണ് സ്ഥിരം പറയുന്നത്. 16 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും കാര്യങ്ങൾ മൊത്തം തകിടം മറിയും. ഈ അച്ഛനെ ഒരു കാലത്തും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ ചിന്തകളോ ആറു പഴഞ്ചൻ എന്ത് പറഞ്ഞാലും അച്ഛൻ്റെ പഴയ ഓരോ ചരിത്രം ഉദാഹരണം കാണിക്കാനുണ്ടാവും. 18 വയസ്സിലെത്തുമ്പോൾ അച്ഛൻ്റെ തല തിരിഞ്ഞ ചിന്തകൾ അവന് അസഹനീയമാകും. ഉപദേശങ്ങളും

0: അസഹനീയമാകും. ഇരുപതിൽ ഈ ഒരവസ്ഥ ഒന്നുകൂടി മുറുകും. അമ്മ എങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എന്ന് അത്ഭുതപ്പെടും. കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തൻ്റെ സകല തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ഒരാളിൻ്റെ രൂപമാവും അച്ഛന് മകൻ്റെ മനസ്സിൽ. 30ൽ എത്തി സ്വന്തം കുഞ്ഞിനെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ ബുദ്ധിമുട്ടുമ്പോൾ കാഴ്ചപ്പാട് മറ്റൊരു വഴിത്തിരിവിലെത്തും. താനും ഇങ്ങനെയൊക്കെ ആയിരുന്നോ? അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? പിന്നെ പല കാര്യങ്ങളിലും അച്ഛനോടുകൂടി ഉപദേശം തേടാനുള്ള പ്രവണതയും കൂടും. 35 വയസ്സാകുമ്പോഴേക്കും ഈ വിശ്വാസം അങ്ങ് ഉറയ്ക്കും. എന്ത് ചെയ്യുന്നതിനും മുൻപും അച്ഛൻ്റെ അഭിപ്രായം ചോദിക്കൽ. ഇനി വയസ്സ് 40 ആകുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയാവും: അച്ഛൻ എത്ര ചിട്ടയിലാണ് ഞങ്ങളെ വളർത്തിയത്, എൻ്റെ മോനെ ഇതുപോലെ തന്നെ വളർത്തണം, ഒരു വ്യത്യാസവും ഇല്ലാതെ. 45-കാരനാവുമ്പോൾ വീണ്ടും ചിന്താക്കുഴപ്പം വന്നേക്കാം. ശരിക്കും അച്ഛൻ ഞങ്ങളെ എങ്ങനെയാണ് വളർത്തിയെടുത്തത്? നല്ല ബുദ്ധിമുട്ടുള്ള ഉത്തരവാദിത്വം തന്നെയാണിത്. 50കളിലെത്തുമ്പോൾ ആ ഭാരിച്ച റെസ്പോൺസിബിലിറ്റീസ് ഒന്നുകൂടി തിരിച്ചറിയും. ഒരു കുട്ടി മാത്രമായിട്ട് പോലും തനിക്ക് ശരിക്കും നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അച്ഛൻ ഞങ്ങളെ വളർത്താനും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനും എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കാം. പിന്നെ വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും അത്ഭുതപ്പെടും. അച്ഛൻ എന്ത് ദീർഘവീക്ഷണമായിരുന്നു! ഞങ്ങൾക്കായി എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരുക്കി വച്ചിരുന്നു! എല്ലാം വളരെ സ്മൂത്തായി നടന്നു. ഇതിനൊപ്പം തന്നെ ഇടയ്ക്കെപ്പോഴൊക്കെ അച്ഛനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധവും. ഇങ്ങനെയൊരു അച്ഛൻ വേറെ ആർക്കും ഉണ്ടാവില്ല, തീർച്ച. അങ്ങനെ പോയി ഷഷ്ടി പൂർത്തിയെത്തുമ്പോൾ, 60 തികയുമ്പോൾ മകൻ തിരിച്ചറിയും അച്ഛനൊരു മഹാൻ തന്നെയാണെന്ന്. 56 വർഷങ്ങൾക്ക് മുൻപ് 4ാം വയസ്സിലുണ്ടായിരുന്ന ആ ചിന്തയിലേക്ക് വീണ്ടും പോയിരുന്നു. 4 വയസ്സുള്ളപ്പോൾ മകൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ അച്ഛൻ വലിയ ആളാണ്, എന്തും ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്ന്. ആ ചിന്തയിലേക്ക് എത്തും 60ൽ എത്തുമ്പോൾ. യെസ്, ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആ വികാരത്തിന് പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കാലം തെളിയിക്കും അത് തന്നെയാണ് സത്യമെന്ന്. ചെങ്ങാതീസ്, ഈ ആർട്ടിക്കിളിൽ പറയുന്ന പോലെയുള്ള അവസ്ഥാന്തരങ്ങൾ സമാനമായ രീതിയിൽ നമുക്കും അനുഭവപ്പെടാം. എന്നാൽ ലേഖനത്തിൻ്റെ അവസാനം പറഞ്ഞ ആ ആത്യന്തികമായ സത്യം നമുക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാം: അച്ഛനമ്മമാർ മഹത്തുക്കൾ തന്നെയാണ്. ഓൺ ദാറ്റ് നോട്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യാം. ബെഡ് കോഫിയിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് RJ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. എല്ലാവർക്കും ഈ ദിവസത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന ആശംസയോടെ ബൈ പറയുന്നു. ടേക്ക് കെയർ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റും 10 സെക്കൻഡുമായിട്ടുണ്ട്. എന്ത് രസമാണല്ലേ ഇങ്ങനെ ബെഡ് കോഫി കേട്ട് അതിൽ ഓരോ സെഗ്മെന്റുകളും കേട്ട് അതിലെ ഗാനങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ. നല്ല രസമല്ലേ? ഞാനും അങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഫസ്റ്റ് സെഗ്മെന്റിൽ ബെഡ് കോഫി പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്നല്ലേ, ഇഷ്ടങ്ങളെക്കാൾ വലുതാണ് ഉത്തരവാദിത്വമെന്ന്. ഇഷ്ടങ്ങളെ മാറ്റിവെക്കാനല്ല പറയുന്നത്, ഇഷ്ടങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഭംഗിയായി നിർവഹിക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുമെന്നാണ് ബെഡ് കോഫി പറഞ്ഞു തന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കണമല്ലോ എന്ന്. അതുതന്നെ ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണ് എന്ന് അറിയണ്ടേ? പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പതിവ് പോലെ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കറിയാം, അറിയിപ്പുകൾക്ക് ശേഷം എന്നത്തെയും പോലെ തന്നെ സ്വാഗതം കൊച്ചിയാണ്. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകളുണ്ട് ഡൽഹി റിലേ. എട്ട് സവാരി ടൈമാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കാൻ തോന്നുമ്പോൾ വിളിക്കേണ്ട സമയമാണ് സവാരി ടൈം. 10 മണിക്ക് പാട്സപ്പ് ഉണ്ട്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ആവശ്യപ്പെടാനുള്ള സമയമാണ്. 11 മണിക്ക് സെല്ലുലോയിഡാണ്. 12 മണിക്ക് യുവർ ചോയ്സ്. 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകളുമായി ഡൽഹി റിലേ. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 NCERT സ്പോൺസേർഡ് പ്രോഗ്രാം ഉമംഗ്. 3 മണിക്ക് വിവിധ് ഭാരതി റിലേ. വൈകിട്ട് 5 മണിക്ക് തിരികെ എത്തുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായി. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. രാത്രി 8 മണിക്ക് മൊമെന്റ്സ് വിത്ത് റെയിൻബോ. 9 മണിക്ക് ഏഷ്യ മസ്താനി. 10 മണിക്ക് അരികെ. 11 മണിക്ക് ഹിന്ദി വാർത്തകൾ. തുടർന്ന് 11:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

സ്വാഗതം കൊച്ചി. പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ് 4:11 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചി ആരംഭിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നും നമ്മുടെ പ്രിയ ശ്രോതാവ് വിനീത മനോജ് കുമാർ തിരഞ്ഞെടുത്ത് അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാണി ജയറാം എന്ന വാണിയമ്മയുടെ കുറച്ച് ഗാനങ്ങളാണ് ഇവിടെ സെലക്ട് ചെയ്ത് അയച്ചിരിക്കുന്നത് എന്നാണ് വിനീത പറഞ്ഞിരിക്കുന്നത്. വാണിയമ്മയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതെ എങ്ങനെയാണല്ലോ ഇന്നത്തെ ഗാനങ്ങൾ കൊടുക്കുക. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ 19 ഭാഷകളിൽ തന്റെ മധുര ശബ്ദം കൊണ്ട് കോടിക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ നിത്യഹരിത ഗായികയാണ് പത്മഭൂഷൺ വാണി ജയറാം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടനവധി അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച് വാനമ്പാടി. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെ തന്റെ ശബ്ദം കൊണ്ട് ധന്യമാക്കിയ ഗായികയാണ് വാണി ജയറാം. ആഷാഢമാസം, ഏതോ ജന്മകൽപ്പനയിൽ, നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ എന്നിങ്ങനെ നമ്മൾ ഇന്നും മൂളാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ എത്രയോ ഗാനങ്ങൾ അല്ലേ. അപ്പോൾ വാണിയമ്മയെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കുമായി ഇന്നത്തെ ഗാനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ഇന്നത്തെ നമ്മുടെ സ്വാഗതം കൊച്ചി. ഒരു മികച്ച അഭിനേത്രി എന്നതിലും ഉപരി ഒരു നർത്തകി കൂടിയാണ് നമ്മുടെ പ്രിയങ്കരിയായ നടി വിധുബാല. പക്ഷേ നൃത്തം സിനിമയിൽ അങ്ങനെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ നല്ല കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടിയില്ല എന്നൊരിക്കൽ അവർ പറഞ്ഞത് ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത് ആ പാട്ട്. വിധുബാല ഭംഗിയായി നൃത്തം ചെയ്ത് മനോഹരമായി പാടി അഭിനയിക്കുന്ന ഒരു ഗാനരംഗമാണ് തൃപ്രയാറപ്പ ശ്രീരാമ എന്ന ഭക്തിരസം തുളുമ്പുന്ന മങ്കൊമ്പ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥിന്റെ ഹൃദ്യമായ ഈണം, വാണി ജയറാമിന്റെ മനോഹരമായ ആലാപനം. പുനർജന്മത്തിന്റെ കഥ പറയുന്ന ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. ജോസഫ് ആനന്ദിന്റെ കഥയ്ക്ക് KS സേതുമാധവൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രം. ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഓജോ ബോർഡ് സംവിധാനമൊക്കെ ഈ സിനിമയിൽ ഒരു പ്രധാന രംഗത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് ആ സിനിമയൊന്ന് കാണാൻ തോന്നുന്നുണ്ടോ? അത് കുറച്ച് കഴിഞ്ഞിട്ടാവാം. ഇപ്പം നമുക്ക് ഈ പാട്ട് കേട്ടാലോ? അപ്പോൾ ഇതാ വരുന്നു ആദ്യത്തെ ഗാനം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ചിരകാലകാമിത സുന്ദര സ്വപ്നമേ, ചിരിക്കൂ ചിരിക്കൂ നീ. സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയും പ്രതീക്ഷയുടെയും കടന്നുപോകുന്ന സുന്ദര നിമിഷങ്ങളെയൊക്കെ പരാമർശിച്ച് മുന്നോട്ടു പോകുന്ന പി ഭാസ്കരൻ്റെ മായിക പദഭംഗികൾ കൊണ്ടലങ്കരിച്ച ഗാനം, ദക്ഷിണാമൂർത്തിയുടെ രാഗചാർത്തിൽ വാണി ജയറാമിൻ്റെ പ്രശസ്തമായൊരു ഗാനം, ചിത്രം മനോരഥം.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ഇനി വരുന്ന ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ചിത്രം മധുര സ്വപ്നം.

അടുത്തത് അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനമാണ്. 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് അയലത്തെ സുന്ദരി. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്. കേട്ടാലോ.

അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾ അയച്ചു തന്നത് വിനീത മനോജാണ് പാലക്കാട് ആലത്തൂരിൽ നിന്നും. ഇന്നൊരു ചോദ്യം ചോദിച്ചാലോ, വാണി ജയറാം മലയാളത്തിൽ ആദ്യമായി ആലപിച്ച ഗാനം ഏതാണ്? എളുപ്പമുള്ള ചോദ്യമല്ലേ, ഇവ പെട്ടെന്ന് ഉത്തരങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ 7:25 മലയാളം വാർത്തകളുടെ സമയമാണ്. വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഉത്തരങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ. വാണി ജയറാം ആദ്യമായി മലയാളത്തിൽ ആലപിച്ച ഗാനം ഏതാണ്?

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതികവിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഈ നാഫേഡ് ജോ 2014 മേ ബന്ദ് ഹോനേ കി കഗാർ പർ ആ ഗയാ ഥാ, ആജ് നാഫേഡ് ഈ സാരി പെഹൽ കർകർ 500 കറോഡ് കേ മുനാഫേ കേ സാത്ത്.

0: हजार करोड़ के टर्नओवर के साथ देश के 74 लाख किसानों की सेवा कर रहा है।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎന്നിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിനുശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും യുഎസ് ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്തെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11-നാണ് എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
3: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിലുയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്കെത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. 2-ാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും

0: പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: Is Rainbow FM 107.55. Non-stop music, non-stop entertainment.

പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 40 സെക്കൻഡും. നമ്മുടെ സ്വാഗതം കൊച്ചി തുടരുകയാണ്. പാലക്കാട് ആലത്തൂരിൽ നിന്നും വിനീത മനോജ് കുമാർ തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അടൂർ ഭാസി, ശാരദ, മോഹൻ ശർമ്മ, ലക്ഷ്മി, മാസ്റ്റർ നടരാജ്, സുകുമാരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1975 പുറത്തിറങ്ങിയ ഹിറ്റ് മൂവിയായ രാഗത്തിലെ ഒരു ഗാനമാണ്. സലീൽ ചൗധരി ഈണമൊരുക്കിയ മനോഹരങ്ങളായ ഗാനങ്ങൾ ഈ സൂപ്പർഹിറ്റ് മൂവിയെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർത്തു. അടൂർ ഭാസിയുടെയും മാസ്റ്റർ നടരാജിൻ്റെയും ലക്ഷ്മിയുടെയും മികച്ച പ്രകടനം ഹൃദയസ്പർശിയായ ഒരു അനുഭവമായി മാറുകയാണ് ഈ ചിത്രത്തിൽ. ഈ ചെറുഗാനം കേൾക്കുമ്പോൾ കൈകാലുകളൊന്ന് അനക്കി, മനസ്സിലൊരു നൃത്തത്തിനായി ഒരുങ്ങാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അതാണ് സലീൽ ദ മാജിക് എന്ന് പറയുന്നത്. കേട്ടാലോ.

ബാലചന്ദ്ര മേനോന്റെ പ്രഥമ ചിത്രമായ ഉത്രാടരാത്രിയിലെ ഒരു ഗാനമാണ് ഇനി വരുന്നത്. മഞ്ഞിന്റെ നേർത്ത ആവരണമണിഞ്ഞ മനോഹരമായൊരു പുലർക്കാലത്തെ അനുസ്മരിപ്പിക്കും വിധം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പോലെ വളരെ ലളിതവും ശുദ്ധമായ സംഗീതവും പകർന്നു നൽകി ഈ ഗാനത്തെ അനശ്വരമാക്കിയത് സംഗീത ജോഡികളായ ജയവിജയന്മാരാണ്. ബിച്ചു തിരുമലയുടെ മഞ്ഞിൻ ചേലയണിഞ്ഞ വരികളും വാണി ജയറാമിൻ്റെ ഹൃദയം തൊടുന്ന ആലാപനവും ഒത്തുചേരുമ്പോൾ ആസ്വാദക ലോകത്തിന് അത് ആത്മഹർഷത്തിൻ്റെ ഗാനാഞ്ജലി തന്നെ. ആ ഗാനത്തിലേക്ക് പോയാലോ? ഇതാ വരുന്നോ.

1976 പുറത്തിറങ്ങിയ ചിത്രമാണ് 1000 ജന്മങ്ങൾ. പി ഭാസ്കരൻ വരികളെഴുതി എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് 1000 ജന്മങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേട്ടാലോ.

0: ഞാൻ ഹൗസ് വൈഫാണ്.
1: ഫാമിലി?
0: ഫാമിലി ചേട്ടൻ മനോജ് കുമാർ, കൊല്ലത്ത് വർക്ക് ചെയ്യണു അമൃതയില്. മക്കൾ മൂത്തവൾ എട്ടിൽ പഠിക്കുന്നു വരദ, ഇളയവൾ വാണി അവൾ അഞ്ചിൽ പഠിക്കുന്നു.
1: ഓ, അപ്പോ മനോജ് തെന്നിലാപുരം അല്ലേ?
0: അതെ.
1: സ്ഥിരം ശ്രോതാവാണ് രണ്ടുപേരും അല്ലേ?
0: അതെ അതെ.
1: പിന്നെ ഇക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ വിനീത തന്നെ പറയട്ടെ എന്ന് വെച്ചിട്ട് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാണിയമ്മയുടെ പാട്ടുകളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അതെല്ലാം പറഞ്ഞോളൂ കേട്ടോ.
0: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആദ്യം തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പിന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സിന്, പിന്നെ ഞങ്ങളുടെ റേഡിയോ സൗഹൃദ കൂട്ടായ്മയായ സ്വപ്നക്കൂട്ടിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി ആശംസകൾ ഒരുപാട് പേര് പേഴ്സണൽ ഐറ്റം ഒക്കെ അയച്ചിട്ടുണ്ട്. എല്ലാം മുഴുവനായിട്ട് എനിക്ക് വായിച്ചിട്ടില്ല. ഞാൻ സ്കൂളിൽ പിള്ളേരെ അയക്കുന്ന ഒരു
1: തിരക്കിലാണ്,
0: അപ്പൊ മുഴുവനായി വായിച്ചിട്ടില്ല. എല്ലാവർക്കും എനിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ആശംസകൾ അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കണം.
1: വിനീത പാടോ?
0: ഇല്ലില്ല,
1: ഒട്ടും പാടില്ല.
0: ഇല്ലില്ല, ആസ്വദിക്കും.
1: അപ്പൊ ഇനിയിപ്പോ മക്കള് ക്ലാസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്.
0: അവര് പോണതിന് മുമ്പ് 8 മണിക്ക് വരും, വണ്ടി വരും. അത് കഴിഞ്ഞ പിന്നെ നമ്മള് ഗാനങ്ങൾ കേട്ട് റേഡിയോ കേട്ട് അങ്ങനെ
1: ഇരിക്കും. രാവിലെ മക്കള് പോയി കഴിഞ്ഞാൽ ആ ഒരു ചടങ്ങ് തീർന്നു കഴിയുമ്പോഴേക്കും ഏകദേശം ജോലികളൊക്കെ ഒതുങ്ങുമല്ല അല്ലേ?
0: തിരക്ക് തന്നെയാണ്, അവരെ വിടുന്നവരൊരു തിരക്ക് തന്നെയാണ്. കുറച്ച് ചെറിയ കുട്ടികളായതുകൊണ്ട് കൂടെ തന്നെ വേണം. അവരെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കുറച്ചൊന്ന് ഫ്രീ ആയി, ബാക്കിയുള്ള ഉള്ളിലുള്ള ചെറിയ പണികളൊക്കെ ഉണ്ടാവുള്ളൂ.
1: പിന്നെ ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നടന്നങ്ങൾ തീർക്കും അല്ലേ?
0: പാട്ട് കേട്ടാല് നമുക്ക് പണിയും ഒപ്പം ചെയ്യാൻ
1: ഒരു ഇൻട്രസ്റ്റ് ഉള്ളു.
0: അപ്പൊ അത് കേട്ട് അങ്ങനെ മുന്നോട്ട് പോകും.
1: പിന്നെ വേറെന്തൊക്കെയാണ്, മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണോ, എന്തൊക്കെയാണ് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറയൂ.
0: ഓ, കുഴപ്പമില്ല, അവര് നന്നായി പഠിക്കും. അവര് ആലത്തൂർ BSS ഗുരുകുല സ്കൂളിലാണ് പഠിക്കുന്നത്. ഇങ്ങനെ പോകുന്നു.
1: മക്കള് പാട്ട് പാടോ?
0: ആസ്വദിക്കും. അച്ഛനും അമ്മയും ഇങ്ങനെ പാട്ടുകൾ കേൾക്കുന്നത് കാരണം
1: അവരും ആസ്വദിക്കും.
0: ഇഷ്ടമാണ്, താല്പര്യമാണ് പഴയ പാട്ടുകൾ. കാരണം അവരും ഈ സ്കൂൾ പോണ ടൈം 8 മണി വരെ ഇത് കേട്ടിട്ടല്ലേ പോകുന്നത്. അതുവരെ അവരിങ്ങനെ കേട്ട് കേട്ട് അവർക്കും അതൊരു ശീലമായി. ഇപ്പൊ നമ്മള് വെച്ചിട്ടില്ലെങ്കിലും റേഡിയോ ആദ്യം ഓൺ ചെയ്യണത്
1: അവരാണ്,
0: മകളാണ്. അവള്
1: ഒരു ചിട്ടയാണ് ഇപ്പൊ അതല്ലേ.
0: ആ ഒരു ചിട്ട, അവർക്ക് ടൈമും ഒരു ഏകദേശം അറിയാൻ വേണ്ടിയിട്ടും, പിന്നെ ഗാനങ്ങൾ കേൾക്കുമ്പോ ന്യൂസ് വരുമ്പോ അങ്ങനെയൊക്കെ ഓരോ ടൈം വെച്ചിരിക്കണം. അപ്പൊ ഞാൻ ഓണാക്കിയില്ലെങ്കിലും ആ വന്ദേ മാതരം തുടങ്ങുമ്പോ അവരെന്നെ ആദ്യം ഓണാ.
1: ഈ ഇളയ മകൾക്ക് വാണി എന്ന് പേരിട്ടത് വാണിയമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണോ?
0: അതെ, ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചേട്ടനാണ് ഒത്തിരി ഇഷ്ടം. അപ്പൊ അങ്ങനെ അവൾക്കും ഒത്തിരി ഇഷ്ടമാണ്. അവളെ കുറിച്ചും പ്രത്യേകം റേഡിയോയിൽ പറയാൻ വന്നിട്ടുണ്ട്, വാണിയമ്മയാണ് പ്രത്യേകം പറയണം പറഞ്ഞിട്ടുണ്ട്.
1: അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞോളൂ. മൂത്താളെയും ഇളയാളെയും പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയും. അപ്പൊ എന്തായാലും സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടോ?
0: ഇല്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ.
1: മനസ്സ് നിറഞ്ഞോ?
0: എനിക്ക് ഒത്തിരി സന്തോഷം വന്നതിന്, സന്തോഷം. എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തുണ്ട്, അതിനെല്ലാം ഒത്തിരി നന്ദി.
1: ഓക്കെ, അപ്പൊ എന്തായാലും വിനീതയോട് സംസാരിക്കാൻ സാധിച്ചതില് റെയിൻബോയ്ക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കത്തുകൾ അയക്കുക, വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം.
0: ഓക്കെ,
1: ശരി, നന്ദി, നമസ്കാരം. ആലത്തൂരിൽ നിന്നും വിനീത മനോജ് കുമാറാണ് ഇന്നത്തെ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നത്. അപ്പൊ വിനീതയുമായാണ് നമ്മൾ ഇത്ര നേരം സൗഹൃദ സംഭാഷണം പങ്കുവച്ചത്. അപ്പൊ വിനീതയുടെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. അടുത്ത ഗാനത്തിലേക്ക് പോകണ്ടേ? അടുത്ത ഗാനത്തിലേക്ക് പോവാൻ നേരമായില്ലേ? എന്താണ് വിദ്യ അടുത്ത ഗാനം തരാത്തതെന്നായിരിക്കും. ഗാനം തരാം. അപ്പം അതിനു മുൻപ് ചോദ്യം ചോദിച്ചത് മറക്കണ്ട. വാണി ജയറാം മലയാളത്തിൽ ആദ്യമായി പാടിയ ഗാനം ഏതാണ്?

0: പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റും 52 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചി തുടരുകയാണ്. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, വാണി ജയറാം ആദ്യമായി മലയാളത്തിൽ ആലപിച്ച ഗാനം ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, നമുക്ക് ഉത്തരങ്ങളിലേക്കൊക്കെ കടക്കാം. അയക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നത് ആലത്തൂരിൽ നിന്നും വിനീതയാണ്. അപ്പോൾ വിനീത നമ്മോടുകൂടെ ചേരുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ? ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പാട്ടുകൾ കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കായിരിക്കും അല്ലേ? ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് എത്ര ഭംഗിയുള്ള ഗാനങ്ങളാന്ന് പറഞ്ഞിട്ട്.
1: ഒത്തിരി ഇഷ്ടമാണ് എല്ലാരും. രാവിലത്തെ ബെഡ് കോഫിയും സ്വാഗതം കൊച്ചിയും മുടങ്ങാതെ കേൾക്കും, വേറെ ഒന്നും ഇല്ലെങ്കിലും.
0: അതൊരു ചര്യാണല്ലേ, ദിനചര്യാണ്.
1: അതെ അതെ.
0: പിന്നെ എന്താ ചെയ്യുന്നത് വിനിതാ?

പെൺകുട്ടിയുടെ മനസ്സിൽ പൂത്തൊലിയുന്ന പ്രണയത്തിൻ്റെ വർണ്ണങ്ങൾ ഒരു കിളിയോടെന്ന പോലെ പാടിപ്പോകുന്നൊരു ഗാനമാണല്ലേ നമ്മൾ കേട്ടത്. മാർഗഴി മാസവും മഞ്ഞണി മാസവും ഒക്കെ പാട്ടിന് എത്ര ഭംഗിയാണ് നൽകിയത് അല്ലേ. ഈ മധുരമനോഹരമായ ഗാനം ഉജ്ജ്വലമായി പാടിത്തീർത്തുകൊണ്ട് മലയാള മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ വാണി ജയറാം എന്ന അതുല്യ ഗായികയുടെ നാഥമാധുരിയെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കേണ്ടതല്ലേ. അപ്പോൾ ഗാനത്തിന് ഏഴഴക് ചാർത്തിയ സംഗീതം ഒരുക്കിയിരിക്കുന്നത് എം കെ അർജുനനാണ്.

ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഞാനിങ്ങനെ താളം പിടിക്കായിരുന്നു കേട്ടോ ആ പാട്ട് കേൾക്കുമ്പോൾ. എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ട് പാടി തീർക്കുന്നത് അല്ലേ? അടുത്തത്, വിവാഹത്തിനായി ഒരുങ്ങുന്ന ചിത്രത്തിലെ നായിക തൻ്റെ മനസ്സിൽ വിരിയുന്ന വർണ്ണങ്ങളും നാദസ്വരമേളങ്ങളും അതിൻ്റെ അലയടികളും അമ്പലത്തിൽ നിന്നുയരുന്ന മംഗളവാദ്യങ്ങളും എല്ലാം ചേർന്ന് അതീവ സന്തോഷവതിയായി മാറുന്ന ഒരു ഗാനരംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് MS വിശ്വനാഥനാണ്. സിന്ധു ഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം നമുക്കേറെ ഹൃദയാനന്ദം പകർന്നു നൽകുന്ന ഒന്നാണ്. 1979 പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തമ്പി ചിത്രമാണ് വേനലിൽ ഒരു മഴ. ആ ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.

പ്രിയരേ, സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 16 സെക്കൻഡ് ആകുമ്പോൾ സ്വാഗതം. കൊച്ചിയുടെ സമയം ഏകദേശം ഒക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, എന്തായിരുന്നു? വണി ചേറാം ആദ്യമായി മലയാളത്തിൽ ആലപിച്ച ഗാനം ഏതാണ് എന്നായിരുന്നു. സൗരയൂഥത്തിൽ വിടർന്ന ഒരു സൗഗന്ധിക അല്ലേ, അതല്ലേ ഉത്തരം. ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത് പ്രിയ, ഷീജ, രഞ്ജു, സൽമ, ഭുവനേശ്വരി, സുഭാഷ്, മേഴ്സി, ബിന്ദു ദിലീപ്, മാഗി, ശ്രീദേവി, രാജേഷ്, മനോജ്, ഉഷ, റാണി, വിനീത, ജയകുമാർ, ജിഷ, ലീപ സേതുരാജ്, ഇവരൊക്കെയാണ്. ഇനി കുറച്ച് പേരുകൂടി അയച്ചിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് FB ലോഡാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമൻ്റ് ഇട്ടവരുടെ പേരുകൾ വായിക്കാൻ എനിക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് പോയാലോ. അടുത്ത ഗാനം തുറമുഖം എന്ന ചിത്രത്തിലേതാണ്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം MK അർജുനൻ. പാട്ട് കേൾക്കാം, ഇതാ വരുന്നു.

പ്രിയരേ, അപ്പോൾ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റും 17 സെക്കൻഡും ആയിട്ടുണ്ട്. കുറച്ച് പേരുടെ പേരുകൾ കൂടി വായിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ശരി ഉത്തരങ്ങൾ പറഞ്ഞത്, വാണിയമ്മയുടെ ഗാനം ഏതാണ് ആദ്യത്തേത് മലയാളത്തിൽ ആദ്യമായി ആലപിച്ചതെന്നായിരുന്നു ചോദ്യം. ആർ കെ നായർ, സീത, ബീന, ബിൻസി, ഇത്രയും പേരും, ഒപ്പം തന്നെ നാദസ്മൃതി റെയിൻബോ കൂട്ടായ്മയും കൂടി ഇതിനുത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നത് ആരാണെന്ന് അറിയാമല്ലോ. ആലത്തൂരിൽ നിന്നും വിനിതയാണ്. ഒപ്പം തന്നെ ഇന്ന് ഇത്ര നേരം

0: www.newsonair.gov.in and News on EIR app. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: ഓൺ ദ മൂവ്, ലെറ്റ്സ് ക്രൂ. സവാരി ടൈം ഈസ് ലൈവ്.

വെൽക്കം ബാക്ക് ഡിയർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 39 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ സവാരി ടൈമിന്റെ സമയമാണ്. സവാരി ടൈം എന്നാൽ എന്താണെന്ന് അറിയാലോ? അത് തന്നെ, യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കൊതിയില്ലാത്തവരാരാണല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കൊതി തോന്നുമ്പോൾ പാട്ട് വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? പാട്ട് വയ്ക്കാൻ ഇവിടെ ആർജ വിദ്യയുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാനുള്ള സമയമാണ് 0484242810. പെട്ടെന്ന് വിളിച്ചോളൂ, പാട്ടുകൾ ഒരു കലവറ തന്നെ ഇവിടെ റെഡിയാണ്. ഒരുപാട് വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഒക്കെയായി ഞാനും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. വിളിക്കേണ്ട നമ്പർ 0484242810. പെട്ടെന്ന് വിളിച്ചോളൂ, പാട്ടുകൾ റെഡിയാണ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം 8:35 ആയിട്ടുണ്ട്. അപ്പോൾ സവാരി ടൈം ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ചില എടുത്തു വന്നപ്പോഴേക്കും അത് കട്ടായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ 0484-242-8101 എന്ന നമ്പറിലേക്ക്. ഇഷ്ടമുള്ള പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സമയമാണ്, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. പാട്ട് കേൾക്കണമെങ്കിൽ സവാരി ടൈമിലേക്ക് വിളിക്കണമെങ്കിൽ എന്തായിരിക്കണം? സവാരി ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ സവാരി ചെയ്യുന്നവർ ടു വീലറിലൊക്കെ ആണോ എങ്കിൽ വണ്ടി ഒന്ന് സൈഡിലേക്കൊക്കെ ഒതുക്കിയിട്ട് വേണം നമുക്ക് കോളുകൾ എടുക്കാനും വിളിക്കാനും ഒക്കെ, കേട്ടോ. അപ്പോൾ അതുകൂടി ട്രാഫിക് നിയമങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ട്രാഫിക് നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ? പാട്ടിലേക്ക് പോവുകയാണ്. വിളിക്കുന്ന നമ്പർ 0484-242-8101. 0424-242-8101. പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ.

0: അപ്പോ നമ്മുടെ ആദ്യത്തെ കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കിയാലോ. ഹലോ, ആ പേര് പറഞ്ഞോളൂ.
1: രവീന്ദ്രനാഥ്.
0: എവിടെന്നാ വിളിക്കുന്നത്? എങ്ങടേക്കാണ് യാത്ര?
1: എയർപോർട്ടിൽ.
0: ആരെങ്കിലും വരുന്നുണ്ടോ? ഓ ഓ, അപ്പൊ എല്ലാ ദിവസമുള്ള യാത്രയാണിതല്ലേ. പിന്നെന്തൊക്കെയാണ് വിശേഷം? മഴയുണ്ടോ? നല്ല അന്തരീക്ഷമാണ് അല്ലേ. അപ്പൊ ഇപ്പൊ എവിടെ എത്തി ഏകദേശം? ഓ, അപ്പൊ ഇനി നെടും വരാപ്പുഴ റൂട്ടിലേക്ക് കടക്കുമ്പോ അത്യാവശ്യം ബ്ലോക്ക് കിട്ടും അല്ലേ. സീപോർട്ട് എയർപോർട്ട്. അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ വലിയ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. സാധാരണ ഉള്ളതുപോലെ എത്ര മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്? എന്തോ നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ തണുത്ത് വിറച്ചിരിക്കുകയാണ്. താങ്ക് യു, ഒരുപാട് സന്തോഷം. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയോ.
1: പിന്നെ നമ്മുടെ അയാൾക്ക് അത് എഴുതുകയാണ് നമ്മുടെ സിനിമയിലെ ഒരു എന്താ പറയാ, കുറച്ച് ഒരു ഡാൻസ് സീനൊക്കെ ഉണ്ടല്ലോ, ആ പാട്ട് ഞാൻ ഓർക്കുന്നില്ല. മോഹൻലാലിനും
0: പറഞ്ഞോ, പോരട്ടെ.
1: ആ സിനിമ ഒരു ഡാൻസ് സീനൊക്കെ ഉള്ള ഒരു പാട്ട്.
0: ഏതോ നിദ്ര തന്നാണോ അല്ലെങ്കിൽ? മാനേന്നുള്ള പാട്ടാണോ ഉദ്ദേശിച്ചത്? മതിയോ, ഉറപ്പിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം. ഓക്കെ, ബൈ. അയാൾ കഥ എഴുതുകയാണ് എന്ന മൂവിയിലെ ഏതോ നിദ്രതൻ ചോദിച്ച പാട്ട് മാനി എന്നുള്ളതായിരിക്കും ആയിരുന്നു ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അത് കറക്കി തിരിച്ച് ഇവിടെ ഏതോ ഒരു നിദ്രതനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടാലോ, ഇതാ വരുന്നു കേട്ടോ.

0: ഇന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: ആ ഹാ ഹാ, അപ്പൊ അവര് കരുതിയിരിക്കും. ആ ഹാ, കൂട്ടുകാരന്റെ പേരെന്താണ്? എന്തോ ക്ലിയർ ആവുന്നില്ല, കട്ടായി പോകുന്നുണ്ട്. വിപിൻ, വിപിൻ എന്നാണോ? അപ്പൊ എന്തായാലും വിപിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ് കേട്ടോ. പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, ആ പാട്ടാണ് വേണ്ടത്. കൂട്ടുകാരനെ ഡെഡിക്കേറ്റ് ചെയ്യാണോ? ആ, അപ്പൊ ഒറ്റയ്ക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ഉണ്ടോ? ആ, നിങ്ങള് ഫ്രണ്ട്സ് മാത്രം ആഘോഷിക്കുകയാണ്. സുരേഷേട്ടൻ എന്താ ചെയ്യുന്നത്? ആ, ഒപ്പം പണി ജോലി ചെയ്യുന്ന ആളാണോ? അപ്പൊ എന്തായാലും വിപിൻ ചേട്ടനോടും ബർത്ത്ഡേ വിഷസ് പറയുക. ഒരുപാട് സന്തോഷം വിളിച്ചതില്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പാട്ട് കേട്ടാലോ? ഇതാ വരുന്നു കേട്ടോ.

0: സമയം 8 മണി കഴിഞ്ഞ് 49:53 ആയിട്ടുണ്ട്. സവാരി ടൈം ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് എന്ത് രസമാണല്ലേ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത ഒരു കോളർ കിട്ടിയിരിക്കുന്നത്. ആരാണെന്ന് നോക്കണ്ടേ? ഹലോ
1: ഹലോ
0: ഹലോ, സവാരി ടൈമിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് സുരേഷ്.
0: സുരേഷ്, എവിടെന്നാണ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ അഴീക്കോട് നിന്ന് യാത്ര.
0: എന്താണ് വിശേഷം?
1: ഇന്നെന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണ്.
0: ഓ, കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പുറപ്പാട്ടിലാണ്.
1: ഒരുമിച്ച് പണിയെടുക്കണതും.
0: അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ പോവാണോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ?

0: ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യണം? 0484-28101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ, പാട്ടുകൾ ചോദിച്ചോളൂ. പാട്ടുകളുമായി ഞാൻ കൂടെയുള്ളത് ആർജെ വിദ്യ. അപ്പോ അടുത്തൊരു കോളർ ഇവിടെ റെഡിയാണ്. വിശേഷങ്ങൾ അറിയണ്ടേ? ഹലോ.
1: ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ.
1: ശ്രീജ എന്നാണ് പേര്.
0: ശ്രീജ. ശ്രീജ എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ പറൂര്.
0: ഓക്കെ.
1: ചേന്നമംഗലം.
0: പറൂര് ചേന്നമംഗലം. എന്തൊക്കെയാണ് പറൂരത്തെ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: യാത്രയിലാണോ?
1: ആ, ജോലിക്ക് പോവാണ്.
0: ആ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തോ
1: പറൂര് ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ആ, പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോ.
1: അതെ അതെ.
0: എവിടെ? ചേന്നമംഗലം എന്നല്ലേ പറഞ്ഞത്? ചേന്നമംഗലം തന്നെയാണോ ഷോപ്പും? ചേന്നമംഗലത്തിന്ന് പറൂരിലേക്ക് വരണോ അല്ലേ? ടൗണിലേക്ക് വരണോ അപ്പോ? എവിടെ? പ്രൈവറ്റ് സ്റ്റാൻഡൊക്കെ അടുത്തായിട്ടാണോ? മനസ്സിലായി. അവിടെ തന്നെയാണോ ഷോപ്പ് എന്ന് ചോദിച്ചതാ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 9 മണിക്ക് കയറണോ?
1: 9:30.
0: ആ, അപ്പൊ എല്ലാം റെഡിയായോ? ഊണൊക്കെ എടുത്തു വെച്ചു, ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. നടന്നു പോവാന്ന് ദൂരേ ഉള്ളൂ?
1: നടക്കാനുള്ളൂ.
0: ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് കാക്കക്കുയിൽ പാടാൻ വനമാലി എന്ന് പറഞ്ഞ പാട്ടില്ല.
0: ഓക്കെ, കാക്കക്കുയിൽ അല്ലേ. ഒരു മിനിറ്റേ, പിന്നെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഞാനിവിടെ പാട്ടൊന്ന് സെർച്ച് ചെയ്യാണ്.
1: അവിടെ എല്ലാവർക്കും സുഖം?
0: ഓ, ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. മഴയുണ്ടോ പറൂര്?
1: ഇന്ന് മഴയില്ല, മഴ ഉണ്ടായിരുന്നു.
0: ഇന്ന് വളരെ ശാന്തമായ അന്തരീക്ഷമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആരൊക്കെയുണ്ട് വീട്ടില്? ശ്രീജ എന്നല്ലേ പേര് പറഞ്ഞേ? വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്.
0: എല്ലാവരും ഇപ്പോ മോള് ക്ലാസ്സിലേക്കൊക്കെ പോയോ?
1: ആ, പോയി.
0: ഏത് പാട്ടാണ് ചോദിച്ചത്? കാക്കക്കുയിലെ
1: പാടാം വനമാലി.
0: ഓക്കെ, പാടാം വനമാലി വെച്ച് തരാം കേട്ടോ. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു പാട്ട് കേൾക്കണം, അത്രേ ഉള്ളൂ അല്ലേ?
1: അപ്പൊ
0: എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്ന പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ബൈ ബൈ.
1: ബൈ.

0: വയ്യേ.
1: ആ കുഴപ്പമില്ല,
0: എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: വാരൂർന്ന് തോക്കുംപടിയിലേക്ക്.
0: എന്താണ് വിശേഷം?
1: ഒരു ഫ്രണ്ടിനെ കാണാൻ പോകും.
0: അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: ചിക്കാറിലെ പിന്നെ എന്നോടൊന്നും പറയാതെ.
0: പിന്നെ എന്നോടൊന്നും പറയാതെ. ഓക്കെ, ആ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ, എന്നാ പാട്ട് കേൾക്കാം. ഓക്കെ. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. സവാരി ടൈമിലേക്ക് വിളിക്കേണ്ട നമ്പർ 0484-242-8101, 04-24-24-2-8-1-01. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സവാരി ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കണം സവാരി ടൈമിലേക്ക് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ? ഇതാ വരുന്നു.

0: സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റും 8 സെക്കൻഡും ആകുമ്പോൾ സവാരി ടൈം. ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് ജോയിൻ ചെയ്യാൻ അടുത്ത ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. ഹലോ.
1: ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ.
1: ലാൽ.
0: എന്തോ?
1: ലാൽ.
0: എവിടുന്നാ വിളിക്കുന്നത്?
1: അരൂരിൽ.
0: അരൂരിന്ന്. എന്തോ പറ്റി ശബ്ദമൊക്കെ വല്ലാതെ പതിഞ്ഞിരിക്കുന്നത്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഹലോ ഡിയേഴ്സ്, അപ്പോ അടുത്ത കോളുമായിട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അടുത്ത കോൾ ആരാന്ന് നോക്കണ്ടേ? ഹലോ
2: ഹലോ,
1: ആ പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ഇവാൻ എന്നായിരുന്നു.
1: ഇവാൻ, ഇവാൻ എവിടെ നിന്ന് ഇങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്?
2: എറണാകുളം, തൃശ്ശൂരിന്ന് എറണാകുളം വരെയാണ്.
1: തൃശ്ശൂരിന്ന് എറണാകുളം വരെയുള്ള യാത്രയിലാണ്. ഓക്കെ, പഠിക്കുകയാണോ? എന്ത് ചെയ്യാൻ ഇവാൻ?
2: ഞാനിപ്പോ ടെൻത്തിലാണ്.
1: ആഹ്, അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയില്ല. എന്താ വിശേഷം? ക്ലാസ്സൊക്കെ കളഞ്ഞ എവിടെ യാത്ര ചെയ്യുന്ന ഇങ്ങോട്ടേക്ക്? എന്തിനാണ്?
2: എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയാ.
1: ഓ ശരി ശരി ശരി, അമ്മ പുറത്തേക്ക് പോവാണ്. അപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
2: ആവേശത്തില് കുറിപ്പിച്ചിട്ടൊരു പാട്ടുണ്ട്, മെസ്സിക്ക് വേണ്ടി വേൾഡ് കപ്പിന്.
1: ഓ, മെസ്സിക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ആണ് നമ്മുടെ റെയിൻബോയിലൂടെ അല്ലേ? ഓക്കെ, അപ്പൊ മെസ്സിക്ക് വേണ്ടി ഇവാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആവേശം എന്ന സിനിമയിലെ തുറുപ്പ് ചിട്ടുന്ന പാട്ട് ഇതാ വരുന്നു, കേൾക്കാം. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ വേറെ?
2: വേറെ എന്റെ ഒരു ചേട്ടനുണ്ട് സാമുവൽ എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടന് വേണ്ടി ചേട്ടന്റെ ബർത്ത്ഡേ വിഷയമോ?
1: ഓ വിഷയാലോ. എന്താ സാമുവൽ എന്നാണോ പേര്? അപ്പൊ സാമുവൽ, മെനി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മതിയോ? ഓക്കെ, അപ്പൊ സാമുവൽ എല്ലാ ആശംസകളും നേരാണ്. അപ്പൊ മെസ്സിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനത്തിലേക്ക് പോയാലോ? ശരി, വേറൊന്നും പറയാനില്ലല്ലോ ഇനി. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഒരു മെസ്സി ഫാനാണ് നമ്മളെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. മെസ്സിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ബർത്ത്ഡേ വിഷം ഉണ്ടായിരുന്നു സാമുവലിന് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടു പേർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും പാട്ട് കേൾക്കാം. ഇതാ വരുന്നു ആവേശത്തിലൊരു അടിപൊളി ഗാനം.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്ന സവാരി ടൈം. സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റും 19 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കോൾ വന്നു, ആ കോൾ എടുക്കാനുള്ള ഒരു ലാഗാണ് വന്നത്. പക്ഷേ ആ കോൾ എടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ശബ്ദം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാറിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് വേണം വിളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ കോള് വീണ്ടും വരുന്നുണ്ട്, നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലേ. പോയി കോള് കട്ടായിപ്പോയി. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0. ദേ പിന്നെയും വരുന്നുണ്ട്, നമുക്ക് കോൾ എടുത്തു നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് സേതുലക്ഷ്മി എന്നാണ്.
0: സേതുലക്ഷ്മി, എവിടെ നിന്ന് എങ്ങോട്ടാണ് യാത്ര?
1: ഞങ്ങളെ കരിമുകളിൽ നിന്നും അമൃതയിലേക്കാണ് യാത്ര ചെയ്യുന്നത്.
0: ഓക്കെ. ആരൊക്കെയുണ്ട് കൂടെ?
1: ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് പിള്ളേരുണ്ട്, ഞാനുണ്ട്.
0: ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ?
1: ഞങ്ങള് കൊച്ചിന്റെ ചെക്കപ്പിന് വേണ്ടിട്ട്
0: പോണതാണ്. എന്തോരുള്ള മോളാണോ മോനാണോ?
1: രണ്ട്
0: മോളുകളാണ്. ഇരട്ടക്കുട്ടികളാണോ?
1: അല്ല, ഇരട്ടക്കുട്ടികളല്ല.
0: രണ്ട് മോളുകളാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു നീ കുഞ്ഞുങ്ങളായിരിക്കും.
1: ഒരാള് 5 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സ്.
0: എന്താണ് പനിയാണോ?
1: പനിയല്ല, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്.
0: ആരാ അമ്മയെന്ന് അവിടെ നിന്ന് ചോദിക്കും.

0: ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം വിളിച്ചപ്പോഴേക്കും എനിക്കിങ്ങനെ കോള് കണക്റ്റായി, പക്ഷെ എന്റെ ശബ്ദം തന്നെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറയായിരുന്നു വിളിക്കുന്നവര് റേഡിയോയുടെ വോളിയം, കാറിലൊക്കെ ആണെങ്കിൽ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് വിളിക്കണം കേട്ടോ എന്ന്. അവിടെ നല്ല ബഹളമാണല്ലോ. ഓ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക്
0: ഫിലിം ഒന്ന് പറയാമോ? പെട്ടെന്ന് പറയുമ്പോ എനിക്ക് ഫിലിം ഓർമ്മ കിട്ടില്ല.
1: സുന്ദരപുരുഷല്ലേ
0: പാട്ടല്ലേ. എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്? എന്തോ,
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ഓ, സുന്ദരപുരുഷനാണ്
1: ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ്.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് വെച്ച് തരാം. എത്ര മണിക്കാണ് എത്തേണ്ടത്? ചെക്കപ്പിന് ബുക്ക് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? സമയം എന്തോ? ഓക്കെ, എത്താറായിട്ടുണ്ടോ? അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാട്ടോ. ശരി, പോയപ്പോ ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് തിരിച്ചു വേട്ടോ. ഓക്കെ, ഇതാ പാട്ട് വരുന്നുണ്ടേ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്. അപ്പൊ സവാരി ടൈമിലേക്ക് അടുത്ത ഒരു ആള് കൂടി ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം അല്ലേ. ഹലോ, പേര് പറഞ്ഞോളൂ. സതീശൻ, യാത്രയിലല്ലേ? എന്തോ പുത്തൻകുരിശിന്ന്. ഓക്കെ, എങ്ങോടാണ് യാത്ര? മൂവാറ്റുപുഴയ്ക്ക് പോവാണ്. ഓഫീസ് ജോലിക്ക് പോവാണ്. ഒറ്റയ്ക്കാണോ? വൈഫിന്റെ പേര് പറഞ്ഞോളൂ. രജനി. ഓക്കെ, രണ്ടുപേരും കൂടിയാണ്. അപ്പൊ രാവിലെ ഷോപ്പിലേക്ക് പോകും അല്ലേ? ഓ, ഒരുപാട് സന്തോഷം. അപ്പോ ആ ഭാഗ്യം എനിക്ക് തന്നെ ഇരിക്കട്ടെ. സതീശൻ ചേട്ടനോടും രജനി ചേച്ചിയോടും സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കായിരുന്നു. ഓ, ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് കിട്ടിയെന്ന് പറയുമ്പോ തന്നെ. എന്തോ,
2: രണ്ടാൺമക്കളാണ് ഞങ്ങൾക്കുള്ളത്.
1: ആ, പേര് പറഞ്ഞോളൂ.
2: സൗരവ് സതീശൻ. രണ്ടാമത്തെ ആള് സഞ്ജു സതീശൻ, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. അവൻ കേരള ക്രിക്കറ്റ് ടീമിലൊക്കെ കളിച്ചിരിക്കുന്ന ആളാണ്.
1: ഓഹോഹോ, അപ്പോ
2: കേരള ടീമിൽ ഉണ്ടായിരുന്നു.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പോ എന്തോ
2: നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
1: ഓ, അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രജൻ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? കേട്ടുകൊണ്ട് കൂടെ ഉണ്ടല്ലേ. ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ അല്ലേ. എന്റെ പേര് വിദ്യ. അപ്പൊ എന്തായാലും പാട്ട് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. അദ്വൈതത്തിലെ പാട്ട് അല്ലേ. ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എന്തോ എന്തോ പറഞ്ഞോളൂ. കൃഷ്ണന്റെ ഭക്തരാണല്ലേ. കൃഷ്ണ ഭക്തർ ഭക്തരായതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണന്റെ പാട്ട് തന്നെ ചോദിച്ചിരിക്കുന്നതെന്നല്ലേ പറഞ്ഞേ. ആ, ട്രാവൽ ചെയ്യുന്നോണ്ടായിരിക്കും ചെറിയതായിട്ട് റേഞ്ച് പ്രോബ്ലം വരുന്നുണ്ട്. ചെറിയ ക്രാക്കും ബ്രേക്കൊക്കെ വരുന്നുണ്ട് സംസാരിക്കുമ്പോ. അപ്പൊ എന്തായാലും ആ പറഞ്ഞോളൂ. സന്തോഷത്തിന്റെ പങ്കുചേരാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. തീർച്ചയായും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വെക്കട്ടെ. ആ, എന്തോ. ഓക്കെ, ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു കോളർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് സമയം ഒന്ന് പറഞ്ഞേക്കാം. 9 മണി കഴിഞ്ഞ് 34 മിനിറ്റ് അല്ല 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വിളിക്കാനുള്ളവർ വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ്. 0484-242-8101. ഇനി വിദ്യ പറഞ്ഞിട്ട് സ്പീഡ് കൂടി പോയി വിളിക്കാൻ പറ്റില്ല എന്ന് പരാതി പറയരുത്. നിർത്തി നിർത്തി നിർത്തിയാണേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കണ്ടേ? ഹലോ,
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ. സ്വാഗതം സവാരി ടൈമിലേക്ക്. സ്വാഗതം.
1: സ്വാഗതം. എന്റെ പേര് ശിവൻ.
0: ശിവൻ എവിടെ നിന്നാ വിളിക്കുന്നത്?

0: തൃശ്ശൂരിലെ ആറാട്ടുപുഴ എന്ന് പറയും.
1: ആറാട്ടുപുഴ എങ്ങോട്ടേക്കാണ് യാത്ര?
0: ഇപ്പൊ വിളിക്കുന്നത് എന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തായ കരിയൂരിലേക്ക്, പുത്തൻതോടിന്റെ പുത്തൻതോടിന്നാണ്.
1: എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടേക്കാണ്?
0: വടക്കാഞ്ചേരി വരെ ഒന്ന് പോണം, സുഹൃത്തിന്റെ വീട്ടിൽ പോണം.
1: അപ്പൊ എന്തൊക്കെയാണ് തൃശ്ശൂരിലെ വിശേഷങ്ങള്?
0: തൃശ്ശൂർ വിശേഷങ്ങള് നല്ല തന്നെ.
1: തൃശ്ശൂർക്കാരന്റെ ഭാഷയൊന്നും വരുന്നില്ലല്ലോ എന്നിട്ട്. ഞാൻ മാക്സിമം പിടിച്ചാണ് വർത്തമാനം പറയുന്നതെന്നാണോ?
0: നമ്മള് സംസാരിക്കുമ്പോ മറ്റൊരാളോട് നമ്മള് സംസാരിക്കുമ്പോ നമ്മള് അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലല്ലോ.
1: അതാ ഞാൻ ചോദിച്ചത്, പിടിച്ചു പിടിച്ചിട്ടാണോ സംസാരിക്കുന്നതെന്ന്. ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ.
0: എനിക്ക് വടക്കുന്നാഥന്റെ ഗംഗ എന്നുള്ള പാട്ട്.
1: വടക്കുന്നാഥൻ അല്ലേ? നിങ്ങള് വടക്കുന്നാഥന്റെ ആൾക്കാരായതുകൊണ്ടാണ് അല്ലേ?
0: സർവം വടക്കുന്നാഥമായല്ലേ?
1: അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടല്ലേ, വടക്കുന്നാഥൻ ഞങ്ങളുടെ ആണെന്നുള്ളതിന്റെ. ഓ ഓ ഓ,
0: അപ്പൊ ഈ കർക്കിടകത്തില് രാമേശ്വരത്തേക്ക് യാത്ര വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓർമ്മയില് സർവം ശിവമയമായിട്ട്
1: പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ വെക്കാം. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിളിച്ചത് ഒരുപാട് സന്തോഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. പാട്ട് കേട്ടാലോ? ഓക്കെ, ബൈ ബൈ.

കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. അപ്പോൾ സവാരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ തോന്നിയാൽ വിളിക്കേണ്ട സമയം ആയിരുന്നു നമ്മുടെ സവാരി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം സവാരി ടൈമിൻ്റെ സമയം ഇങ്ങനെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഒരു കോൾ കൂടി വന്നിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം ആരാണെന്ന്. അല്ല, ആ കോള് കട്ടായിട്ടുണ്ട്. അപ്പോൾ വിളിക്കാൻ, ഇനിയും വിളിക്കാൻ സമയമുണ്ട്, വളരെ കുറച്ച് സമയം കൂടി മുന്നിലുള്ളൂ. വിളിക്കേണ്ട നമ്പർ 04842428101 എന്ന നമ്പറിലേക്കാണ്. 0484242101 എന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. അതിന് മുൻപ് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാം. അപ്പോൾ കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യയാണ്. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ട് പോവുകയാണല്ലോ ഒരു യാത്രയിൽ. എത്ര എത്ര ആളുകളാണല്ലേ നമ്മോട് കൂടെ ചേരുന്നത്. അപ്പോൾ ആ വീണ്ടും അടുത്തൊരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ കോള് വരുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? നമസ്കാരം. തുറവൂർ നിന്നാണോ പറവൂർ നിന്നാണോ? തുറവൂർ. തുറവൂർ നിന്ന് ആരാണ് വിളിക്കുന്നത്? സുബൈർ. എന്തൊക്കെയാണ് സുബൈറെ വിശേഷം? ഇത്രയും മസിൽ പിടിച്ചിട്ടാണല്ലോ വർത്താനം പറയണേ. ആണോ കച്ചവടം? ആ ബിസിനസ്സിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതിന്റെ ആ ഒരു ഗൗരവമാണോ? എന്താണ് ബിസിനസ്? ഓ ഓ ഓ. അപ്പോ രാവിലത്തെ തുടങ്ങിയോ, ജോലി തുടങ്ങിയോ? പിന്നെ എന്തൊക്കെയാണ് തുറവൂരത്തെ വിശേഷങ്ങൾ പറയൂ. ഇത്രയൊന്ന് ചിരിച്ചൊന്ന് അയഞ്ഞൊക്കെ വർത്താനം പറയേ. ചിരിക്കാൻ പറഞ്ഞപ്പോ രണ്ട് ചിരി. ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, നല്ല പാട്ടാണല്ലേ, ഭയങ്കര ഇഷ്ടമാണോ പാട്ട്? പിന്നെ അപ്പൊ രാവിലെ ഇപ്പോഴാണോ പോകുന്നത്? ഈ സമയത്ത് പോയാ മതിയോ? ആ ആ, രാവിലത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞു. പിന്നെ പറഞ്ഞോളൂ, ഒരു ഗ്യാപ്പ് വരുന്നു. ഏ എന്തോ, ഹലോ, ദേശാടനത്തിലെ പാട്ട് നമുക്ക് വെക്കാം. അതിനു മുൻപ് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം, എന്നിട്ട് ദേശാടനത്തിലെ വെച്ച് തരാം കേട്ടോ. പോരെ. ഹലോ. അപ്പോൾ എന്തായാലും കോള് കട്ടായി എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ദേശാടനത്തിലെ പാട്ട് വെച്ചു കൊടുക്കാം. അതിനു മുൻപ് വേറൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. അപ്പോൾ ദേശാടനത്തിലേക്ക് പോകുന്നതിനും അടുത്ത പാട്ട് വരുന്നു, താ പിടിച്ചോളൂ.

0: അപ്പോൾ സമയം എന്താ, 9 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സവാരി ടൈം ഏകദേശം ഇങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്ക് ഡ്രൈവ് ചെയ്ത് ഞാനിങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ടേ. അപ്പോൾ അടുത്തൊരു കോളർ കൂടി വന്നിട്ടുണ്ട്, നമുക്ക് അത് ആരാണെന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഡ്രൈവിംഗ് അവസാനിപ്പിക്കാം അല്ലേ. ഹലോ,
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സുമിത്ര.
0: സുമിത്ര, ആ സുമിത്ര എവിടെ നിന്നാ വിളിക്കുന്നത്?
1: പള്ളുരുത്തി.
0: പള്ളുരുത്തി നിന്നല്ലേ? ഓക്കെ. എവിടുന്ന് എങ്ങോട്ടേക്കാണ് പോവാൻ പോകുന്നത്? ഓക്കെ. എങ്ങനെയാണ് പോകുന്നത്? ബസ്സിന്. ഓ, അപ്പൊ ശരിയാണ്. വിളിച്ചിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഏത് പാട്ടാണ് വേണ്ടത്? എങ്ങനെ നീ മറക്കും? പാട്ടുപാടോ?
1: പാട്ടുപാടും.
0: രണ്ടുപേര് പാടിക്കോ?

ഓ അടിപൊളി. ഇത്ര നേരം ഞാനുണ്ടല്ലോ എല്ലാവർക്കും പാട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് എനിക്കൊരു പാട്ട് കിട്ടിയത്. എന്റെ സവാരി ടൈം അന്വർദ്ധമായത് ഇപ്പോഴാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പാട്ട് പാടി തന്നതിന്. നല്ല ശബ്ദമാണ്. പാട്ട് കേട്ടാലോ നമുക്കിനി? അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.

0: ഹലോ, അപ്പോ 9 മണി കഴിഞ്ഞ 55 മിനിറ്റ് ആയപ്പോ ലാസ്റ്റ് കോളർ എണ്ണം വന്നിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് സംസാരിക്കാം അല്ലേ. ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ലാസ്റ്റ് കോൾ ആണ്, പെട്ടെന്ന് പറഞ്ഞോളൂ. എവിടുന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: പേര് രതീഷാണ്.
0: രതീഷോ?
1: മഞ്ഞപ്ര എന്നാണ്. മഞ്ഞപ്ര. പക്ഷെ ഞാനിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്ലേറ്റിങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഇരിങ്ങാലക്കുട.
0: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഹരിചന്ദനത്തിൻ ഗന്ധമുള്ള പെണ്ണെ.
0: അയ്യോ, അത് ഏത് സിനിമയാണ്?
1: ഇനിയൊരു പ്രണയകഥ.
0: ഇനിയൊരു പ്രണയകഥ?
1: അതെ.
0: ഓക്കെ,
1: എം ജി ശ്രീകുമാർ പാടിയതാണെന്നാണ് എന്റെ ഒരു ഓർമ്മ.
0: ഓ, ഇത് ഇതൊക്കെ എവിടുന്ന് തപ്പിക്കൊണ്ടിരുന്നാണ്? റെയിൻബോയിൽ കേട്ടിട്ടുണ്ടല്ലേ, അങ്ങനെ ഫാൻ ആയതാണ്. ഞാൻ ഈ പാട്ട് കേട്ടപ്പോഴേ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുമ്പോഴേക്കാണ് ഒരു അവസരം.

0: കിട്ടുന്നത്. ഇങ്ങനെ ഇത്ര നല്ല നല്ല പാട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഫാനായി മാറുമല്ലോ. അപ്പോ ഇനി അധികം സംസാരിക്കാനുള്ള സമയമില്ല, ലാസ്റ്റ് കോളായിരുന്നു, പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ ബൈ.
1: Bye-bye.

സമയം 9 മണി കഴിഞ്ഞ 57 മിനിറ്റും 53 സെക്കൻഡും ആകുമ്പോൾ സവാരി ടൈം ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇത്ര നേരം നിങ്ങളോടുകൂടെ ഈ സവാരി ടൈമിൽ യാത്ര ചെയ്തത് ഞാൻ ആർ ജെ വിദ്യയാണ്. ഒരുപാട് സന്തോഷം ഇന്ന് വിളിച്ച കോളുകൾക്കും കേട്ടിരുന്നവർക്കും എല്ലാവർക്കും പങ്കുവയ്ക്കുന്നു. വീണ്ടും അടുത്തൊരു ദിവസം കേട്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധിത കയറ്റുമതി പ്രോത്സാഹനം, ജലസംരക്ഷണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏറെ മുൻഗണന നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹി കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിശ്വാസത്തിനും ആഴത്തിലെ ധാരണയ്ക്കും കാരണമാകുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആശങ്കാജനക വിഷയങ്ങളിൽ സംവേദനക്ഷമത സ്ഥിരമായി പ്രകടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അജിത് ഡോവൽ വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 14,000-ലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരന്റികൾ പരിശോധിച്ചതായും IMO സെക്രട്ടറി ജനറൽ അറിയിച്ചു. UN സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് സഭാപ്രമേയം വ്യക്തമാക്കി. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലായ ശ്യാം ജഗന്നാഥിന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി തീരുമാനം. 1997 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ശ്യാം ജഗന്നാഥൻ. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ നടപടികൾ ഫലപ്രദമാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. മലയാളി പ്രവാസികൾക്ക് പരാതി പരിഹാരത്തിന് 1 മാസത്തിനകം ഓൺലൈൻ സംവിധാനം ഒരുങ്ങുമെന്ന് കേരള പ്രവാസികാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പത്തനംതിട്ടയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡയെ നേരിടും. സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവും നടത്തും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആവുമ്പോൾ വാട്സ്ആപ്പുമായിട്ട് കൂടെ ഉണ്ട് ഞാൻ RJ ജുവലും.
4: ഞാൻ RJ വിദ്യയും.
1: വിദ്യയെ ഞാനങ്ങനെ പറഞ്ഞു വിട്ടില്ല, വിദ്യയും കൂടെ എന്റെ കൂടെ കൂട്ടി. വാട്സപ്പിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട്, വിദ്യ നമുക്കെല്ലാം രണ്ടുപേർക്കും കൂടെ കൂടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞതാ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഓക്കെ വിദ്യ, അപ്പൊ നമുക്ക് സമയം കളയാനില്ല,
4: ഒട്ടും കളയാനില്ല,
1: അതുകൊണ്ട് വേഗം മെസ്സേജിലേക്ക് പോവാണ്. ഫസ്റ്റ് മെസ്സേജിലേക്ക് പോവാണ്. ഇന്ന് 6ാം പിറന്നാളാണോ 60ാം പിറന്നാളോ? 6ാം പിറന്നാളായിരിക്കും അല്ലേ. 6ാം പിറന്നാളായ തൊട്ടടുത്ത വീട്ടിലെ ഖൈന മോൾക്ക്, അപ്പൊ മോള് തന്നെയാ
4: 6 വയസ്സ്,
1: ഒരു വിഷസ് പറയണേ എന്ന് പറഞ്ഞ മാഗി ജോർജ്. കറക്റ്റ് 9:59 അപ്പൊ ഞങ്ങളുടെ റെയിൻബോയുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അപ്പോ വിഷസ് പറഞ്ഞുകൊണ്ട് തന്നെ പാട്ടും ചോദിച്ചിട്ടുണ്ട്. മനസ്സിൽ മിഥുനമഴ നന്ദന മൂവിയിലെ സോങ് ആണ് മാഗി ജോർജ് വൈപ്പിനിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? എന്റെ അനിയത്തി അപർണയുടെ പിറന്നാളാണ് June 28. 28 ആവാൻ ഇനിയുണ്ടല്ലോ ദിവസം, 28ാം തീയതി ഉണ്ട് നമുക്ക് വാട്സപ്പ് കേട്ടോ. കാരണം ഇന്ന് മുതലേ അങ്ങ്
4: ഒന്നുകൂടി പറയാലോ.
1: അതെ, അന്ന് എന്തായാലും പറയണം കേട്ടോ. അന്നാണ് അവൾക്ക് വേണ്ടി നമ്മൾ പാട്ട് കൊടുക്കുന്ന ദിവസം. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അന്ന് പറയണം. ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ വക അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയുവാണ് ആതിര പൂഞ്ഞാർ അടിവാരമാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓ,
4: പിന്നെ നമ്മുടെ ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന എന്റെ സഹപാഠി ബാബുരാജനും പ്രിയ പത്നിക്കും ആശംസകൾ നേർന്നുകൊണ്ട് രാവണ പ്രഭു സിനിമയിലെ അറിയാതെ അറിയാതെ എന്ന ഗാനം കേൾപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂർ.
1: ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ മംഗ്ലീഷ് ആണ്. ഈശ്വര പാട്സോ സുഖമല്ലേ, ഇന്ന് എന്റെ ഇത്താത്തയുടെ കുട്ടികൾക്കായിട്ട് ഒരു സോങ് വെച്ച് തരുമോ? എൻ പൂവേ പൊൻപൂവേ സോങ് ആണ്. അതുവിന്റെ ബർത്ത്ഡേ ഇന്നും അനുവിന്റെ ബർത്ത്ഡേ 21 കഴിഞ്ഞു.

0: രണ്ടു പേർക്കും കൂടിയാണ്. റിസ്വാൻ ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അപ്പൊ
0: കുറെ
1: എന്തായാലും ബിലേറ്റഡ് വിശ്വസനീയരാണ്.
0: യെസ് കുറേ ദിവസമായി പാട്ട് തന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നമുക്ക് രണ്ടു പേർക്കും നേരം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്,
1: ഞാൻ വിജി, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ചോദിക്കാനുണ്ടോ? പറഞ്ഞാൽ പോരെ. ഉസ്താദ് സിനിമയിലെ നാലോടി പൊത്തിങ്കൾ എന്ന ഗാനമാണ് വേണ്ടത്. ഇത് റെയിൻബോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കേ, സോണിക നോർത്ത് പറവൂരിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പെഡി മൂവിയിലെ സോങ്, ദി സോങ് ന്യൂ മൂവി സോങ് ആണ്. പ്ലീസ് പ്ലേ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്റ്റർഡേ സോങ് സെൻഡ് ചെയ്തു, പക്ഷെ നോ നോ ടു പ്ലേ ടുഡേ, പ്ലേ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ.
1: ഒരു മെസ്സേജ്, ഇത് മുഴുവൻ വായിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ്.
0: എന്താണാവോ?
1: ഹായ്, ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്. ഞാൻ വയലാർ നീലമംഗലത്ത് നിന്നും അഭിലാഷ് അശോകാണ്. ഇന്നലെ ഞങ്ങളുടെ മറിമായം കോമഡി പരമ്പരയിലും അണിയറയിലെ കലാകാരന്മാരെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. എന്നാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സ്ക്രീൻ വ്യക്തതയോടെ അവതരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ക്യാമറ ടീമിനെ വിട്ടുപോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ എല്ലാം ആ പ്രിയപ്പെട്ട ക്യാമറമാൻ ജോചേട്ടൻ, ദിനേശ് ചേട്ടൻ, ക്യാമറ അസിസ്റ്റൻസിലെ ചങ്കുകളായ ഹരി, ഷിഹാബ്, അഞ്ചൽ എന്നിവർക്ക് വേണ്ടി ഇന്ന് എനിക്ക് മായമോ മറിമായമോ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ അന്നം ഇടുന്ന കൈ പ്രൊഡക്ഷൻ ടീമിലെ സുരേഷ് ചേട്ടന് അബിക്കും വേണ്ടിയും ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ ഇന്നലെ നല്ല കിട്ടല് കിട്ടി, അതാണ് ബാക്കി മെസ്സേജ്. അതിന്റെ ബാക്കി മെസ്സേജാണ് ഇന്ന് വന്നിരിക്കുന്നത്. മെസ്സേജ് അയക്കുമ്പോ ഇങ്ങനെ എല്ലാവരുടെയും പേര് വെക്കണ്ടേ, അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരത്തില്ലേ?
1: മിക്കവാറും എനിക്ക് തോന്നുന്നു അഭിലാഷ് കണ്ടിരുന്നവരുടെ പേരുകൾ
0: അതുകൂടിയാണ് ഇനി വെക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ഒരു ഹായ് അറിയിച്ചേക്കുക റെയിൻബോ ടീമിന്റെ വക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഇന്നും നിങ്ങളോടൊപ്പം ഒരു പാട്ട് തരാമോ? സ്ഥിതി എന്ന സിനിമയിലെ ചെമ്പനീർ പൂ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യ എങ്ങനെ പാട്ട് തരുമോ എന്ന് വിദ്യയുടെ അടുത്താ ചോദിച്ചിരുന്നത്. സരോജ പുത്തങ്കുരിശാണ്. വിദ്യയുടെ അടുത്തുനിന്ന് ബാറ്റൺ ഞാൻ എന്റെ കയ്യിലേക്ക്
1: വാങ്ങി,
0: ഇനി ജുവലേന്ന് വിളിച്ചാൽ മാത്രമേ തരുള്ളൂ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, വിജയുടെ മെസ്സേജ് വായിച്ചു.
1: ഗുഡ് മോർണിംഗ്. ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന ചിത്രം, മുകുന്ദേട്ടൻ സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലേതാണ്. വേറൊന്നുമില്ല കേട്ടോ, ഇത്രേ
0: ഉള്ളൂ.
1: ഡെഡിക്കേഷൻ വൈക്കം, ഡെഡിക്കേഷൻ ടു മീ,
0: ഡെഡിക്കേറ്റ്
1: ചെയ്യാണേ.
0: ഇതാരാണ്?
1: ആൻഡ് ആർ ജെയ്സ്. ഇത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല,
0: പേരൊന്നുമില്ല, സ്വന്തമായിട്ട് തന്നെയാണ്.
1: ആ, സ്വന്തമായിട്ട്
0: അയച്ചാർക്ക് അറിയാലോ ആളുടെ പേരെന്താ.
1: അതെന്തായാലും ആ ഇന്ദു, ഇന്ദു പേര് പറഞ്ഞിട്ടുണ്ടോ? പല പലതായതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല.
0: ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, മേരി സ്റ്റെല്ല ബോഡി ഗിയർ ഇന്റർനാഷണൽ വർക്ക് ചെയ്യുന്നു. എന്റെ പേര് മേരി. ഓക്കെ, എന്റെ കൂട്ടുകാരികളായ സിനി, ജയശ്രീ, ഷെയ്ക്കത്ത്, അശ്വതി, നസി ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്, കുറെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ച് തരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ
1: നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നു.
0: ഓ, അത് ശരിയാണല്ലോ.
1: എവിടെയോ
0: ഒരു ചെറിയ പ്രശ്നമില്ലേ എന്നൊരു സംശയം. നെക്സ്റ്റ് ഒരു പാട്ട് വരുന്നുണ്ട്, ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം മെസ്സേജുകളിലേക്ക്. ഇപ്പൊ ശരിയായില്ലേ?

വെൽക്കം ബാക്ക്. ദേ സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ പാർട്ട്സപ്പിന്റെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. വാട്സപ്പിലേക്ക് എങ്ങനെ മെസ്സേജ് അയക്കേണ്ടതെന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. 8547341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഈ നമ്പർ ഇപ്പൊ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. 8547341075. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ, ഏത് സിനിമയിലെ ഗാനമാണ്, ഡെഡിക്കേഷൻസ്, ഇതെല്ലാം ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ പ്രോഗ്രാമാണ് വാട്സപ്പ്. രാവിലെ ഇങ്ങനെ കുറച്ച് ഡെഡിക്കേഷൻസ് ഒക്കെ പറയാൻ നമുക്ക് തോന്നൂല്ലേ? കാരണം ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറികളും ഒക്കെ നമ്മളിങ്ങനെ ഓർത്ത് വരുമ്പോഴേക്കും തയ്യ ഒരു സമയമാവും. അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴല്ലേ ചിലത് ഓർമ്മ വരിക. അല്ലെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയാസൊക്കെ ഒന്ന് തുറന്നു വരുമ്പോഴേക്കും ഈ ഒരു സമയത്ത് കുറേ പേർക്കൊക്കെ ഡെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കാൻ തോന്നുന്നുണ്ടാവും. വേഗം മെസ്സേജ് അയച്ചോ, എന്നാൽ പിന്നെ ഒട്ടും സമയം കളയുന്നില്ല, നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണ്. വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, പ്ലീസ് പ്ലേ ഓൾ മൈ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധും എന്ന മൂവിയിലെ സോങ് ആണ്, ബാബുജി സറ ധീരെ ചലോ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ വൈഷ്ണവി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഭായ് ചേട്ടന്മാർ കുറേ മെസ്സേജൊക്കെ അയച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ പേര് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വായിച്ചെടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹീരാമണി വർമ്മ, നെഹേലാൽ വർമ്മ ഇവർ ചോദിച്ചിരിക്കുന്ന, അതുപോലെ വേറെ രണ്ട് മൂന്ന് പേരുടെ പേരും കൂടെ ഉണ്ട്. സടക് എന്ന മൂവിയിലെ സോങ് ആണ്.

ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അത് സിനിമ മൂവി പ്യാർ കാ മോസം എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഹായ് ഹായ്, സുഖമാണല്ലോ അല്ലേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹായ് പാട്സപ്പ്, ഞാൻ ബിന്ദു ഫ്രം വൈക്കം. പ്ലീസ് പ്ലേ ദ സോങ് കുങ്കുമ മലരിതളെ എന്ന മൂവി എന്ന സോങ് ആണ്, ഭൂപതി മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിന്ദു ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, നമസ്കാരം, ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് സിനിയാണ്. എനിക്ക് ലത്തൻ ലംബിയാൻ എന്ന മൂവിയിലെ സോങ് വേണം, ഈ സോങ് വെച്ച് തരാമോ? അല്ലെങ്കിൽ ദ പ്രിൻസ് എന്ന മൂവിയിലെ ശ്യാമയാം രാധികെ എന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, അശോകൻ വലിയപറമ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. റെയിൻബോ ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ട് എല്ലാവരും, അതുപോലെ തന്നെ ആർജേസിനും മറ്റെല്ലാ കൂട്ടുകാർക്കും, എല്ലാവർക്കും വേണ്ടിയിട്ട് മംഗളം നേരുന്നു എന്ന പടത്തിലെ അല്ലിയിളം പൂവോ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണ്, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? കുറേ നാളായിട്ട് അയക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വായിച്ച് കേൾക്കുന്നില്ല, പാട്ട് കേൾപ്പിക്കുന്നുമില്ല. ദാ ഇന്ന് വായിച്ചിരിക്കുന്നു കേട്ടോ. ഗോപിനാഥനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, മഞ്ഞിശ്ശേരി ഒറ്റപ്പാലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിലെ നീലാംബുജങ്ങൾ വിടർന്നു എന്ന ഗാനമാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, പ്ലീസ് പ്ലേ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സോങ് ആണ്? വി നീഡ് വൺ സോങ് ഫ്രം ഞാൻ ഗന്ധർവനിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ദേവി സോങ് ആണ്, അത് കഴിഞ്ഞ ദിവസവും ചോദിച്ചിരുന്നു അല്ലേ. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ സജിത് പുതുവൈപ്പിൽ നിന്നാണ്. എന്താ ശരിക്കും പേര്? സജിത് അർഹിം അരഹിം. ഓക്കെ, അത് ഒരുമിച്ചാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന പാട്ട് വെച്ച് തരുമോ? ഈ പാട്ട് എൻ്റെ പേരക്കുട്ടികളായ ആദം, അദാനും ലിയാനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും പാട്ട് ചോദിക്കും, പക്ഷെ തരാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പെണങ്ങളിലേ പാട്ട് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് സിന്ധു നെല്ലായി മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ പുല്ലൂർ കശുവണ്ടി കമ്പനിയിലെ 45 പേരും പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് കേട്ടോ. നല്ല രസമാണ് നിങ്ങളുടെ സംസാരവും പാട്ടും കേട്ടിരിക്കാൻ. പാട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പാട്ട് തരും. അടുത്ത പാട്ട് നിങ്ങൾ പുല്ലൂർ കശുവണ്ടി കമ്പനിയിലെ 45 പേർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹായ് വാട്സപ്പ്, ഹായ് പാട്സപ്പ്, ഋതു കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വേണം, ഗോകുലത്തിൽ സീതായ് മൂവിയിലെ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആ പാട്ട് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ വെച്ചുതരാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന മിനി മുകുന്ദനാണ്, അങ്കമാലിയിൽ നിന്നാണ്. എനിക്ക് ചന്ദന മണിവാതിൽ പാതിചാരി എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഞാൻ അനുവാണ്, തൊടുപുഴയിൽ നിന്നാണ്. എനിക്ക് മഴയത്ത് മുൻപേ എന്ന സിനിമയിലെ എന്തിനു വേറൊരു സൂര്യോദയം എന്ന പാട്ട് വെച്ചു തരുമോ? ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ അതൊരു ഫീല് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ. ഓക്കെ അനു, അപ്പം നമുക്ക് നോക്കാം പാട്ടുകൾ. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു കിട്ടിയതാണോ അനുവിന് എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നോക്കട്ടെ, നമുക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതാ, വീണ്ടും കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, ബാക്കി മെസ്സേജൊക്കെ വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നെക്സ്റ്റ് പാട്ടിലേക്ക് പോകാം, എന്നിട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ ബാക്കി മെസ്സേജുകളെല്ലാം വായിക്കുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കൂ 107.5 FM റെയിൻബോ.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.55. Musically yours.
2: ഇതുവരെയും പാട്ട് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ രണ്ടു പേർക്കുള്ള പാട്ടുകളും വന്നു. കേട്ട് കാണുമല്ലോ. സമയം എന്താ 10 മണി കഴിഞ്ഞാൽ 40 മിനിറ്റ് ആകുന്നു. കൂടെയുണ്ട് പാർട്ടിസിപ്പുമായി ഞാൻ ആർ ജെ ജ്വൽ. ഇനി നേരെ നമുക്ക് ഇനിയും പരാതി ആരൊക്കെയാന്ന് നോക്കാം. പരാതി പെട്ടിയാണ് തീർക്കുന്നത്, പാട്സപ്പ് അല്ല അല്ലേ? എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ നമ്മൾ ഓർത്ത് അറിയിക്കുമ്പോഴാണല്ലോ അല്ലേ പാട്ട് കിട്ടുക. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നല്ലേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. ഹായ് റെയിൻബോ, ഞാൻ വനജ കടമ്പഴി

പുറം, അതൊക്കെ എവിടെയാണ് സ്ഥലം? എനിക്ക് ഗസൽ എന്ന മൂവിയിലെ വടക്ക് നിന്ന് പാറി വന്ന എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരാമോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ വനജ, നെക്സ്റ്റ് മെസ്സേജ് നിച്ചു രോഹിതാണ്, തൃപ്രയാറിൽ നിന്നുമാണ്. എന്റെ മുത്തുമണികൾ ധ്വനിക്കും ധ്രുവിനും വേണ്ടിയിട്ട്. പൊന്നിട്ട പെട്ടകം കൂട്ടല്ലേ, അത് തന്നത് എനിക്ക് മുത്തല്ലേ. പ്രണയനിലാവ് എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സരസ്വതി രാജൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു മലയാളം സോങ് ചോദിക്കുകയാണ്. സ്നേഹസാഗരം എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സരസ്വതി രാജൻ ഉദയം പേരിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കേ, ഓർമ്മകളോടി എന്ന് തുടങ്ങുന്ന ഗാനം കളിക്കുവാൻ ഓർമ്മകൾ ഓടിയെന്ന് അത്രയും മലയാളത്തിൽ ഇട്ട് വെച്ചിട്ട് കളിക്കുവാന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് എനിക്കോ അയ്യ. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന മൂവിയിലെ സോങ് ആണ്. ഇന്ദു വൈക്കുവാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ എനിക്ക് തന്നെ, പിന്നെ എല്ലാ ആർ ജെസിനും അയച്ചത് ഇന്ദുവാണ് വൈക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇന്ദു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ, ഹായ് വിദ്യാഞ്ജുവൽ, ഞാൻ ആശാ ബാബുരാജ് തൊടുപുഴയിൽ നിന്നാണ്. ഉള്ളടക്ക മൂവിയിലെ മായാത്ത മാരിവില്ലിത ഈ ഗാനം ഞങ്ങളുടെ സ്വപ്നക്കൂട് ഗ്രൂപ്പിനും ഞങ്ങൾ അമ്മമാർ എന്ന ഗ്രൂപ്പിനും കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ശ്രീജിത്ത് ആണ്, ഇലക്ട്രീഷ്യനാണ്, പാർട്സ് ഒക്കെ കേട്ടുകൊണ്ട് വർക്ക് തുടരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ താങ്ക് യു, താങ്ക് യു. സിനിമയുടെ പേര് അറിയില്ല കേട്ടോ, തങ്ക നൂപുരുമോ ഉതിരും മന്ത്ര മധുമുഴിയോ ഈ ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ശ്രോതാക്കളുടെ സന്ദേശം കണ്ടുകൊണ്ട് അവതാരകരുടെ വായിക്കാനുള്ള ഉത്സാഹത്തിന് നന്ദി, എന്തൊരു സ്നേഹം ശ്രോതാക്കളോട് എന്ന് പറഞ്ഞിരിക്കുന്നത് സുരേഷ് സി ജി ആണ്. ഓ താങ്ക് യു, എൻ ഐ ഡിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു. നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ബിജോയ് തൈക്കൂടം വിശ്വരൂപം എന്ന സിനിമയിലെ ഉന്നൈ കാണാമൽ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ്, ഇന്നലെ ഷുട്ടുക്കുട്ടന് പാട്ട് കിട്ടി, ഇന്ന് എല്ലാ കൂട്ടുകാരുടെയും പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശ് കടക്കരപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉണ്ട്, കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴും ഞങ്ങൾക്കൊരു സന്തോഷമാണ് കേട്ടോ. ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരാളെങ്കിലും കിട്ടി, സന്തോഷമായി എന്ന് പറയുമ്പോൾ എന്തായാലും നല്ല കാര്യം. ഇങ്ങനെ മറ്റുള്ളവർക്കും കൂടെ മെസ്സേജ് അയക്കാനും പിന്നെ അവരുടെ പാട്ടുകൾ കേൾക്കാനും ഒക്കെ മാറി നിൽക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഇനിയും മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അത്യാവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പാട്ട് കിട്ടും. നെക്സ്റ്റ് മെസ്സേജ്, വിദ്യാഞ്ജുവൽ, ഞാൻ സുനിൽ പി പടിപ്പുര ആലുവ ദേശത്തു നിന്നാണ്. വിദ്യയോടൊരു പരാതി ഉണ്ട് കേട്ടോ അയ്യോടോ. വിദ്യ ഇപ്പം എത്ര നേരം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ആ തുറവൂർ ഭാഗത്തു നിന്നും വിളിച്ച ചേട്ടൻ ദേശാടനത്തിലെ പാട്ട് ചോദിച്ചിരുന്നു, ഒരു പാട്ടിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പാട്ട്. പക്ഷേ പരിപാടിയുടെ അവസാനം പ്രതീക്ഷിച്ചു, പാട്ട് കിട്ടിയില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത്. എല്ലാ നല്ല പാട്ടുകളും കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയപരിമിതി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആ പാട്ട് ഇടാതെ പോയത്. ഞാൻ എന്തായാലും വിദ്യയുടെ അടുത്ത് പറഞ്ഞേക്കാം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എൻ്റെ അമ്മ വലിയൊരു മെസ്സേജാണ്, അത് ഞാൻ എന്തായാലും ഒരു പാട്ട് കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് മെസ്സേജിലേക്കും കൂടെ നോക്കട്ടെ, ആരൊക്കെയാണ് മെസ്സേജ് അയച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് എൻ്റെ മോൻ അപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു കട്ട മെസ്സി ഫാനാണ്. ആഹാ, എൻ്റെ മോന് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം അന്ന എന്ന ചിത്രത്തിലെ മാന്തളിരിൻ പന്തലുണ്ടല്ലോ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രാധിക ഇടപ്പള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ ഏതാണ്, ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ പാട്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസം പരാതി പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയിട്ട് പാട്ടിട്ടായിരുന്നു, കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോയി വരാം. ഇപ്പോൾ കേൾക്കുന്ന ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ 8547340705.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയി കഴിഞ്ഞ് മെസ്സേജ് ഇനിയും കിടക്കണം. ഞാനിങ്ങനെ ശ്വാസം വിടാതെ മെസ്സേജ് വായിക്കേണ്ട ഒരവസ്ഥയാണ്. ഓക്കെ, നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ജുവൽ ആൻഡ് വിദ്യ, ഹാവ് എ നൈസ് ഡേ. പ്ലീസ് പ്ലേ പൂഞ്ചില്ലമേൽ ഊഞ്ഞാലിടും, സമ്മർ ഇൻ ബേദ്ലഹേം എന്ന മൂവിയിലെ സോങ് ആണ്. ഈ പാട്ട് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. സൺഡേ ഞങ്ങൾ 10B ക്ലാസ്മേറ്റ്സ് ഒരുമിച്ച് കൂടിയിരുന്നു. 7th ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ. 36 പേരാണ് അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 29 പേരാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. അവരിൽ തന്നെ 14 പേർക്ക് മാത്രമേ സൺഡേ വരാൻ പറ്റുള്ളൂ. എങ്കിലും വീഡിയോ കോൾ വഴി അവരെയും കണ്ടു. അന്ന് വരാൻ പറ്റാതിരുന്ന എല്ലാ ഫ്രണ്ട്സിനും സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഒപ്പം വന്ന് ചേർന്ന് ആ ദിവസം ഏറ്റവും സന്തോഷം നിറഞ്ഞതാക്കിയ കൂട്ടുകാർക്കുമായിട്ട് ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു ഈ പാട്ട് എന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്നാണ്. ഓക്കെ, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് അല്ലേ? ആ ഫോട്ടോയും ഇട്ടിട്ടുണ്ട് അവരുടെ, എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു കേട്ടോ ഫോട്ടോ. എന്തായാലും സന്തോഷം, ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒത്തുകൂടുന്നു, കുറേ കാലത്തെ വിശേഷങ്ങൾ പങ്കിടുന്നു, ഇപ്പോഴത്തെ അവസ്ഥകൾ പറയുന്നു, അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഞാൻ അനുഷ മുകേഷ് ആണ്, പട്ടിമറ്റത്ത് നിന്നാണ്. എനിക്ക് എൻ വീട്ടുത്തോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപ്പാ എന്ന പാട്ട് വെച്ച് തരുമോ, എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് സിനി ശിവദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കോതപ്പറമ്പ് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാട്സപ്പ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. നെക്സ്റ്റ് മെസ്സേജ് ജിനോയ് മേപ്പിള്ളി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവർക്കുമായിട്ട് കസ്തൂരിമാൻ സിനിമയിലെ രാക്കുയിൽ പാടി ഈ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഈ ലോകത്തുള്ള എല്ലാ സ്മൈലീസും ഇമോജീസും ഇട്ടിട്ടുള്ളൊരു മെസ്സേജാണ്. അങ്ങനത്തെ ഒരെണ്ണം തന്നെ കോപ്പി ചെയ്ത് ഒരു 5 അയച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ, ഇത് ആരാണ് അയച്ചിരിക്കുന്നത്? എൻ്റെ ചങ്ക് രമ്യ, വട്ടപ്പേര് രമണൻ. പറഞ്ഞോട്ടോ.

അവൾ എന്നെ ചീത്ത വിളിക്കും ഗൈസ്, എന്നാലും സാരമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട്, രമ്യയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. മഴ മൂവിയിലെ മഞ്ഞിൻ്റെ മറയിട്ട എന്ന നൊസ്റ്റാൾജിക് സോങ് പ്ലേ ചെയ്യണം പ്ലീസ് ജുവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശീതൽ സജീഷാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗ്രേറ്റ് ഡേ ടു ഓൾ, സ്റ്റേ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും രമ്യ വട്ടപ്പേര് രമണന് നമ്മൾ എന്തായാലും ഒരു പാട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ശീതൽ അപ്പം അടി ഇടിയൊക്കെ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഇന്ദു ആലുവയിൽ നിന്നാണ് വീട്, ആലുവയിലാണ് വീട്. കളിപ്പാട്ടമായി കൺമണി നിൻ മുന്നിൽ എന്ന പാട്ട് വെച്ച് തരുമോ, അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, സൂഫിയും സുജാതയിലെയും വാതുക്കൽ വെള്ളരിപ്രാവ് എന്ന പാട്ട് വെച്ച് തരുമോ, എൻ്റെ പേര് ഗ്രീഷ്മ, റെയിൻബോയിലെ വലിയ ആരാധികയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എൻ്റെ പേര് ഹലീമ, എനിക്ക് ബിഗ് ബ്രദർ മൂവിയിലെ ഒരു ദിനം എന്ന സോങ് വെച്ച് തരാമോ, കളമശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഹലീമ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഈ പാട്ട്. എൻ്റെ പേര് ശാന്തി ഫ്രം ആലുവ, എനിക്ക് മങ്കി പെൻ എന്ന മൂവിയിലെ സോങ് ആണ് വെച്ച് തരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സന്ധ്യ, ഓക്കെ ശാന്തി, സോറി, ഓക്കെ ശാന്തി, ഓക്കെ ബൈ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എന്നെന്നും കണ്ണെത്തൻ്റെ എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നനു നനുത്ത കുളിരേകിക്കൊണ്ട് മഴ ചാറിക്കൊണ്ടിരിക്കുന്നു, ഈ വേളയിൽ പൂവട്ടക തട്ടിച്ചിനി എന്ന ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് തന്നാൽ ഈ ഉള്ളവൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് ഈ കൃതാർത്ഥനായ ആളുടെ പേരൊന്നുമില്ലല്ലോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ആനി രാജു കൊരട്ടി പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ഓ താങ്ക് യു ഡിയർ, താങ്ക് യു, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഐ ലൈക്ക് ടു ഡെഡിക്കേറ്റ് ദ സോങ് നാ റെഡി ഫ്രം ദ മൂവി ലിയോ ടു മൈ ഫാമിലി. ഐ എം ബിഗ് ഫാൻ ഓഫ് ദിസ് സോങ് ആൻഡ് വുഡ് ലവ് ടു ഹിയർ ഇറ്റ് ഓൺ യുവർ ഷോ എന്ന് പറഞ്ഞിരിക്കുന്നത് ടോണി ഫ്രം ഇടുക്കിയാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ബീന രാജ ഐക്കാട്, നന്ദനം സിനിമയിലെ ശ്രീലവസന്തം പീലിയുഴിഞ്ഞു എന്ന ഗാനം വെച്ച് തരണം, എല്ലാ റേഡിയോ ഫ്രണ്ട്സിനുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ മഞ്ഞുമൽ നിന്നാണ് ലത, എനിക്ക് കുമാരസംഭവം എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സ്മിത, അനു, ആതിര ഇവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കൂട്ടുകാരികൾക്ക് വേണ്ടിയിട്ട്, മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിൽ നിന്ന് ഷീജയാണ് തുമ്പോളിക്കടപ്പുറം മൂവിയിലെ കാതിൽ തേന്മഴയായി എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, തുമ്പൂർ ഇടിങ്ങാലക്കുടയിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒന്നുരിയാടാൻ കൊതിയായി എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ജിൻസു മജോയാണ്. കാശ്മീര ഡിസൈൻസ് തുമ്പൂരിൽ നിന്നാണ് ഇവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഐ എം അരുൺ കുമാർ, ഒരു അടിപൊളി പാട്ട് വെച്ച് തരുമോ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, കരഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതാരാണ്? ഈസ ചേരാൻ നല്ലൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിറാസ് തന്നെ മൂവിയിലെ സോങ് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ കരയുന്നേ? ഇനി ഈ പാട്ട് കിട്ടിയില്ലെങ്കിൽ 12 മണിക്ക് നമ്മളെ യുവർ ചോയ്സിൽ വിളിച്ചാലും മതി, കരയുണ്ടാട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ സജ്ന അഷ്റഫ് ഇടപ്പള്ളിയിൽ നിന്നാണ്. എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന രതീഷ് അഭിനയിച്ച സിനിമയിലെ മഞ്ഞിമകൾ മഞ്ജുരികൾ എന്ന പാട്ട് എല്ലാവർക്കുമായിട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് കൂടെ കൂടി നമ്മൾ വായിച്ച് തീർക്കാണ്. ആലുവയിൽ നിന്ന് നിതിനാണ്, എൻ്റെ ഭാര്യ മിന്നുവിന് വിളിക്കുന്ന ആശ, മിന്നുവിന് വിളിക്കുന്ന ആശ ഇപ്പോൾ ഡെയിലി ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഒരു ഓറഞ്ച് എന്ന മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഒരു പാട്ട് വയ്ക്കാനേ സമയമുള്ളൂ. എന്തായാലും 12 മണിക്ക് നിങ്ങൾക്ക് വിളിച്ചും പാട്ടുകൾ ആവശ്യപ്പെടാം. അപ്പോൾ നമുക്ക് കൂടുതൽ പാട്ടുകൾ ഉൾപ്പെടുത്താം, കാരണം ഇത് 1 മണിക്കൂറിനുള്ളിൽ ഇത്രയും മെസ്സേജുകൾ വായിക്കണം. അപ്പോൾ തീർത്തും ഫുൾ മെസ്സേജ് ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇല്ല ഇനിയും ഉണ്ട് കുറേ മെസ്സേജുകൾ. എന്തായാലും പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം.

ഇന്നത്തെ വാട്സപ്പിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കുറേ പേരുടെ മെസ്സേജുകൾ വായിക്കാനായിട്ട് പറ്റിയില്ല, കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ കുറച്ചും കൂടെ നേരത്തെ മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ നമ്മൾ വായിച്ച് വായിച്ച് പോകുന്നതായിരിക്കും. കുറേ പേർക്ക് പാട്ട് കിട്ടി. ഇനി സങ്കടമുള്ളവർക്ക് 12 മണിയാകുമ്പോൾ യുവ ചോയ്സിലേക്ക് മെസ്സേജ് നിങ്ങൾക്ക് വിളിക്കാം, എന്നിട്ട് പാട്ടുകൾ ആവശ്യപ്പെടാം കേട്ടോ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പി എം ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. സിപിഐയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. പി എം ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് അത് നടപ്പാകുമെന്ന് പറയേണ്ടി വരുന്നത് ഗതികേടാണെന്ന് പി പ്രസാദ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കില്ലെന്ന് മുസ്ലിം ലീഗ് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും പ്രസാദ് ചോദിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീ പദ്ധതി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കരാർ റദ്ദാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കഴിയൂ എന്നും

0: പി പ്രസാദ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയവേ ഷംസുദ്ദീൻ പറഞ്ഞു, പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഉപസമിതി അംഗങ്ങളായ എൻ ഷംസുദ്ദീൻ, റോജി എം ജോൺ, പി സി വിഷ്ണുനാഥ്, എം ലിജു എന്നിവർ പങ്കെടുക്കും. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കത്ത്. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ എ തുളസി. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കാശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ കോംഗോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ വിജയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. News Rainbow.
1: കഴിഞ്ഞ മാസത്തെ അവസാനത്തെ സെല്ലുലോയിഡിൽ, അതായത് മെയ് മാസം 27 തീയതി ബുധനാഴ്ചയിലെ സെല്ലുലോയിഡിൽ, ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നമ്മുടെ കൂടെ വന്നത് അബു ആയിരുന്നു. ആദാമിന്റെ മകൻ അബു. ആ വേഷത്തിലൂടെ ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിയ സലീം കുമാർ എന്ന വലിയ കലാകാരൻ അടുത്ത മാസത്തെ ആദ്യ ശനിയാഴ്ച, അതായത് ഈ ജൂൺ മാസം 6 തീയതി നമ്മെ വിട്ടുപിരിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഈ മാസത്തെ അവസാനത്തെ സെല്ലുലോയിഡിലും ഇരിക്കാമെന്ന് കരുതി. ഇന്ന് അദ്ദേഹം വരുന്നത് സാമുവലായാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത സാമുവൽ. '1996 നടന്ന ഒരു സംഭവം. ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലിയിൽ ഏകദേശം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം, ദുരനുഭവങ്ങളുടെ വലിയ നിര നേരിടേണ്ടി വരുന്നു. ഒരു പ്രണയത്തിൽ നിന്നായിരുന്നു, അഥവാ പ്രണയനാട്യത്തിൽ നിന്നായിരുന്നു തുടക്കം. അവിടെ നിന്ന് അങ്ങോട്ട് വേണ്ട, അതേപ്പറ്റി കൂടുതൽ പറയണ്ട. വളരെ വളരെ വേദനാജനകമായ, വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു അത്. ആ കേസാണ് ബാബു ജനാർദ്ദനൻ എന്ന എഴുത്തുകാരന്റെ മനസ്സിലേക്ക് ഇടുക്കിയിൽ തന്നെയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെയും അവളുടെ രണ്ട് സഹോദരിമാരുടെയും അവരുടെ എല്ലാം അച്ഛൻ്റെയും ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പ്രധാന പ്രേരണയായത്. അങ്ങനെ ഗൃഹമിത്രയുടെ ബാനറിൽ റജി പുത്തയത്ത് നിർമ്മിച്ച് ആ ചിത്രം പുറത്തിറങ്ങി. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ഒരച്ഛനും 3 പെൺകുട്ടികളും അവരുടെ ജീവിതവും പറഞ്ഞ ആ സിനിമയുടെ പേര് ഇതായിരുന്നു.

0: മേൽ പ്രസ്താവിച്ച 2004 1255 നമ്പർ ക്രിമിനൽ അപ്പീൽ പ്രകാരം പ്രസ്തുത അപ്പീലിലെ 36 കക്ഷികളെയും അഥവാ പ്രതികളെയും കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി റദ്ദു ചെയ്ത് വെറുതെ വിടുവാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഹൈക്കോടതി വിധിയിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്.
1: അക്കോർഡിംഗ്ലി ദിസ് കോർട്ട് അലോ ക്രിമിനൽ അപ്പീൽ നമ്പർ 1255/2004 as aforesaid, setting aside the order of conviction and sentence passed by the Sessions Court against all the 36 appellants or accused. In the result, the order of Sessions Court shall stand vacated.
0: ചീറിപ്പാഞ്ഞെത്തുന്ന ആംബുലൻസിൽ നിന്നും 3 പേരെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പ്രായമുള്ള ഒരാളും 2 യുവതികളും. എന്താ സംഭവം? ആരാ അവരൊക്കെ? അക്കാര്യം അന്നത്തെ പ്രധാന വാർത്തയായി.
2: നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ. ഏലപ്പാറ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും 2 ജ്യേഷ്ഠ സഹോദരിമാരെയും വിഷമകത്ത് ചെന്ന നിലയിൽ കുട്ടിക്കാനം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൂല കോടതി വിധിയുടെ ആഘാതമാണ് ആത്മഹത്യാ ശ്രമത്തിന് ഇവരെ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നു. പിതാവിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.
0: ആ വാർത്തയിൽ നിന്നും ക്യാമറ കണ്ണുകൾ നമ്മെ കൊണ്ടുപോകുന്നത് ഒരു ബലിതർപ്പണ ചടങ്ങിലേക്കാണ്.
3: നമസ്കരിച്ച് ജലത്തിൽ മുങ്ങുക, എഴുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ.
0: ഒരു വ്യക്തിയുടെ തീർത്തും സ്വകാര്യമായ നിമിഷങ്ങളിലേക്ക് സൂം ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ദുഷിച്ച മനസ്സുകളെ നമുക്കവിടെ കാണാം. സത്യത്തിൽ ആ സീൻ കാണുമ്പോൾ ഈ അടുത്ത് നടന്ന ചിലതൊക്കെ നമുക്ക് ഓർമ്മ വരും.
4: നിരപരാധിയാണെന്ന് പക്ഷെ മരിച്ചു എന്റെ അമ്മയുടെ മുമ്പിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കുറ്റവാളിയാ. സ്വന്തം മകന്റെ ദുർവിധി ഓർത്ത് ഹൃദയം പൊട്ടി മരിച്ച എന്റെ അമ്മയെ സത്യം ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ കോടതിക്ക് പറ്റുമോ? എന്നെ പോലെ നിരപരാധികളായ ഒരു അച്ഛൻ രണ്ട് മക്കളോടെ കിടപ്പുണ്ട്. ആശുപത്രിയിൽ വിഷം കഴിച്ച മരണത്തെ കാത്ത് ചെല്ലാതും പോയി ഷൂട്ട് ചെല്ല്.
0: ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സാമുവലിൽ നിന്നും ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക്.
5: ശേഖരന് മരുതോറമ്പിലെ ജോസഫ് സാറിന് അറിയാവോ?
6: അത്ര അടുത്ത് പരിചയമില്ല, എന്നാലും അറിയും.
5: പുള്ളിക്കാരനല്ല, പുള്ളിക്കാരന്റെ മകനെ കുറിച്ച് അറിയേണ്ടത്.
6: അല്ല, തമ്പിയോ?
5: തമ്പിയല്ല, പുള്ളിയുടെ അനിയൻ ജോർജ് ജോസഫ്. ആളെങ്ങനെയാ? ജോസഫ് സാറിന്റെ മകൻ ഹ്യൂമാൻസിൽ മെഡിക്കൽ ഇൻഡസ്ട്രി കോച്ചിങ് തുടങ്ങുന്നു കേട്ടു.
6: അതിനെ അയാളുടെ സ്വഭാവമാണ് എന്തിനാ അറിയുന്നേ?

0: മാർക്കിന്റെ പരീക്ഷ കഴിഞ്ഞാൽ ഈ സമയം ഒന്ന് കോച്ചിങ്ങിന് വിട്ടാലൊന്ന് ആലോചിക്കായിരുന്നു. പ്രായപൂർത്തിയായിരുന്നു പെൺകുട്ടിയല്ലേ, ആലോചിക്കാണ്ടൊക്കെ.
1: ഓ, തന്റെ ഒരു കാര്യം എന്റെ സാമൂലെ, ഈ പരീക്ഷയുടെയും പഠിത്തത്തിന്റെയും ടെൻഷൻ പിള്ളേരൊന്ന് റെസ്റ്റ് എടുത്ത് തീർക്കട്ടെ. ഇത്രയും നാളും കാലത്തും വൈകിട്ടും ട്യൂഷനായിരുന്നു, അത് തീർന്നപ്പോ എൻട്രൻസ് കോച്ചിങ്. അവറ്റകളും മനുഷ്യക്കുട്ടികളാണ്.
2: സാമൂഹലിന് മൂന്ന് പെൺകുട്ടികളാണ്, മൂത്തയാൾ ട്രീസ, രണ്ടാമത്തെ ആൾ ഷേർലി, ഇളയവൾ ലിസമ്മ.
3: താവിന് സ്തോത്രം, ഞങ്ങള് നേരത്തെ ആയിപ്പോയോ അതോ സാമൂഹൽ സാർ താമസിച്ചു പോയോ?
0: ഞാനിത്ര താമസിച്ചു.
2: ഷേർലിയെ കാണാൻ ഒരു കൂട്ടര് വന്നിരിക്കുകയാണ്.
3: ഇത് ഇമ്മാനുവൽ സാർ, പയ്യന്റെ ചേട്ടനാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ നാട്ടുകാരനാ, പുല്ലാട്, വാട്ടർ അതോറിറ്റിയില. ഇത് പിന്നെ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. പയ്യൻ, ഇത് മൂത്ത കാർന്നോടെ ഭാര്യ റോസക്കുട്ടി സാറ്, ചെറുതോണി പഞ്ചായത്ത് ആഫീസിലാ. പെങ്കൊച്ചിനെ ഇന്ന് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. എന്നാ അങ്ങനെ ആട്ടെ ഇത് ഞാനും എന്നാ
0: വാവച്ചം പിന്നൊന്നും പെൻഡിംഗിലും ഒക്കെ കൂടുതലല്ലല്ലോ. ഞാനിപ്പോ വരാ. എടി കൊച്ചെ, അവര് നിന്നെ കാണാൻ വന്നതാ, അല്ലാതെ ഇന്ന് കെട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല.
3: സാമൂഹൽ സാറ് കുമ്പനാട്ടുകാരനാ, 20 കൊല്ലമായിട്ട് ഇവിടാ.
0: 26 തികയുന്നു ഈ മാർച്ച് കഴിയുമ്പോ.
4: കൊച്ചിന്റെ പേരെന്നാ?
5: ഷേർലി.
3: സാമൂഹൽ സാറിന്റെ ഭാര്യ ഹെൽത്ത് സർവീസിലായിരുന്നു, ഒരു 17 വർഷമായിക്കണം ഇല്ലേ സാറേ?
0: ചടങ്ങ് പ്രകാരം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ.
3: സാറിന്റെ കല്യാണം ഒരു ഏടാകൂടം ആയിരുന്നേ.
0: പ്രേമവിഭാഗത്തിന് ഏടാകൂടം എന്നാണോടോ പറയാ?
4: സാമൂഹൽ സാറിന്റെ ഒളിച്ചോട്ടവും കല്യാണവും മതമാറ്റവും ഒക്കെ വാവച്ചൻ പറഞ്ഞു, ഒരു സിനിമാ കഥ പോലെ വിവരിച്ച്.
0: അതെ അതെ, രണ്ടും പാട്ടും ഒക്കെ ഉള്ള ഒരു സിനിമാ കഥ. കഥയുടെ അവസാനം കുറച്ച് ട്രാജഡി ആയിപ്പോയി. നായകനെ തനിച്ചാക്കി നായിക അങ്ങോട്ട് പോയി.

0: ഇന്ന് ലിസമോക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസമാ.
1: സൗമിനി മാഡം, ഞങ്ങളുടെ ലിസമ്മ മാഡം അഞ്ചരക്കുള്ള വണ്ടിക്ക് ഇല്ലായിരുന്നോ?
2: ഇല്ലായിരുന്നു, ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് കാണും.
1: സൗമിനി മാഡത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ? എങ്ങനെ, ഡോക്ടറോ എഞ്ചിനീയറോ?
2: സയൻസിന് 80%.
1: ആ, കൺഗ്രാജുലേഷൻസ്. ഇവിടുത്തെ കശിക്ക് സയൻസിന് എന്തെങ്കിലും മാർക്ക്. പീര് മേഡം അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് നിറയട്ടെ.
2: പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോ. പപ്പ എന്നാത്തിന് എത്ര ചിരിക്കുന്നത്? പഠിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും തന്നു എന്ന് പറയത്തില്ല.
1: ഇല്ല, സമ്മതിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ്, എന്തെങ്കിലും. ആ, നീ പോയി ഷർട്ടും തോർത്തെടുത്തിട്ട് വാ. സെന്റ് മേരീസ് വരുമ്പോൾ നേരെ കിട്ടും. ഞാൻ പോയി ലിസമയെ കൂട്ടിട്ട് വരാം.
2: ഈ പപ്പ അവള് വലിയ പഠിത്തക്കാരാണെന്ന് പറഞ്ഞെടുത്ത് തലയിൽ വെച്ചേക്കുവാ. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ എത്ര പേര് വഴിക്ക് വരാനുണ്ട്. അവിടെ കൂടെ അവളിങ്ങ് പോരും. ഇള്ളക്കുട്ടിയൊന്നല്ലല്ലോ.
1: ആ, ഇള്ളക്കുട്ടിയല്ല, അതാ പ്രശ്നം.
3: സാമുവലിന്റെ ആ ചിന്ത അത്ര നിസാരമായി കാണേണ്ടതായിരുന്നില്ല.
0: എന്റെ മോളി ബസ്സിലുണ്ടായിരുന്നില്ലേ?
4: സെന്റ് തോമസ് പഠിക്കാൻ കുട്ടിയല്ലേ? സ്കൂൾ പിള്ളേർ അരുവി ട്രിപ്പിലുണ്ടായിരുന്നില്ലല്ലോ.

0: സാമുവലും സുഹൃത്തും സഹപ്രവർത്തകനുമായ ശേഖരനും ലിസമ്മയെ അന്വേഷിച്ചിറങ്ങുന്നു.
1: ഇത് സാമുവൽ, ഇവിടെ 12B-യിൽ പഠിക്കുന്ന ലിസമ്മ സാമുവലിന്റെ ഫാദറാണ്. സ്കൂൾ വിട്ട് ഇത്രയും നേരമായിട്ടും കൊച്ചു വീട്ടിൽ വന്നിട്ടില്ല.
2: ലിസമ്മ സാമുവൽ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയല്ലോ. മാർക്ക് കുറവുള്ള സ്റ്റുഡൻസ് പേരന്റ്സിനെ വിളിച്ചുകൊണ്ടുവരാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. പേരന്റ്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് ലിസമ്മ സാമുവലിലെ മറ്റൊരു കുട്ടിയെയും പ്രിൻസിപ്പൽ വീട്ടിലേക്ക് മടക്കി വിട്ടിരുന്നു.
3: അല്ല, ഇതാരും പ്രഭാകരനോ?
4: ഓ, തെറ്റി തെറ്റി തെറ്റി, ചാമുവല് ചാമുവല്.
3: ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല.
4: ഓ, അല്ലെങ്കിൽ തന്നെ നീ അവറ്റകളെ ഞങ്ങളുടെ ഉടിയിലേക്ക് വിടുവോ? ഞങ്ങൾ കുറഞ്ഞവരല്ലേ. അതക്കറുതര്
5: അമ്മൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് വല്ല നോട്ടോ പുസ്തകമോ കൂട്ടുകാരികളുടെ നിന്ന് വാങ്ങാൻ പോയതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന നേരത്ത് അവള് വീട്ടിൽ തിരിച്ചെത്തി കാണും.
1: അടുത്ത കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. അല്ല, ഇനിയിപ്പോ ഗോപി പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നതിനിടയ്ക്ക് അവള് വീട്ടിലെത്തി കാണും.
4: സ്കൂളിൽ പോകാൻ നേരം പല വഴക്കോ വക്കാണോ ഉണ്ടായിരുന്നോ പ്രഭാര? ഓ, അടുത്ത പിള്ളേരുടെ ഓരോ രീതിയും പ്രവൃത്തി. ഏതായാലും ആളെ പേരെ ഒന്നും അറിയിക്കണ്ട, പ്രായം തകഞ്ഞ കൊച്ചാ.
5: അല്ല,
6: എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ പച്ചപ്പാതിരയ്ക്ക് പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ?
1: കുഞ്ചറിയാച്ചൻ മോൻ ടോമിച്ചോട് ചോദിച്ചു നോക്ക്, പുള്ളിക്കാരന് ഈ പെങ്കൊച്ചിനെ പരിചയമുണ്ട്.
6: ഓക്കെ, അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നത് കൊണ്ട് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ അവനെ പരിചയം ഉണ്ടാവും, ചിലരൊക്കെ അവനും പരിചയം കാണും എന്ന് കരുതി ഇതൊരുമാതിരി എരണംകെട്ട ഏർപ്പാടായി പോയി.
1: കുഞ്ചറിയാച്ചൻ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ.
6: എന്തുവാ?
1: ഇങ്ങോട്ട് വന്നേ, ഇത് സാമുവലിന്റെ കാണാതായ മകൾ ലിസമ്മയുടെ പുസ്തകത്തിനകത്ത് നിന്ന് കിട്ടിയതാണ്. കുഞ്ചറിയാച്ചന്റെ മകൻ അവൾക്ക് എഴുതിയ എഴുത്തുകളും ഫോട്ടോയും.
6: എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഈ പെൺകൊച്ചിന് എന്നാ വയസ്സ് കാണും?
1: ഒരു 16 വയസ്സുണ്ടാവും.
6: കർത്താവേ, ഞാനിപ്പോ എന്നതാ ശേഖരൻ സാറേ ചെയ്യണ്ടേ?
1: അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഈ രാത്രി തന്നെ. അതിന് കുഞ്ചറിയാച്ചൻ എന്ത് ചെയ്യാൻ പറ്റൂ അതൊക്കെ ചെയ്യണം.
6: കാര്യം കോട്ടയം SP തോമസ് മാത്യു എന്റെ കസിനാ. പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാ
1: പ്രശ്നം ഇതായി പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
6: അതെ അതെ, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറയാം. തോമസിനെ.
7: ഹലോ, SP തോമസ് മാത്യു ഹിയാണ്. എന്നാ കുഞ്ചറിയാച്ച ഈ നേരത്ത്? ഞാൻ അന്വേഷിപ്പിക്കാം. കുഞ്ചറിയാച്ചനൊന്നും വിഷമിക്കാതിരിക്കെ, നേരം വെളുക്കുമ്പോഴേക്കും പരിഹാരം ഉണ്ടാക്കാം.
6: പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാ. വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും. നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ.

0: ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖര സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം.
1: കുന്നിന്റെ മീതെ കണ്ണൊന്നു ചിമ്മാൻ വയ്യാതെ നോക്കും വെള്ളിത്തിങ്കൾ വന്ന്.

0: കഥയുടെ ഒഴുക്കിന് പറ്റിയ പശ്ചാത്തലത്തിലൂടെയാണ് ഈ പാട്ടിന് ശേഷമുള്ള തൊട്ടടുത്ത രംഗങ്ങളുടെ പോക്ക്. എന്നാൽ കാര്യത്തിലേക്ക് അതൊട്ട് ഡയറക്റ്റ് ആയിട്ട് കേറുന്നുമില്ല.
1: കെട്ടികളും കുട്ടികളായിട്ട് ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ?
2: സജീവൻ, നിന്നോട് ഞാൻ പുറപ്പെട്ടപ്പോഴെ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത ഏടാ കോടത്തൊന്നും ഞാൻ ചാടരുതെന്ന്.
3: ഞാനതിനൊന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോ എന്ന്.

എന്റെ പൊന്ന് സാറേ, ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നിറുകന്തല പെരുക്കുക. പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പോയി. അല്ലെങ്കിൽ രണ്ടിനെയും കയ്യോടെ പിടിക്കാമായിരുന്നു. എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടലായ ഹോട്ടൽ മുഴുവൻ അവര് തപ്പി. പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു. വെളുക്കിണനും അവിടുന്ന് മുങ്ങി. തിരുവനന്തപുരത്തിനാണോ ഊട്ടിക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ. മറ്റ് സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊക്കത്തില്ലല്ലോ.

0: ഇങ്ങോട്ട് നോക്കി, സാമുവൽ സാറ് ഞെളിപിരി കൊള്ളണ്ട, ഈ കുഞ്ചെറിയ തറവാടിയാ, നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും.
1: കാര്യത്തെ പറ്റിയുള്ള വ്യക്തമായൊരു ധാരണയിലേക്ക് എത്തുന്നില്ല, എല്ലാം ഊഹങ്ങൾ മാത്രം. എങ്കിലും അതൊരു ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ്.
0: പിന്നെ ഒന്നും നോക്കണ്ട, രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം. ആളും ആഘോഷവും ഒന്നും വേണ്ട. ഞങ്ങളുടെ പള്ളി കെട്ടിക്കേറുന്നത് കൊണ്ട് സാമുവൽ സാറിന് വിരോധമൊന്നുമില്ലല്ലോ.
2: അതൊന്നും സാരമില്ല, എവിടെ വെച്ചായാലും ഭംഗിയായിട്ട് നടന്നാ
0: അതാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു പറയണ്ട. പള്ളിക്കൂടംകാരോട് എന്തെങ്കിലും ധീരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. നാട്ടുകാർ ചോദിച്ചാൽ അതിന്റെ ഏനത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കാച്ചി തരും. വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറഞ്ഞാൽ രായ്ക്ക് രമൻ രണ്ടിനും തപ്പിയെടുത്ത് കൊണ്ടുവരും. പിന്നെ പത്രക്കാരായി നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം? പാപ്പച്ചിയും പറഞ്ഞ അത് തന്നെയാ. ഇളമയുടെ മോനെ കോട്ട എസ് പി എന്നാ പിന്നെ കുഞ്ചറി അങ്ങോട്ട്. ഓ
3: എനിക്ക് വയ്യ, എനിക്ക് തീരെ വയ്യ, എനിക്കതിന് മനസ്സ് വരുന്നില്ല.
2: കഴിക്കാൻ
3: നാല് ദിവസമായി പിള്ളേര് അവരാരും കഴിച്ചിട്ടില്ല.
2: നാല് ദിവസം
1: സാമുവലിന്റെയും മക്കളുടെയും അവസ്ഥ കൂടുതൽ സങ്കടകരമാകുന്നു.
2: നിങ്ങൾ എന്ത് ഭാവിച്ചാ? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്ക. കുടുംബത്തോടെ പട്ടിണി കിടന്നാൽ അറിഞ്ഞു കിട്ടി ഡിസംബർ ഉടനെ തിരിച്ചു വരൂ. അങ്ങനെ വല്ല മായാജാലും അറിയാമെങ്കിൽ ഞാനിവിടെ പട്ടിണി കിടക്കാം. ഇതങ്ങോട്ട് വാങ്ങിച്ച് അരി സാധനങ്ങളും വേഗം കാലമാക്കും. ഞാനും ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോന്നുള്ളൂ. മോളെ, ദൈവത്തിന്റെ സ്ഥാനം നൽകി നിങ്ങളെ യേശുവിനെ ഭജിക്കുന്നു. ഞാനും കുടുംബവും അതേ സ്ഥാനത്ത് രാമനെയും കൃഷ്ണനെയും വെച്ച് ആരാധിക്കുന്നു. നമ്മൾ ആരെയും കൊള്ളയടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയൊന്നും ദൈവം നമുക്ക് തരില്ല. ലിസമ്മ അവളുടേതായ ഒരു തീരുമാനം എടുത്തു, അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അവളുടെ വിധി. വിധിയെ തടുക്കാൻ നമ്മൾ പട്ടി കിടന്നുണ്ടാവൂ? വിശക്കുന്നു, വേഗമാവട്ടെ. ചെല്ല, താൻ പോയി കുപ്പായമൊക്കെ ഒന്ന് ഒരുപാട്. വീട്ടിലൊരു വിരുന്നേരം വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്?
1: സലീം കുമാർ എന്ന ഒരു കൊമേഡിയൻ എങ്ങനെയാണ് ഇത്ര സീരിയസ് റോളിലേക്ക് ആളെ വിളിച്ചത്? അതേപ്പറ്റി ഒരു പരിപാടിയിൽ സംവിധായകൻ ലാൽ ജോസ് പറയുന്നുണ്ട്. തിരക്കഥാകൃത്ത് ബാബു ജനാർദ്ദനൻ ഈ ഒരു കഥാപാത്രത്തെപ്പറ്റി പറയുന്ന സമയത്ത് ഇത് ആര് ചെയ്യണം എന്ന ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. കഥാപാത്രത്തിൻ്റെ രൂപം മാത്രമേ മനസ്സിൽ കണ്ടുള്ളൂ. ആൾക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള കട്ടി മീശയുണ്ടാകും, കട്ടിയുള്ള ബ്ലാക്ക് ഫ്രെയിം കണ്ണടയുണ്ടാകും, നെറ്റി നന്നായി കയറിയ ഒരാളാകും, പോക്കറ്റിൽ ലീക്കുള്ള പേനയുണ്ടാകും, ഒരു ലെതർ ബാഗുണ്ടാകും. തൻ്റെ നാട്ടിലെ ജീവിത കാഴ്ചയിൽ കണ്ടിട്ടുള്ള ആളുകളുടെ രൂപസാദൃശ്യങ്ങളാണ് ലാൽ ജോസ് സാമുവലിന് നൽകിയത്. അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് നല്ലൊരു കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് കൂടിയായ ബാബു ജനാർദ്ദനൻ ഒരു ചിത്രം വരയ്ക്കുകയായിരുന്നു. ചിത്രം വരച്ചു കഴിഞ്ഞ് താൻ വരച്ച ആ ചിത്രം അദ്ദേഹം ലാൽ ജോസിനെ കാണിക്കുന്നു. അതിന് സലീം കുമാറിന്റെ ഛായയുണ്ടായിരുന്നു. ഈ സിനിമയുടെ കാര്യവും റോളിന്റെ കാര്യവുമെല്ലാം സലീം കുമാറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറാനായിരുന്നു ശ്രമം. പക്ഷെ പിന്നീട് കഥ കേട്ടതോടെ സലീം കുമാർ സാമുവലായി.
3: നടപ്പിലാക്കാൻ റാണില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവളങ്ങ് പോയി. നീന്തൽ അറിയാത്തവൻ നടുക്കറിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണപ്രാളം കാണിക്കുക.
4: അല്ല ശേഖരനാർ സാറേ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പെൺകുട്ടിയെ കാണാതായിട്ട് ഒന്നരയാഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതി തന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇടയ്ക്കൊക്കെ ഈ കൊച്ച് ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടോ? ഉണ്ടോടോ
2: സാറേ, കുഞ്ചറിയുടെ മകന്റെ കൂടെ പോയെന്നാ കരുതിയിരുന്നത്. തിരിച്ചെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് കുഞ്ചറിയെ വാക്കുന്നതുമാ. ഈ സാഹചര്യത്തിൽ പുറത്തറിയിക്കണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞത്.
4: ഈ കുഞ്ചറിയുടെ മോൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് അവന്റെ കൂടെ പെണ്ണ് പോയിട്ടില്ല എന്ന്? കുറഞ്ഞ പക്ഷം സ്കൂൾ അധികൃതരെയും അറിയിക്കേണ്ടതല്ലേ? സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ലാണ്ടായി കിടപ്പിലാണെന്നാണ്. ഈ രീതിയിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് പെണ്ണിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 15 ദിവസം ആരാണ്ടും പറഞ്ഞ വാക്കും വിശ്വസിച്ച് മാനത്തേക്ക് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞ
2: സാറേ, കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോ തന്നെ പരാതി തരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങള് അയാളുടെ
1: എസ് ഐ രഘുനാഥിന്റെ വരവ് കഥയെ മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നു.
4: ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇതാ, ഞങ്ങൾ അന്വേഷിക്കാം.

0: മിസ്റ്റർ ഹരികൃഷ്ണൻ?
1: അതെ, ഞാനാണ്.
0: ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാമെന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്.
2: ലിസമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ ഉണ്ടാവും.
3: ഇവിടെ ആരും ഇല്ലേ?
4: എന്നാ സാറേ?
3: സാമുവൽ സാറില്ലേ?
4: ഇല്ല, അവര് തിരുവനന്തപുരത്തിന് പോയേക്കുക.
5: സാമുൽ സാർ വന്ന അവനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയാം.
2: ലിസമ്മയെ കണ്ടെത്തുന്നു.
0: ഇരിക്കും. കോട്ടയം എസ് പി ഓഫീസിൽ നിന്നൊരു കോള് വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പം രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു, ഒരു രാജമ്മ പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാണ്. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ് യൂസ് ചെയ്ത 40 ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു.
6: ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെയാണോ സാറേ?
0: കുട്ടിയിപ്പോ കോട്ടയത്തൂർ റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും.

0: മുക്തയുടെ രണ്ടാമത്തെ സിനിമയാണ് അച്ഛനുടങ്ങാത്ത വീട്. 2005 ഒറ്റ നാണയം എന്ന ചിത്രത്തിലാണ് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും പ്രധാന വേഷത്തിലെത്തിയ ആദ്യ ചിത്രം ഇതാണ്. ഒരു തുടക്കക്കാരിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്ന്, അതിനൊത്ത അഭിനയം.
1: അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ഈ നാട്ടിൽ ഇത് തന്നെ സംഭവിക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കൂവണോ പാട്ടികളെ?
0: തൻ്റെ പുതുമുഖ നായികമാരിൽ ഏറ്റവും മിടുക്കി എന്നാണ് ലാൽ ജോസ് മുക്തയെക്കുറിച്ച് പറഞ്ഞത്. അതും മറ്റു നായികമാർ അടുത്തിരിക്കെ തന്നെ. അത്രമാത്രം മികവ് ലിസമ്മ എന്ന് മുക്തയിൽ കാണാം.
2: ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി നിരപരാധി.

0: ശിവനോടല്ല ലവനോട് ചോദിക്കും, ലവൻ പറയും കാര്യങ്ങൾ. പറയടാ, ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ, പറയാ.
1: ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു.
0: എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? പറഞ്ഞ രൂപ തന്നോ?
1: ഇല്ല, അതിന്റെ പേരില ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്.
2: കള്ളം
0: പറഞ്ഞോളേ. പറയട്ടെ, ഞാൻ ചെന്ന ടോമിയെ കൂട്ടിട്ടോ.
3: സാർ,
0: ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ ആർ ടി ഓഫീസിൽ നടന്ന ബസോണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇതാ ആർ ടി ഓഫീസിലെ രജിസ്റ്ററാ. പിന്നെങ്ങനാടോ ഈ കേസിന്റെ പേര് ടോമി അറസ്റ്റ് ചെയ്യുന്നത്?
1: പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സാർ.
0: എടോ, അത് ഇവിടെ പോലുള്ള എറണാകുളത്തോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയ ഒരു വാക്ക് കിട്ടിയാ നല്ലൊരു തുക. താൻ അവനെ വിട്
1: സാർ. അത്
0: താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും എന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഇളങ്ങ് വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു.

0: തിരട്ടിപ്പാറ എന്ന് പിന്നെ നീ ആ പെണ്ണിനെ അങ്ങോട്ട് അങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ, കള്ളം പറഞ്ഞാൽ നിന്നെ കൊന്നി അതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്?
1: കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജം വെച്ച ചേച്ചിയെ പരിചയപ്പെട്ടത്.
2: എന്റെ പേരെന്താ?
3: വർഗീസ് ജോസഫ്.
2: വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ?
3: അറിയും.
2: എങ്ങനെ, മുമ്പ് പരിചയമുണ്ടോ?
3: ഇല്ല, ഇവിടെ താമസിക്കാൻ വന്നപ്പോ കണ്ടുള്ള പരിചയവാ.
2: ഈ കുട്ടിയുടെ മുറിയില് സർവിങ്ങിന് എത്ര വട്ടം പോയിട്ടുണ്ടാവും?
3: അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ.
2: അവിടെ വന്ന ഗസ്റ്റുകള് എത്ര പേരുണ്ടാവും ഏകദേശം?
3: അത് ഒത്തിരി പേര് വന്നു പോയി സാർ.
0: എങ്ങനെ, വന്നിട്ട് ഉടനെ അങ്ങ് പോവുകയാണോ?
2: ഇതിലാരാ? സ്വാമിനാഥൻ.
4: ഞാനാണ് സാർ.
0: സ്വാമിനാഥന്റെ പേരിൽ ചില കംപ്ലൈന്റുകളൊക്കെ മാനേജർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സ്വാമിനാഥ. എന്താണ് സ്വാമിനാഥന്റെ പേരിലുള്ള കംപ്ലൈന്റ്?
4: അത്
0: ചോദ്യം മനസ്സിലായില്ലേ?
4: ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി.
0: എന്നിട്ട് സ്വാമിനാഥൻ എന്താണ് കണ്ടത്?
4: അത്
0: ആരായിരുന്നു ഇപ്പൊ മുറിയിൽ ഉണ്ടായിരുന്നത്?
4: പേരറിയില്ല സാർ.
0: അവിടെ അപ്പൊ എന്താ നടന്നോണ്ടിരുന്നത്? പറയുന്നോ അതോ ഞാൻ പറയിക്കണോ?
4: ആവുന്ന സാറും ഈ കൊച്ചും കൂടി
0: കൂടി പറയടാ.
4: ആദ്യം സാർ ഈ കൊച്ചിന്റെ കൈ പിടിച്ച് മടിയിലിരുത്തി.
5: ബാക്കി എന്റെ മോളെ കൊണ്ട് പറയിപ്പിക്കാ സാർ. ഒളിഞ്ഞു നോക്കിക്കണ്ട അയാളക്കൾ വിസ്തരിച്ച് അവൾക്ക് പറയാൻ പറ്റും.
0: ഏ മിസ്സാർ, ഇത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്. ഈ നടന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾക്കൂടെ ബോധ്യപ്പെടണമല്ലോ. അല്ലാതെ അവരുണ്ടായിരുന്നു ഇവനുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ കണ്ണട വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരോ?
5: കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ണിക്കണ്ട പത്രക്കാരെയും ടി വിക്കാരും ഒക്കെ വിശ്വസിച്ചിട്ടിരിക്കുക. ഞാനും എന്റെ മോളും, ഈ ഇരിക്കുന്ന പെൺകുട്ടി എന്റെ മോളാണ് സാർ. എന്റെ ചോര
6: കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഒരുപടിക്ക്.
7: ലിസമ്മ സാമുവൽ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായിട്ടും 40 ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ സാഹചര്യങ്ങളെക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ലിസമ്മ ഒരു വട്ടമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ?

എനിക്കും എൻ്റെ മോക്ക് പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എൻ്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുണ്ട് സർ. കേസും കോടതിയൊന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സർ, ഞങ്ങൾക്ക് ഈ പോലീസിന് നീതി വേണ്ട.

0: ഞാനങ്ങനെ കാല് പിടിക്കാ.
1: ക്ഷമിക്കണം സാർ, സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്, ക്ഷമിക്കണം.
2: ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ചെയർമാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം, ഇന്ന് തന്നെ വേണം.
3: യെസ് സർ.
2: എടോ, കോടതിയും നിയമവും പോലീസും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ആൾ ഒന്നല്ലെങ്കിൽ പ്രതി അല്ലെങ്കിൽ സാക്ഷി. ഈ പ്രതിക്കും സാക്ഷിക്കും അപ്പുറത്തായി ചോരയും നീരുമുള്ള മനുഷ്യരാണ് അവര്. അവരുടെ വികാരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു നിയമവശത്തിലും ഉണ്ടാവില്ല. ആ മനുഷ്യൻ എന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അയാളെ തകർത്ത് കളഞ്ഞത് മകൾക്കുണ്ടായ ദുരന്തമല്ല, നിങ്ങളുടെ തെളിവെടുപ്പ് എന്ന നാടകമാണ്. ആരാന്റമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമാണ് അല്ലേടോ? ആദ്യം വന്ന വാർത്തകളിലൊക്കെ ഒരു ബസ് ഓണറിന്റെ മകന്റെ പേരുണ്ടായിരുന്നല്ലോ, പിന്നീട് അങ്ങനെ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി.
4: പെൺകുട്ടി ഇത് പറഞ്ഞിരുന്നു സർ, പക്ഷെ മാർച്ച് 4 രാവിലെ 10 മുതൽ രാത്രി 7 വരെ ഈ പറഞ്ഞ ബസ് ഓണറിന്റെ മകൻ ടോമിച്ചൻ ഇടുക്കി RTO ഓഫീസിൽ നടന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന രേഖകളുണ്ട് സർ. സ്ഥല MLA അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയത്ത് ഒരാൾക്ക് 2 എങ്ങനെ പ്രസന്റ് ആകാൻ പറ്റി എന്ന കൺഫ്യൂഷനിലാണ് സർ ഞങ്ങൾ പോലീസുകാർ.
2: മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച കാലത്ത് ഈ നാട്ടിൽ RTO ഓഫീസുകൾ ഉണ്ടായിരുന്നോ? ഇല്ലായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സെ ഇതുപോലെ ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്ത് നമ്മുടെ ചരിത്രം തിരുത്തിയേനെ അല്ലടോ തോമസേ. തോമസിന് ഇനി എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട്?
5: 5
2: തെളിവെടുപ്പ് നാടകം ഇനി വേണ്ട. മറ്റന്നാൾ ഞാൻ കോട്ടയത്ത് വരുമ്പോ ഈ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം.
6: സാമൂലിന്റെ മകളുടെ ദുരന്തം ഇനി സഭയുടെ ദുരന്തമാണ്. പ്രതികളെന്ന് പറയുന്നവരെ ചിലപ്പോൾ കോടതി ശിക്ഷിച്ചു എന്ന് വരാം, പക്ഷേ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. നമ്മുടെ കുട്ടിക്ക് ഇനിയും വേണ്ട ഒരു ജീവിതമാണ്. മനസ്സറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളോട് പൊരുത്തപ്പെട്ട് മാപ്പ് നൽകി അന്നവും വസ്ത്രവും ആശ്രയവും നൽകാൻ തയ്യാറുള്ള ഒരു പുരുഷനെ അവിടുത്തെ ചെവയാലെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് സാമൂഹലിനെയും സുഹൃത്ത് ശേഖരനാരെയും ഗ്രഹിപ്പിക്കാനായി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ വേള കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി നമുക്ക് വിനിയോഗിക്കാം.
7: ദൈവത്തെയും വിശ്വാസത്തെയും വരെ കൂട്ടുപിടിക്കുന്നു.
6: തമ്പിച്ച, ആ യാക്കോബിനെ വിളിക്കൂ. ഇവൻ ഇന്നലെ വരെ ഒരു പാപിയായിരുന്നു, ദൈവഗതങ്ങൾ മാനിക്കാത്ത ഒരു ദുർനടപ്പുകാരനായിരുന്നു. പക്ഷേ ഇന്ന് മണിയപ്പെന്നുള്ള നാമദേവും തന്റെ പൂർവ്വകാല ജീവിതചര്യകളും ഉപേക്ഷിച്ച് യാക്കോവ് നാമത്തിൽ നമ്മൾ സമുദായ വിശ്വാസിയായി ലിസമ്മിയെ വാങ്ങിടുപ്പാൻ തയ്യാറായി വന്നിരിക്കുകയാണ്.
1: പാസ്റ്റർ ക്ഷമിക്കണം, അന്യമതക്കാരന്റെ ചോരയാണ് സ്വന്തം ദൈവത്തിന്റെ ഇഷ്ടപാനീയമെന്ന് ഓരോ മതവിശ്വാസിയും വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നല്ലതാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തന്റെ മതത്തിൽ വിശ്വസിക്കണേ, തന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാവണേന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ശക്തി പ്രകടനം പോലെ ആളെ കൂട്ടുന്ന ഒരു ഏർപ്പാടാകരുത് മതവിശ്വാസവും പ്രാർത്ഥനയും. പാസ്റ്ററെ പോലെ സംശുദ്ധനായ ഒരാളോടൊപ്പം ഇവനെ പോലൊരുത്തനെ കാണേണ്ടി വരുന്നത് അന്യമതസ്ഥനായ എനിക്ക് പോലും വേദനയുണ്ടാക്കുന്ന കാര്യമാണ്.
7: അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ ലിസമ്മയെ കൂടുതൽ കൂടുതൽ തളർത്തിക്കൊണ്ടിരുന്നു.
8: മോളെ ആരും ഒന്നും ചെയ്യില്ല.
9: എന്നെ പപ്പ മോളെ ചേച്ചി മോളെ ലിസ മോളെ
8: മോളെ മോളെ മോളിപ്പോ നമ്മുടെ വീട്ടിലാ. നോക്കി ലിസ ചേച്ചിയും ശേഖര ചേച്ചിയും ഒക്കെ കണ്ടില്ലേ? ഓക്കെ മോളെ മോളെ മോളെ വിട്ട് എങ്ങും പോവില്ല.

നമ്മൾ ഇവിടുന്ന് ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും. എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസ മോളെ ചേർക്കും. അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല. അപ്പൊ പിന്നെ ആരും കളിയാക്കത്തുമില്ല, കമന്റ് അടിക്കത്തുമില്ല.

0: മോളപ്പം എന്താ വേണ്ടേ? കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് അപ്പ മോഹിച്ചു പോലൊരു ഡോക്ടറാവണം.
1: മോളിങ്ങനെ മിണ്ടാണ്ട് പറയാണ്ടോക്കിരുന്ന പപ്പയ്ക്ക് വിഷമാവില്ലേ? നമ്മുടെ പപ്പ പാവല്ലേ. പപ്പ നമുക്ക് വേണ്ടി എന്തോരാ കഷ്ടപ്പെടുന്നെ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? പപ്പയെ വിഷമിപ്പിക്കരുത്.
2: ഒപ്പം നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒപ്പം നിൽക്കേണ്ട ആളുകൾ തന്നെ മാനസികമായി തളർത്തിയാലോ. അത്തരം കഥാപാത്രങ്ങളെ നമുക്ക് ഈ സിനിമയിൽ കാണാം.
3: ജോണിക്കുട്ടിച്ചായൻ ലിസമോളുടെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കുറനേരം കരയും. പകല് കരയാൻ ജോണിക്കുട്ടിച്ചായന് നേരില്ലല്ലോ. മോളറിഞ്ഞില്ലേ ഈ ജോണിച്ചായൻ സസ്പെൻഷനില്ല. എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ. ആ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടട്ടെ.
4: മോള് നോക്കിയ ഇത് ആരാണെന്ന് നെടുങ്കണ്ടൻ സാബു നേതാവാ. പേര് കൊടുത്തു വെച്ചോ, കോടതി പറയാനുള്ളതാ. നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാ ജോണിച്ചായന്റെ സസ്പെൻഷനും പിൻവലിക്കും, 2 ലക്ഷം രൂപയും കിട്ടും. പേര്

0: തട്ടട്ടെ.
1: മോള് നോക്കിയ ഇത് ആരാണെന്ന് നെടുങ്കണ്ടൻ സാബു നേതാവാ. പേര് കൊടുത്തു വെച്ചോ, കോടതി പറയാനുള്ളതാ. നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞ ജോണിച്ചേന്റെ സസ്പെൻഷനും പിൻവലിക്കും, 2 ലക്ഷം രൂപയും കിട്ടും. പേര് മറക്കണ്ട, നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. ഉദാഹരണത്തിന് ഒരു അപ്പുക്കുട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് പകരം നെടുങ്കണ്ടൻ സാബ് 34 വയസ്സ്. മാറ്റി പറയുന്നത് ഒരു പേര്, നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം. കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ, ഇല്ലാത്ത ഒരുത്തിനെ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ ഛേദം? സീനിയോറിറ്റി ഒന്നും വേണ്ട, അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി, നെടുങ്കണ്ടൻ സാബ് 34 വയസ്സ്. പറയൂല്ലേ?
2: അതുപോലെ തന്നെ നെടില് പോലെ ഒപ്പം നിൽക്കുന്ന ആളുകളും, അങ്ങനെ ഒപ്പം നിന്നതുകൊണ്ട് മാത്രം ശിക്ഷ ഏൽക്കേണ്ടി വരുന്ന ആളുകൾ, അവരെയും ഈ സിനിമയിൽ കാണാം.
3: വിശേഷങ്ങളൊന്നും സാമൂല അറിഞ്ഞില്ല അല്ലേ? ഇടോ എനിക്ക് നാട്ടിലേക്ക് മാറ്റമായി. വെറും മാറ്റമല്ല, പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റം. എന്റെ ഒപ്പം നിന്നതിന് ഉഞ്ചറിയ എനിക്ക് തന്ന സമ്മാനം.
2: സിനിമയിൽ മാത്രമല്ല, അങ്ങനെയുള്ളവർ ചിലപ്പോ നമുക്കൊപ്പവും ഉണ്ടായിരിക്കും.
3: ഓർഡർ കൈ കിട്ടിയിട്ട് 1 ആഴ്ചയായി, ആരോടും പറയാതെ ചില ശ്രമങ്ങൾ നടത്തി നോക്കി, പറ്റിയില്ല. എരുവഴിയിൽ കാക്കത്തണല് പോലും ഇല്ലാതെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുക. പക്ഷേ താൻ തോക്കരുത്, പെൺമക്കളുള്ള മുഴുവൻ അച്ഛന്മാരുടെയും പ്രാർത്ഥന തനിക്കുണ്ടാവും. ഏത് കേടുകൊണ്ടാടോ, ഇല്ലെങ്കിൽ പുല്ലുപോലി ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൻ്റെ ഒപ്പം ഞാനും വന്നേനെ. കഷ്ടപ്പാടിൻ്റെ ഉറക്കമില്ലായ്മയുടെയും കാര്യത്തിൽ നമ്മുടെ കൂടപ്പുറപ്പുകളാണ്. എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ. എടോ, മക്കളോട് പറയണം, യാത്ര പറയാൻ ശേഖരണങ്ങൾ വരില്ല.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ. വിവാദമായ ഏലപ്പാറ കേസിലെ 36 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് ഡിവിഷൻ ബെഞ്ച് ജഡ്ജി ചൂണ്ടിക്കാട്ടി. തൊടുപുഴ സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഈ വിധി.
2: സാമൂഹിന്റെ സമനില അയാൾ പോലും അറിയാതെ തെറ്റിക്കൊണ്ടിരുന്നു.
5: സ്വർഗസ്നായ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ആഹാരത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നീ മാപ്പ് നൽകണമേ.

0: എനിക്കിപ്പോ വിശക്കുന്നില്ല പപ്പ, ഞാൻ പിന്നെ കഴിച്ചോളാം.
1: മോള് കഴിക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇന്ന് മോക്ക് പപ്പ വാരിത്തരാം.
0: ഞാൻ കഴിച്ചോളാം പപ്പ.
1: എന്നും പറഞ്ഞ പോലെ അല്ല, ഇന്ന് കഴിക്കാതിരുന്നാലേ പപ്പ ശരിക്കും പിണങ്ങും.
0: സത്യമായിട്ട് ഞാൻ കഴിച്ചോളാം പപ്പ.
1: അവള് കഴിച്ചോളും, അവൾക്ക് ആ മുറിയോട് വലിയ ഇഷ്ടോ. അതാ കഞ്ഞിയായിട്ട് അങ്ങോട്ട് പോയത്. ലില്ലുകുട്ടി അങ്ങനല്ലായിരുന്നു, പടിഞ്ഞാപ്പുറത്തെ ജനലും തുറന്നിട്ട് ആകാശം ചുവക്കുന്നതും കറക്കുന്നതും നോക്കി അങ്ങനെ ഇരിക്കും.
2: സലീം കുമാർ എന്ന അഭിനേതാവിന്റെ അസാമാന്യ പ്രകടനം. ആദാമിന്റെ മകൻ അബുവിന് മുമ്പേ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കേണ്ടിയിരുന്ന കഥാപാത്രം
1: പപ്പ വരുത്തരാം,
2: പക്ഷെ എന്തുകൊണ്ടോ ലഭിച്ചില്ല.
1: എന്നെ പപ്പ എന്ന് ആദ്യം വിളിച്ച എന്റെ ട്രീസമോക്ക്.
2: ഇനിയും അതുപോലെയെല്ലാം നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടുമായിരുന്നു, പക്ഷേ
1: ഇതെന്റെ ഷേർലി മോക്ക്.

0: എന്നെ മനസ്സിലായ പോലീസ് വാനില് നമ്മൾ ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്.
1: മാപ്പാക്കണം, എന്റെ മോള് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, സത്യമായിട്ട് പറഞ്ഞിട്ടില്ല.
0: അറിയാം, എനിക്കറിയാം. നാളെ ഡൽഹിക്ക് പോവാണ്. കോടതി വിധിയുടെ പേപ്പേഴ്സ് വന്ന അവിടുന്ന് സ്റ്റേറ്റ്സിലേക്കും പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വന്ന.
1: ഡൽഹിയിലൊക്കെ ഇപ്പൊ നല്ല ചൂടായിരിക്കും. ശേഖരൻ നായരും ഞാനും കൂടി പണ്ടൊരു ഡൽഹിയിൽ വന്നിട്ടുണ്ട്, ഈ യൂണിയൻ ലീഡേഴ്സിന്റെ കോൺഫറൻസിന്. ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. ഈ കേരള ഹൗസ് ഇല്ലേ, അവിടെ
0: താമസിച്ചത്. തോൽവി സമ്മതിക്കരുത് സാർ. ഏതോ പത്രത്തിൽ വായിച്ചാട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, സാറിന് മോളെ ഡോക്ടറാക്കണമെന്നായിരുന്നു മോഹമെന്ന്. ആക്കണം സാർ, മോളെ ഡോക്ടറാക്കുക തന്നെ വേണം. സാറിനത് പറ്റും.
1: പറ്റും, പക്ഷേ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വെറും ബ്യൂസിലൊരു കാര്യമില്ല. എന്തിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണം. ഈ ന്യൂറോ, ഓർത്തോ, കാർഡിയോളജി. വരട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നാ ഡൽഹി പോകുന്നു പറഞ്ഞേ? ഡൽഹി ഒത്തിരി പടയോട്ടങ്ങളും ഭരണമാറ്റങ്ങളും കണ്ട മഹാനഗരം. ബാബർ, ഹുമയൂൺ, ഔറംഗസേബ്, പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി.

0: സാമൂലിനെയും കുടുംബത്തെയും വിഷം ഉള്ളിൽ ചെന്ന് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. സാഹചര്യ തെളിവുകൾ പരിശോധിച്ചാൽ ആത്മഹത്യാശ്രമം. നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി കേസ് വിധി പറഞ്ഞതിന് മുമ്പ് ഒരു ഹിയറിംഗിനായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത്.
1: ഒരു ആത്മഹത്യാശ്രമം സാമൂലിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സാമൂലിന് എന്താ പറയാനുള്ളത്?
2: ഈ ഏലപ്പാറയെന്നാണ് ഞാൻ സാധനം വാങ്ങിച്ചത്. അവിടുത്തെ കുഞ്ഞിരാമൻ നായരും ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്.
3: നമ്മുടെ കറുകച്ചാലുകാരനാ
2: പരാമറ. ഞാൻ ചോദിച്ചത് അപ്പൊ കുഞ്ഞിരാമൻ നായരെ പറഞ്ഞത് ഈ പയറിന് മെണ്ടക്കടിക്കാൻ പരാമറിനേക്കാൾ നല്ലത് എക്കാലക്സ് ആണെന്ന്. ഈ പച്ചക്കറി കടിക്കാനെന്നാ ഞാൻ നായരോട് പറഞ്ഞതേ. ഏളിയെ കൊച്ചിനറിയില്ലായിരുന്നു, അവളാ പറ്റിച്ചേർന്നത്. അതാ ഞങ്ങൾ നാലാളും ചാവാതിരുന്നതേ.
1: സാമൂല് മജിസ്ട്രേറ്റിനോടാണ് സംസാരിക്കുന്നത്. ആത്മഹത്യാ ശ്രമത്തിന് ഒരു വർഷം വരെ ശിക്ഷയാ.
2: ഈ കുട്ടിക്കാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാ ലിസമോളെ പ്രസവിച്ചത്. മൂന്നാമത്തത് പെൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോ അന്ന് ലില്ലി കുട്ടർ മോഹന്ന് മാറി. അപ്പൊ ഞാൻ ചോദിച്ചു പെൺകുഞ്ഞായില്ല ഇന്ദിരാഗാന്ധി പെണ്ണല്ലേ, മാർഗരറ്റ് താച്ചർ പെണ്ണല്ലേ, നമ്മുടെ കെ ഗൗരിയമ്മ പെണ്ണല്ലേ, എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞ എന്റെ മക്കളോട് ചാകാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്നാള് വരെ അവർക്കിഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടോ ഈ പെമ്പിള്ളേരും ഞാനും ജീവിച്ചിരിക്കുന്നേക്ക നല്ലത്? ചാകുന്നില്ലേ സാർ, ചാകണം സാർ. ചാവാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും

0: കോടതി 3 മാസത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുക. ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്ത അപ്പീൽ കൊടുക്കാം. പുറത്തുനിന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ.
1: വേണ്ട സാർ, അപ്പീലൊന്നും പോകണ്ട, അപ്പീലൊന്നും പോകണ്ട, പോവാ പോ സാർ.
2: ഈ പുറത്ത് വന്നാൽ ഞങ്ങൾ ചാവും. ഈ ഒന്ന് പുള്ളിക്കാരന് മനസ്സിലായി, ജഡ്ജിക്കേ, ജഡ്ജിന് എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവുന്ന ആളെ നാം ജഡ്ജ് എന്ന് പറയും. ജഡ്ജ് എല്ലാം മനസ്സിലാക്കുന്ന ഈ ഇന്ദിരാഗാന്ധിയെ കൊന്നവരെ ശിക്ഷിക്കാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. നമ്മുടെ ഇത് എത്ര പെട്ടെന്നാ വന്നേ? നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് ഭാഗ്യമുണ്ട്. സാമൂലും മക്കളും ഭാഗ്യം ചെയ്തവരാ.
3: ലില്ലിക്കുട്ടിയുടെ മരണശേഷം 3 പെൺകുട്ടികളെയും വളർത്തിക്കൊണ്ടു

വന്ന സാമുവൽ എന്തുമാത്രം ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെയാകും അനുഭവിച്ചിട്ടുണ്ടാവുക. അതുപോലുള്ള ഒരുപാട് സാമുവൽമാർ നമ്മുടെ ചുറ്റിലും കണ്ടേക്കാം. എങ്കിലും ലിസമ്മമാർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നീങ്ങുന്നു ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. സലീം കുമാർ എന്ന അതുല്യ പ്രതിഭയെ ഓർത്തുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ആദിത്യൻ.

0: Your choice. Your one-stop destination for finest music. Music. Your choice.
1: ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എന്താ 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാനുണ്ട് കൂടെ റെയിൻബോ ആർ ജെ ജ്വൽ. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ

വിളിച്ചു ചോദിക്കാനുള്ള സമയമാണ് കേട്ടോ. എന്നെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, അതുപോലെ തന്നെ ഇതാ ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. ഇനി വാട്സപ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് പാട്ട് കിട്ടിയില്ല എന്ന് പരിഭവവും പരാതിയൊക്കെ ഉള്ളവർക്ക് വേഗം ഇങ്ങ് പോലെ നമ്പർ ഇട്ട് ഡയൽ ചെയ്തോ, 0484242 8101. വേഗം വിളിച്ചോ, ഞാനുണ്ട് കൂടെ. അപ്പോഴേക്കും ഇതാ ഒരു പാട്ടിൻ്റെ ദൂരം.

0: ശുക്രിയ ശുക്രിയ ശുക്രിയ. സമയം അങ്ങനെ ഇതാ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കൂടെ ആരാണ് ഉള്ളതെന്ന് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് കോളർ, ഹലോ. ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം.
0: ഇത് ആരാണിത്? പേരെന്താ?
1: എന്റെ വീട് കൊച്ചിയിലാണ്.
0: ഓക്കെ, പേരെന്താ?
1: വീട് കൊച്ചിയിലാണ്. അപ്പൊ ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ.
0: ഓക്കെ, പേര് പറഞ്ഞില്ല.
1: പേര് ഹബീബ്.
0: ഹബീബ്, ഓക്കെ. എന്താ ചെയ്യുന്നേ?
1: പിന്നെ ഐസ്ക്രീം കച്ചവടം. കൊടുങ്ങല്ലൂര് അമ്പലത്തിനുള്ളിൽ.
0: ആഹാ, അവിടെ ആ അമ്പലത്തിനടുത്താണ്.
1: അമ്പലത്തിനുള്ളിലാണ്, കൊടുങ്ങല്ലൂര് അമ്പലത്തിനുള്ളിൽ.
0: ഓ, ഉള്ളിൽ അങ്ങനെ ഇതുണ്ടോ?
1: ഉള്ളില് അമ്പലത്തിന്റെ അവിടെ ആൾക്കാരുണ്ട്. അവിടെ 10-30 കൊല്ലമായി അവിടെ ഐസ്ക്രീം കച്ചവടം.
0: ആഹാ, അപ്പൊ എല്ലാവരും അറിയുന്ന ആളായിരിക്കുമല്ലോ. ഓ, ശരി
1: ശരി.
0: അപ്പൊ വർഷങ്ങളായിട്ട് ഇതാണ്. ഓക്കെ, എന്ത് പറ്റി?
1: കൈതരിപ്പ് കാര്യത്തിൽ നിന്ന് കച്ചവടം നിർത്തി. പിന്നെ ഒരു പ്രാവശ്യം കൊരട്ടി പോയി. കൊരട്ടിയിൽ പള്ളി പെരുന്നാളിന് പോയി കച്ചവടത്തിന് പോയപ്പോഴേ അപ്പൊ തുടങ്ങിയതാണ്
0: കാലരിപ്പൊക്കെ.
1: രാവിലെ 8 മണി മുതൽ രാത്രി 2 മണി വരെ ഇങ്ങനെ കച്ചവടം പറഞ്ഞു.
0: ഓ, നടപ്പ് നിക്കല് മാത്രമല്ലോ അല്ലേ.
1: ഇന്ന് നോക്കിയില്ലേ, ഇന്ന് നോക്കിയില്ലെങ്കിൽ കാൽതരിപ്പൊക്കെ വന്നു.
0: ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കുവാണോ?
1: ഇപ്പൊ വീട്ടിലിപ്പോ ഒരു കൊല്ലായിട്ട് ഇരിപ്പാണ്.
0: ഓക്കെ ഓക്കെ. വീട്ടില് ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, മക്കള്. മക്കളെ രണ്ടുപേരെ കെട്ടി ചെയ്യും. പിന്നെ ഒരു മോനുണ്ട്, അവൻ ഗൾഫിലാണ്.
0: അപ്പൊ ഇനിയിപ്പോ സ്വസ്ഥമായിട്ട് കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം.
1: സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. ഞാന് മഴക്കാലാവുമ്പോ മീൻ കച്ചവടം, വേനൽക്കാലത്ത് ഐസ്ക്രീം, ഇങ്ങനൊക്കെ ആയിരുന്നു.
0: പല പല കച്ചവടങ്ങളൊക്കെ മാറി മാറി ചെയ്യുന്നു അല്ലേ.
1: കൊച്ചിയിലേക്ക് സൈക്കിൾ ഓട്ടും.
0: ഓ,
1: കൊച്ചിയിലേക്ക് സൈക്കിൾ ഓട്ടി അവിടെ നിന്ന് മീൻ കൊണ്ടുവന്ന് ഇവിടെ വിറ്റിട്ടാണ് കുട്ടികളൊക്കെ വളർത്തിയെടുത്തത്. 3 കുഞ്ഞു മക്കളായിരുന്നു അവരൊക്കെ വളർത്തിയെടുത്തത്. സൈക്കിള് 10-40 കൊല്ലം സൈക്കിളെ ഓട്ടി കൊച്ചിയിലേക്ക് സൈക്കിളെ ഓട്ടി അവിടെ നിന്ന് മീൻ കൊണ്ടുവന്ന് ഇവിടെ വിറ്റിട്ടാണ് അങ്ങനെ വളർത്തിയെടുത്തത്.
0: എന്തായാലും ഇപ്പൊ ഇങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒത്തിരി കഷ്ടപ്പെട്ടാലും അല്ലേ ഇപ്പൊ ഇച്ചിരി സമാധാനമായിട്ടിരിക്കാം.
1: പാട്ട് പറഞ്ഞാലേ, പാട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ 50 കൊല്ലായി പാട്ട് കേൾക്കുന്നത്.
0: ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: ഇന്ന് വേണ്ട ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭൂമിയുടെ പുഷ്പണിയായ പാട്ടാണ് വേണ്ടത്.
0: ഓക്കേ,
1: പന്നീർ മഴ പൂമഴ.
0: എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
1: ഈ പാട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ സാറി എനിക്ക് പ്രൈസ് കിട്ടിയതാണ്.
0: പാടുന്ന ആളാണ്.
1: പാട്ടുന്നാട്ടൊക്കെ
0: രണ്ടുപേരും നമുക്കൊന്ന് പാടി തന്നേ.
1: പാടാ. ഞാനേ സ്കൂളിൽ പഠിച്ച് അങ്ങനെ അങ്ങനെ പാട്ട് പാടിയിട്ട് അവിടുന്ന് പ്രൈസ് കിട്ടിയിരുന്ന.
0: ഓ,
1: പഴയ പാട്ടിന്റെ ആളാണ് ഞാൻ.
0: ഇപ്പൊ പാട്ട് പാടുമ്പോ പഴയ ഓർമ്മകളിലേക്ക് പോവും അല്ലേ?
1: പഴയ ഓർമ്മകൾക്കാണ്.
0: അപ്പൊ എന്തായാലും രണ്ടുപേരും നമുക്ക് വേണ്ടി
1: പാടാട്ടാ. നനയുന്നതു കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യുവനമോ. പനി നീർമഴ പൂമഴ തേന്മഴ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്?
1: ആർക്ക് വേണ്ടി? എന്റെ പേരക്കിടാവിന് വേണ്ടി. പേരക്കുട്ടി.
0: എന്റെ പേരെന്താ?
1: വ്യാഴാഴ്ച 10 എയ്മൻ.
0: എയ്മൻ
1: പേര്? എയ്മൻ.
0: എയ്മൻ, ഓക്കെ. എയ്മന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് അല്ലേ? അപ്പൊ പ്രത്യേകം പറഞ്ഞേക്കണം ഞങ്ങളുടെ ആശംസകളും അഡ്വാൻസ് വിഷസും കേട്ടോ.
1: എല്ലാവരോടും പറയുന്നതാ.
0: ഓക്കെ, അപ്പൊ ഇതാ പാട്ട് കേട്ടോളൂ
1: കേട്ടോ. ഈ പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്, പാട്ട് ഒന്ന് മനസ്സിലാക്കി.
0: ഓക്കെ, അപ്പൊ ഇതാ പാട്ട് കേട്ടോളൂ. ബൈ.
1: ശരി.

0: ഹലോ, യെസ്, ഹലോ, ഹായ്, നമസ്കാരം, വെൽക്കം ബാക്ക്. സമയം എന്താ, 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആവുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ചേരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ,
1: ഹലോ
0: ഇതാരാണിത്?
1: മാഡം, ഞാൻ ആലുവ കുട്ടമച്ചേരിയിൽ നിന്ന് അബൂബക്കറാണ്.
0: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങള്, അങ്ങനെ ഇരിക്കുന്നു. റിട്ടയർമെന്റ് ലൈഫാണ്. PMFRA-യിൽ നിന്ന് റിട്ടയർ ചെയ്താണ് കൊച്ചി.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് റിട്ടയർമെന്റ് ലൈഫിലെ പരിപാടികളൊക്കെ?
1: ഒന്നുമില്ല മാഡം, കാരണം ഒന്നുമില്ല.
0: അയ്യോ, മാഡം എന്നൊന്നും വിളിക്കണ്ട, എന്റെ പേര് ജുവൽ എന്നാണ്. ജുവൽ എന്ന് വിളിച്ചാ മതി കേട്ടോ.
1: ഓക്കെ,
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: ആ, ഞാനേ, എന്റെ വീട് കുട്ടമശ്ശേരിയിലാണ്. എന്റെ വൈഫ് മരിച്ചുപോയി, രണ്ട് മക്കളുണ്ട്.
0: ഓക്കെ,
1: അവരിൽ മൂത്തയാള് ഷാൻ ഗൾഫില്, രണ്ടാമത്തെ ആള് ഷാഹുൽ ഇവിടെയുണ്ട്. മൂത്തയാള് എന്റെ വൈഫും ഒരു കുട്ടിയും ഇവിടെ അവരോടൊപ്പം താമസിക്കും.
0: ഓക്കെ,
1: ഞാൻ വേറൊരു റിട്ടയർമെന്റ് ലൈഫിൽ മറ്റൊരു രീതിയിൽ പോകാൻ പറ്റാത്ത, ഞാനൊരു പാർഷ്യലി ബ്ലൈൻഡ് ആണ്.
0: വീട്ടിലിരുന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ?
1: അതെ അതെ. പക്ഷേ പാട്ട് അതാണ് എന്റെ
0: ജീവിതം. അപ്പൊ ഫുൾ ടൈം ഞങ്ങൾ കൂട്ടുണ്ട്.
1: ഓർമ്മ വെച്ച കാലം മുതൽ പാട്ടിന്റെ ജീവനായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ് ഞാൻ. അത്ര ഇതാണ്. അതിലൂടെ, ആ പാട്ടിലൂടെ, സംഗീതത്തിനോടുള്ള പ്രേമത്തിലൂടെയാണ് ആകാശവാണി. അവരുടെ ആകാശവാണി നമ്മുടെ ജീവിതത്തിൽ ഒരു കാലം.
0: സന്തോഷം.
1: അവസാനത്തെ ടൈം വരെയും 11 മണി വരെയും റേഡിയോ കേട്ടിട്ട് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്.
0: ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. നിങ്ങൾ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം.
1: ഒരു കാര്യം കൂടി ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണം.

0: ഒക്കെ സീനാണ്. ഈ റെയിൻബോയില് രാവിലെ നമ്മൾ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചി പരിപാടി ഉണ്ടല്ലോ, അത് ഞങ്ങളൊക്കെ വളരെ ഇതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. 7 മണി വരാൻ കാത്തിരിക്കാൻ, കാരണം പഴയ ഗാനങ്ങളെ ജീവനോടെ സ്നേഹിച്ച് ഇരുന്ന പാട്ടുകളാണ് അതൊക്കെ. ആ പാട്ടുകള് കേട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന ഇടയ്ക്ക് ഇപ്പോ 5 കൊല്ലം കൂടെ കൂട്ടി 80 to 85 വരെയുള്ള പാട്ടുകൾ, ഇനി അത് 90 ആവും 95 ആവും, പക്ഷെ അങ്ങനെ ആ പഴയ പാട്ടിന്റെ പ്രസക്തി
1: കളയല്ലേ,
0: നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പരാതി.
1: ഓ ശരി ശരി, ഞാൻ ഇവിടെ ഓക്കെ. തീർച്ചയായും നമ്മുടെ കയ്യില് നമ്മൾ അറിയാലോ, ആകാശവാണിയുടെ ശേഖരത്തിലാണ് ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകളുള്ളത്. അപ്പം ആ പാട്ടുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 85 വരെ എന്ന് പറയുന്ന ആ ഒരു ടൈം ലിമിറ്റ് വെച്ചിരിക്കുന്ന കുറച്ചും കൂടെ പാട്ടുകൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്താം. ചില പാട്ടുകൾ വിട്ടുപോകുന്നുണ്ട്, അപ്പൊ ആ പാട്ടുകൾ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്
0: കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ 60-ലെയും 70-ലെയും ഒന്നും പാട്ട് എടുക്കത്തില്ല.
1: ആ എടുക്കില്ല,
0: 85
1: നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ പാട്ടുകൾ അറിയാലോ, ആ പാട്ടുകളൊക്കെ എഴുതി അയച്ചോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇന്ന ഏതാ പാട്ടാ വേണ്ടേ?
0: ഞാനിപ്പോ ആവശ്യപ്പെടുന്ന പാട്ട് ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിലെ പി ലീല പാടിയ ഒരു താരാട്ട് പാട്ടുണ്ട്, ആ പാട്ടാണ് ഞാൻ ഇപ്പോ ആവശ്യപ്പെടുന്നത്. രണ്ടുപേരും പാടാമല്ലോ അല്ലേ?
1: പാടിക്കോ പാടിക്കോ.
0: കൺമണി കരയല്ലേ കയ്യിൽ വന്ന നിധിയല്ലേ കണ്ടിരി

0: ആ പാട്ട്.
1: ഇതിന്റെ തുടക്കം ആ പാട്ടിന്റെ പാട്ട് കൺമണിയെ കരയല്ലേ അല്ലേ?
0: കൺമണി തരയല്ലേ, കൺമണി തരയില് സീനിയില പാടിയിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ, പാട്ട് കേട്ടോളൂ. എന്തായാലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, സന്തോഷമായിട്ടിരിക്കൂ. ഓക്കെ, ബൈ.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment. വെൽക്കം ബാക്ക് ഡിയർ. സമയം 12 കഴിഞ്ഞ് 23 ആവുമ്പോൾ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: ഓക്കെ,
0: എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല തന്നെ.
0: ആദ്യമായിട്ട് കിട്ടുന്നതാന്ന് തോന്നുന്നു ആ സന്തോഷം കാണുമ്പോ.
1: ആദ്യമായിട്ട്
0: വിളിക്കുന്നതാണ്.
1: അപ്പൊ
0: ഇത്രയും നാളായിട്ട് ട്രൈ ചെയ്ത് നോക്കിയില്ലേ? ആ, റെയിൻബോയിലേക്ക് ആദ്യമായിട്ടാണ്? എന്താ പേരെന്തായിരുന്നു?
1: ബേബി. അപ്പൊ അവള് പറഞ്ഞായിരുന്നേ, അങ്ങനെ വിളിച്ചതാണ്.
0: ഓ, അപ്പൊ അനിയത്തി പറഞ്ഞു വിളിച്ചോ വിളിച്ചോ കിട്ടും അല്ലേ, അങ്ങനെ വിളിച്ചതാണ്. ചെറായിൽ എന്തുണ്ട് വിശേഷം?
1: നല്ലത് തന്നെ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ മോനും ഹസ്ബൻഡും പിന്നെ മകളും.
0: അവരൊക്കെ പേര് പറഞ്ഞോളൂ.
1: ആ, ബാബുന്ന് ഹസ്ബൻഡിന്റെ പേര്. മകന്റെ പേര് വിനോജി. മരുമകളുടെ പേര് സൗമ്യ. കുട്ടികള് ദൃശ്യം പിന്നെ ധ്രുബൈ കൃഷ്ണ.
0: അവര് സ്കൂളിൽ പോയിക്കാണോ?
1: ആ, അവര് പഠിക്കാൻ പോയി.
0: ഓക്കെ, അപ്പൊ അങ്ങനെ സന്തോഷായിട്ടിരിക്കുന്നു അല്ലേ?
1: അതെ.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ദേവി കന്യാകുമാരിയിലെ കണ്ണ ആരിലെ കണ്ണ.
0: എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
1: ദൈവത്തിന്റെ പാട്ടല്ലേ, നല്ല പാട്ടുവാണല്ലോ.
0: 1974 ഇറങ്ങിയ പാട്ടാണ്.
1: അതെ,
0: അത്ര ഇഷ്ടാണ്. പി മാധുരി പാടിയ പാട്ടാണ് കേട്ടോ.
1: പാടുന്നുണ്ടോ
0: രണ്ടുപേരി?
1: പാടിയ ശരിയാകുമെന്ന് തോന്നുന്നു.
0: പാട്ട് കേട്ടാ മതി എന്നല്ലേ?
1: കേട്ടാ മതി.
0: അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയാ?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും.
1: എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഗിരിജ ചേച്ചി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോ എനിക്കും സന്തോഷം. പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ. ഓക്കെ, ബൈ.
1: ഓക്കെ.

0: താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആകുമ്പോൾ മറ്റൊരാളും കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആരാ നോക്കാം. ഹലോ, റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കണേ. കുറച്ചോ? ഓക്കെ, ഇതാരാണ്? ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ തൃപ്പൂണിത്തറയിൽ? ഓക്കെ, എന്താ ചെയ്യുന്നേ? കാപ്പിപ്പൊടി കച്ചവടം. ആ, നമ്മളെ ഇടയ്ക്ക് വിളിച്ചിട്ടില്ലേ? ആ, ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് കാപ്പിപ്പൊടി കച്ചവടം? ഒക്കെ നന്നായിട്ട് പോകുന്നോ? അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്റർനാഷണൽ ഫെയറി ഡേ ആണ്, അതായത് മാന്ത്രിക കഥകളുടെ ഒക്കെ ദിവസമാണ് ഇന്റർനാഷണൽ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലവും എല്ലാവരുടെ കുട്ടിക്കാലവും നോക്കുകയാണെങ്കിൽ കുറെയൊക്കെ വായനയിലൂടെ കടന്നു വന്നവരാണ് നമ്മള്. പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഫെയറി ടെയിൽ കഥകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ബുക്കൊക്കെ വായിക്കാറുള്ള ആളാണോ? പുസ്തകങ്ങളൊക്കെ വായിക്കാറുള്ള ആളാണോ? മാന്ത്രിക കഥകളും അങ്ങനത്തെ കഥകളും ഫാന്റസി സ്റ്റോറീസും അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ കിട്ടുന്നില്ല അന്നല്ലേ. ഷെർലക് ഹോംസിന്റെ സ്റ്റോറീസും CID കഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ? മാന്ത്രിക കഥകൾ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ കുട്ടിക്കാലത്ത് വായിച്ച ചെറിയ ഫെയറി, അതെ അതെ, അങ്ങനത്തെ അതൊക്കെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ വാങ്ങി കൊടുക്കാറുണ്ടോ? ബുക്സ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ആർക്കു വേണ്ടിയാണ് ഈ പാട്ട്?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി. വീട്ടിലാരൊക്കെ ഉണ്ട്? അവരുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: എന്റെ ഭാര്യ ശ്രീലക്ഷ്മി, മോൻ വിസ്മയ്, മോള് സൗഭാഗ്യ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ടിരിക്കട്ടെ അല്ലേ. ഓക്കെ, ബൈ. പാട്ട് വരുന്നുണ്ട് കേട്ടോ. ബൈ,
1: താങ്ക് യു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുന്നു. നെക്സ്റ്റ് കോളർ ആരാ നോക്കട്ടെ. ഹലോ
1: ഹലോ, ഞാൻ
0: ഹലോ
1: ഫൗസിയാണ്.
0: ഫൗസിയ എവിടെ നിന്നാ?
1: ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂർന്ന.
0: ആ ഫൗസിയ മൻസൂർ എന്ന് പറഞ്ഞപ്പോഴാണ് ആളെ പിടികിട്ടിയത്. നമ്മൾ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല അല്ലേ?
1: ഇല്ല, സംസാരിച്ചിട്ടില്ല.
0: പക്ഷെ ഇഷ്ടംപോലെ മെസ്സേജുകൾ വായിക്കുന്നുണ്ട് ഫൗസിയയുടെ. ഓ, ഇന്ന് അയച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വിളിച്ചു. പത്ത് ഇരുപത് മെസ്സേജുകളെങ്കിലും വായിക്കാൻ സമയം കിട്ടി. കാരണം ഞാനൊരു 55 ആയപ്പോ ഞാൻ വിചാരിച്ചു ഓ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് 10-15. ഇനി വായിക്കാൻ പോലും സമയമില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് സമയം 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ അതിനിടയിൽ ഇത്രയും മെസ്സേജുകൾ വായിക്കാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എന്താ സൂപ്പർ ഫാസ്റ്റ് പോലെ പോകുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? ഉണ്ടല്ലേ, അത് മതി. പിന്നെ എന്തൊക്കെയാ വിശേഷം?
1: എന്റെ വെഡ്ഡിംഗ്
0: ഇന്ന്. ഞാൻ അതിനുള്ള പാട്ട് ഞാൻ വെച്ച് തന്നില്ല അല്ലേ? ഞാൻ മെസ്സേജ് വായിച്ചില്ലേ?
1: ഇല്ല, മെസ്സേജും വായിച്ചില്ല, അതാണ് ഞാൻ വിളിച്ചത്.
0: ഓ ശരി ശരി. നമുക്ക് ഈ 10 മണിയുടെ മെസ്സേജ് വെച്ചിട്ട് ഇങ്ങനെ വായിച്ച് വായിച്ച് വായിച്ച് വരുമ്പഴേ അവസാനം വരുമ്പഴേക്കും മിക്കവാറും ഏറ്റവും ആദ്യം അയക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അവരുടെ ഒക്കെ പേര് പറയൂ.
1: ആ പേര് സിറാജുദ്ദീനും റസിയാന്നും. വിദ്യാലയത്താരം പേര്. 25-ാമത്തെ വാർഷികമാണ്.
0: അപ്പൊ ഇന്ന് എന്താ ആഘോഷം? പിന്നെ തീർച്ചയായും അവർക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ, ഏത് പാട്ടാ പോകുന്ന അവർക്ക്?
1: നാളെ എന്റെ പരിപാടി ഉണ്ട്, നാളെ സ്വാഗതം കൊച്ചിയിൽ. എന്റെ പാട്ടുകളാണ്.
0: നിങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് ഏറ്റെടുത്തോ ആകാശവാണി? എനിക്കൊരു സംശയം. റെയിൻബോ അതിപ്പോ പറഞ്ഞല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാതോർത്ത് ഇരിക്കണം അല്ലെ 7 മണിയുടെ പാട്ടുകൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ. പിന്നെ ഏത് പാട്ടാ ഇപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: മറ്റേ ജിൽ ജിൽ എന്നുള്ള പാട്ടില്ലേ,
0: അത് ഏത് പാട്ടാണ്?
1: ധ്യാനുരാഗത്തോളം പാട്ടുള്ള.
0: അല്ല, സിനിമ പറയാമോ?
1: സിനിമ പേര് കിട്ടണില്ല.
0: അപ്പൊ എന്നെ കൊടുക്കാനായിട്ട് വന്നതാണ്.

0: ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് ചോദിച്ചു,
1: നല്ലൊരു പാട്ട് വെച്ച്. ആ ഒരു അടിപൊളി പാട്ടുണ്ട് നമ്മുടെ തിളക്കം മൂവിയിലെ എനിക്കൊരു പെണ്ണുണ്ട്, 25-ാം വാർഷികത്തിൽ കൊടുക്കാൻ പറ്റിയ പാട്ടാ. വെക്കട്ടെ, ആ അപ്പൊ അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആ പാട്ട് വെച്ചേ കേട്ടോ. ഓക്കെ, അപ്പൊ സന്തോഷായല്ലേ.
0: സന്തോഷം.
1: ഓക്കെ ബൈ.
0: ഓക്കെ, സീ യു.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയി കഴിഞ്ഞു. യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർ ജെ ജുവൽ. നമ്മളെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പിന്നെ കുറേ നാളുകളൊക്കെ ആയിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പരിഭവമുള്ളവരൊക്കെ വേഗം വിളിച്ചോളൂ. ഇതുവരെ കിട്ടിയില്ല എന്ന് പരിഭവമുള്ളവരും വേഗം വിളിച്ചോളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നവർ ഒരു 3 മാസമൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റുള്ളവർക്ക് കൂടി ഇതുവരെ കിട്ടാത്തവർക്ക് ഒന്ന് വിളിച്ച് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളും കൂടെ ചോദിക്കാനുള്ള സമയമാണല്ലോ ഇത്. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഹലോ, നസീമ ഗഫൂർ കള്ളുരുത്തിന്ന്.
0: എന്താ പേര്?
1: നസീമ. നസീമ
0: നസീമ നസീമ കൊറേ നാളും കൂടി വിളിക്കുന്നതാണോ?
1: ഇല്ല, ഞാനെപ്പോഴും നല്ലൊരു മാസത്തിലൊക്കെ വിളിക്കും.
0: ആ, അപ്പൊ ഇനി പ്രത്യേകം ഓർക്കണം കേട്ടോ, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് നമ്മളെ വിളിച്ചാ മതിയേ. കാരണം നമുക്ക് കൊറേ പുതിയ കോളേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തണ്ടേ കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതില്. അപ്പൊ ദാ ഇതുപോലെ നമ്മൾ കുറേ നാള് കൂടി, ഇപ്പോൾ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുവാണെങ്കിൽ വിളിക്കാം. കാരണം പുതിയ കോളേഴ്സിനും കൂടെ കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ എന്താ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് പാട്ടുകളും മെസ്സേജിലൂടെയും ഒക്കെ പാട്ട് കിട്ടിയവർ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ പുതിയവർക്ക് ഒട്ടും അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത ഒത്തിരി പേര് വിഷമം പറയുന്നത് കൊണ്ടാണ്. സമയം 12 മണി കഴിഞ്ഞാൽ 44 മിനിറ്റ് ആവുന്നു. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം മലയാളത്തിൽ വാർത്തകളാണ്. അതിനുശേഷം യുവർ ചോയ്സ് തുടരുന്നതായിരിക്കും.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം യുഎസ് സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ ജൂലൈ 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14-ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഇ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന

0: ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പി എം ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പി എം ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് യു എൻ വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
3: മദർഷിപ്പ് എം എസ് സി ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3 അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണിത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടിവരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒരു ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30

0: ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Your choice. Your one-stop destination for finest music. Music. Your choice. യുവർ ചോയ്സിലേക്ക് തിരിച്ചെത്താൻ സമയം അങ്ങനെ 1 മണിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കൂടെയുണ്ട് യുവർ ചോയ്സുമായി ഞാൻ RJ ജ്വൽ. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫെയറി ഡേ ആണ് കേട്ടോ. ഫെയറി കഥകളൊക്കെ വായിച്ച് വളർന്ന ഒരു ബാല്യം പലർക്കും ഉണ്ടായിരിക്കാം അല്ലെ. ചിലർക്ക് കഥകളൊക്കെ വായിക്കാനോ ബുക്ക് റീഡിങ്ങിനോ അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഇതുപോലെ മാന്ത്രിക കഥകൾ, അതുപോലെ ഫാന്റസി സ്റ്റോറീസ്, അതുപോലെ ഈ കുട്ടിക്കാലത്തെ നമ്മൾ വണ്ടറാക്കുന്ന രീതിയിലുള്ള കഥകൾ അതൊക്കെ വായിച്ചിട്ടുള്ളവർ അവരുടെ കഥകളും ആ കുട്ടിക്കാലത്തെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാം കേട്ടോ, എന്നെ വിളിച്ചിട്ട് പറയാം. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ായിട്ടുള്ള പാട്ടുകളും ചോദിക്കാനുള്ള സമയമാണ് യുവർ ചോയ്സിൽ. അപ്പോൾ വേഗം വിളിച്ചോളൂ, അപ്പോഴേക്കും നമുക്കൊരു പാട്ടിന്റെ ദൂരം. സ്റ്റേ ട്യൂൺ.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമാണ്. കൂടെയുണ്ട് ഞാൻ ആർജെ ജുവൽ. എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ. ഹലോ. ആ കോൾ എന്തോ ഡ്രോപ്പ് ആയി പോയി തോന്നുന്നു. അപ്പം എന്നെ വിളിച്ച് സംസാരിച്ചത് വിനീത ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. റെഡിയാണ് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷെ എന്തോ കോള് ഡ്രോപ്പായിപ്പോയി. അപ്പം എന്തായാലും വിനീത പറഞ്ഞ പാട്ട് നമുക്ക് നല്ലൊരു പാട്ടാണ് പറഞ്ഞത്. ഒന്നുരിയാടാൻ കൊതിയായി ഈ ഗാനമാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ഡേ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആകുന്നു. യുവർ ചോയ്സിന്റെ സമയമാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ കൂടെ ഉണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണിത്? ഡെയ്സി. ഡെയ്സി, ആ പാട്ട് സ്വന്തമായിട്ടൊരു പാട്ടൊക്കെ ഉള്ള ആളാണ് അല്ലേ?
1: അതെ അതെ.
0: ആ പാട്ടൊക്കെ പാടി എല്ലാരും കളിയാക്കാറുണ്ടോ? അല്ല, കളിയാക്കുന്ന മീൻസ് ഒരു പാട്ട് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്ക് എല്ലാവരും ഡെയ്സി എന്ന് പറഞ്ഞു. സന്തോഷാണല്ലോ അല്ലെ നമ്മളെ കുറിച്ച് ഒരു പാട്ടുള്ളത്. ഫോട്ടോ വെച്ചില്ല? അതെ, ഫോട്ടോ വെച്ചില്ല. എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യം അല്ലല്ലോ ഇങ്ങനെ സ്വന്തമായിട്ട് പാട്ടേ. ഇപ്പൊ ജൂവലേ അങ്ങനെ പാട്ടുണ്ടാക്കാൻ പറ്റുമോ അറിയില്ല കേട്ടോ. ഏതെങ്കിലും സംഗീത സംവിധായകരൊക്കെ കേൾക്കുവാണെങ്കിൽ അവർക്ക് തോന്നട്ടെ അല്ലേ. ജുവലേ വെച്ചിട്ട് ജുവലേ നിന്നെ കാണാതിരുന്നാൽ, അല്ലെങ്കിൽ ജുവലേ അല്ലേ അതിനേക്കാൾ

0: അവിടെ എത്രയോ ഭംഗിയാ ഡെയ്സി, അടിപൊളി. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡും ഒരു മോളുമാണുള്ളത്. മോളുടെ കല്യാണം കഴിഞ്ഞ്, മോള് ബാംഗ്ലൂർ വർക്ക് ചെയ്യണത് തിരുവല്ലയിലാണ്. കല്യാണം കഴിച്ചിരിക്കണത് ആലുവ, വീക്കെൻഡിനെ വരുള്ളൂ.
0: ഓ
1: കിടക്കും വരും. ഇപ്പൊ ഞാൻ തനിച്ചാണ്, ഇങ്ങനെ കൂട്ട്.
0: ഓ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ഒക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോ വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ, പണികളൊക്കെ?
1: ജോലി ഞങ്ങൾ രണ്ടുപേരും ഇല്ലല്ലോ. ഹസ്ബൻഡിന് പണി പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അടിക്കുള്ള ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ
0: ആ പണി അങ്ങ് തീർന്നു.
1: തീർന്ന്. പിന്നെ ഈ പാട്ട് കേൾക്കും.
0: പച്ചക്കറി കൃഷികളോ അങ്ങനെയൊന്നും ഇല്ല?
1: ഇല്ല, ഈ ഫോർപ്പിച്ചില്ലേ ഇവിടെ ഇവിടെ കൃഷി.
0: ഓ, അവിടെ കൃഷിക്കൊന്നും ഒരു സ്ഥലം ഇല്ലല്ലോ അല്ലേ?
1: മെയിൻ റോഡിലാ സ്ഥലം കുറവാ,
0: മുറ്റമുണ്ടോ?
1: കുറവാ,
0: മുറ്റമുണ്ടോ?
1: കുറച്ചുള്ളു, കുറച്ച്.
0: അവിടെ ഗാർഡനിങ് ഉണ്ടോ?
1: അത് കുറച്ച്
0: കുറച്ച് ഒരു
1: തൈലൊക്കെ ഇട്ടിട്ട്
0: അതെ, ഒരു സന്തോഷത്തിന് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇന്റർനാഷണൽ ഫെയറി ഡേ ആണ്. നമ്മുടെ മാന്ത്രിക കഥകളും ഒക്കെ ഇങ്ങനെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ടോ അങ്ങനത്തെ കഥകളൊക്കെ? ആ അതൊക്കെ മതി, അതൊക്കെ വായിക്കാറുണ്ടോ? മുത്തശ്ശി കഥകൾ അത് തന്നെ, സിൻഡ്രല്ല കഥകൾ, അതൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ടോ പണ്ടത്തെ വായനകളൊക്കെ? ഇപ്പൊ ഉണ്ടോ വായന?
1: ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ
0: വായന
1: നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
0: അല്ല, ഇപ്പൊ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോ അടുത്തുള്ള ലൈബ്രറിയിൽ ഒന്ന് പോയി ഒരു ബുക്കൊക്കെ വായിച്ച് എടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല?
1: ഇപ്പൊ വായന കുറവല്ലേ,
0: തുടങ്ങുന്നേ അങ്ങോട്ട്. ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട് എടുക്കുക.
1: അത് തന്നെ. മോള് അവള് സ്റ്റോറീസ് ഒക്കെ
0: വായിക്കാറുണ്ട്. വായന തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണ്. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ പിന്നെ ഒട്ടും താമസിക്കരുത്, പോയി ഒരു ബുക്കൊക്കെ എടുത്ത് അങ്ങ് വായിക്കണം. വായിച്ചു
1: മുമ്പ് എന്റെയൊക്കെ ചെറുതായിട്ട് എന്റെ നെയ്ബറ് കൊച്ചിൻ ബോട്ടിൽ ജോലിയുള്ള ഒരു ചേട്ടനായിരുന്നു. അവര് അവിടത്തെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കൊണ്ടുവരും, തരുമായിരുന്നു. അപ്പൊ ടി വി ഒന്നും ഇല്ലല്ലോ, അപ്പൊ വായിക്കാൻ നമുക്ക് സമയം.
0: അതെ അതെ, എന്തുമാത്രം സമയം പോകും. സമയം പോകുന്നതിന് മാത്രല്ല, നമുക്ക് പല കഥകളും കുറെ കാര്യങ്ങളും അറിയാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അക്ഷരങ്ങൾ എന്ന പടത്തിലെ തൊഴുന്നു മുടങ്ങും.
0: എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
1: അതെനിക്ക് ശ്രീമനെ ഭയങ്കര ഇഷ്ടമാണ്.
0: ഇപ്പോഴും
1: ഇപ്പോഴും
0: എപ്പോഴും
1: അമ്പിയെയും മറ്റേ ശോഭനയില്ലേ, ശോഭന സിനിമയാണ് ഏറ്റവും
0: ഇഷ്ടമുള്ള താരം.
1: ഞാനിപ്പോ
0: നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: എന്റെ
0: ഇവരെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: ഇല്ല,
0: നേരിട്ട് കണ്ടിട്ടില്ല.
1: പോൾഘാട്ടിലാണ്, എന്റെ ഇവിടെ പോൾഘാട്ടിലാണ്. സീമനെ കണ്ടിട്ടുണ്ട്?
0: സീമനെ കണ്ടിട്ടുണ്ട്.
1: ആ സീമ ഇവിടെ പോൾഘാട്ടി പാലസില് അടിയൊഴുക്കുകൾ സിനിമ ഷൂട്ട് ചെയ്യാൻ നേരം, ഞാൻ 3D ഓടിക്കുന്ന സമയത്ത് അടിയൊഴുക്കുകൾ സിനിമ അവിടെയാണ് ഷൂട്ട് ചെയ്തത്.
0: ഓക്കെ,
1: മോഹൻലാലൊക്കെ. അപ്പൊ ഞങ്ങള് പോകും ഇവിടെ പോൾഘാട്ടി പാലസിന്റെ അടുത്ത് തന്നെയാണ് വീട്.
0: അങ്ങനെ കണ്ടിട്ടുണ്ട്,
1: ഓർപ്പിച്ചിട്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്.
0: ആ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഇന്നത്തെ ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ?
1: ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടി. അപ്പൊ പാട്ട് വെക്കട്ടെ.
1: പ്രത്യേകിച്ച് ജുവല്, ജുവല് ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കണത്.
0: ആണോ?
1: എപ്പോഴും ട്രൈ ചെയ്യും, പക്ഷെ കിട്ടാറില്ല.
0: ആഹാ, സന്തോഷം. അത് കേൾക്കുമ്പോ തന്നെ എന്താണ് ഒരു കുളിർമഴ പോലെ. ഓക്കെ, എന്തായാലും സന്തോഷം ചേച്ചി. ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഇതാ വരുന്നു കേട്ടോ. ഓക്കെ, ബൈ
1: ബൈ.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 26 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആരാണ്?
2: ചെല്ലാനത്ത് പ്രേമന.
1: പ്രേമൻ, എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം.
1: ചെല്ലാനത്ത് എന്താണ് വിശേഷം?
2: ചെല്ലാനത്ത് ചെറിയൊരു മഴ.
1: മഴയുണ്ട്? വെയിലൊക്കെ ചെറിയ മഴ. നിങ്ങൾക്ക് ചെല്ലാനങ്കാർക്ക് വേണ്ടി മാത്രം? വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് അച്ഛനമ്മ, വൈഫ്, രണ്ട് പുള്ളേര്.
1: അവരൊക്കെ പേര് പറയൂ.
2: അച്ഛന്റെ പേര് ഭാസ്കരൻ, അമ്മയുടെ പേര് മാലതി, വൈഫിന്റെ പേര് ബിന്ദു, മൂത്ത മകളുടെ പേര് ലിഖിത, രണ്ടാമത്തെ ആളുടെ പേര് ഷനൂഷ, മൂത്ത ആളുടെ പേരക്കാവിന്റെ പേര് സൃഷ്ടി, മകളുടെ പേര് നിബിൻ.
1: ഓക്കേ. ഇപ്പൊ ഇവരെല്ലാരും സ്കൂളിലൊക്കെ പോയേക്കാണോ?
2: പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്.
1: ആ ഓക്കേ. അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: പുലിയനാർ മണിയമ്മ.
1: നമ്മുടെ സിനിമ ഏതായിരുന്നു?
2: സിനിമ ഓർക്കുന്നില്ലല്ലോ.
1: സിനിമയും കൂടെ ഓർത്ത് വെച്ചിട്ട് വേണ്ടേ നമ്മളെ വിളിക്കാനായിട്ട്?
2: നസീറിന്റെ പടത്തിലെ പാട്ടാ.
1: ആ നമുക്ക് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴേ
2: പുലയനാർ മണിയമ്മ.
1: യെസ്, അത് ഏത് സിനിമയാണ്? പ്രസാദം.
2: പ്രസാദം. ഓക്കേ ഓക്കേ.
1: അല്ലേ, കറക്റ്റ് അല്ലേ?
2: ആ പ്രസാദം തന്നെ.
1: എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
2: നല്ല വരികളും നല്ല പാട്ടും അല്ലേ?
1: ആ അതാണ് ഏറ്റവും ഇഷ്ടം. പാടി നടക്കാറുണ്ടോ ഈ പാട്ട്?
2: ആ ഇടക്ക് നമ്മള് അമ്മിനെ കൂടുമ്പോഴൊക്കെ ചെറിയ പാട്ടൊക്കെ പാടും.
1: ആണോ? ഇപ്പൊ പാടുന്നോ?
2: ആ
1: അന്നൊന്ന് പാടി നോക്കട്ടെ.
2: ണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ നീതിയുള്ള കളിത്തത്തമ്മ പുലയന

0: കാവിലമ്മ തലമാൻ്റെ നീഴിയുള്ള കളിത്തത്തമ്മ.
1: ആ പിന്നെ നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചേക്കാ, ഇതാർക്കാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ?
0: നമുക്ക്
1: എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ. എന്തോ ഗോളുകളൊക്കെ അടിച്ചു നിക്കാണല്ലോ അല്ലെ, നമ്മുടെ വക ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ചങ്ക് ബ്രോ റൊണാൾഡോയ്ക്ക് വേണ്ടി പാട്ട് വരുന്നുണ്ട്. ഓക്കെ ബൈ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയി കഴിഞ്ഞു. യു ആർ ചോയ്സിന്റെ സമയമാണ്. നമുക്ക് നോക്കാം നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: പ്രസന്നനാണ്.
0: എന്തൊക്കെയാണ് അവിടെ വിശേഷം? അരൂര്?
1: അരൂര് നല്ല വിശേഷം.
0: മഴയുണ്ടോ അതോ വെയിലുണ്ടോ?
1: മഴ മാറി, ഇച്ചിരി വെയിലുണ്ടോ?
0: ഇത് തന്നെയാണ് വീട്ടിലിരിക്കുന്ന വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അല്ലേ? നല്ലൊരു സമയം പോക്കുണ്ട്. മഴ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും, മഴയും വെയിലും. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലുണ്ട് വൈഫുണ്ട്, രണ്ട് കുട്ടികളും.
0: അവന്റെയൊക്കെ പേര് പറയൂ.
1: പ്രണവ്. പ്രണവ്
0: ഓ,
1: മോളുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞു. മോള് ഈ ഭവൻസിലെ നേഴ്സ് ആയിട്ട് പോകുന്നു.
0: ഓക്കെ, സ്കൂളില്. വൈഫിന്റെ പേര്
1: ബീന.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ ഒറ്റയ്ക്കാണ് വീട്ടില്? എല്ലാരും ജോലിക്കൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പഴയ

0: കാലത്തൊക്കെ ഒത്തിരി ബുക്സ് ഒക്കെ വായിക്കുന്ന ആളായിരുന്നോ?
1: ചെറുതായിട്ടൊക്കെ വായിക്കും. ഞാൻ ഇങ്ങനെ റേഡിയോ ആസ്വാദകനാണ്.
0: റേഡിയോ ആസ്വാദകനാണ് അല്ലെ?
1: പണ്ട് ഇങ്ങനെ റേഡിയോ അപൂർവം ചില വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മതിലുകളില്ല, വെയിലിയുടെ പുറത്ത് ഓരോരുത്തർ വന്ന് കേൾക്കണ കാണാം. ചലച്ചിത്രങ്ങളൊക്കെ രഞ്ജിന് വെച്ച് ചിലപ്പോ ഉറങ്ങിക്കൂടും. റേഡിയോ നേരത്തെ ഇരിക്കും കോഫി ചെയ്യണത്.
0: പണ്ടങ്ങനെ മതിലുകളില്ലാത്ത വീടുകളായിരുന്നല്ലോ അല്ലെ? ഒരാളുടെ വീട്ടിലെ റേഡിയോ ഉറക്കം വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലും കേൾക്കാം. ഓക്കെ.
1: രാമണിയുടെ നാടകമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ആ പ്രായം പിന്നെ പത്രത്തിൽ കണ്ടാണ് നമ്മള് പ്രായം
0: മനസ്സിലാക്കുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ശബ്ദമാണല്ലോ അല്ലെ? പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: അമരത്തിലെ ഒരു പാട്ടാണ്.
0: അമരത്തിലെ പാട്ടാണ് അല്ലെ? ഹൃദയരാഗ തന്ത്രി. ഓക്കെ, നല്ല പാട്ടാണ്. ഈ പാട്ടിനോട് എന്താണ് ഇത്ര പ്രിയം?
1: അമരത്തിലെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. പഴയ പാട്ടുകളാണ്, വയലാറിന്റെ പഴയ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്.
0: നമ്മൾ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
1: ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നു.
0: ആദ്യമായിട്ട് റെയിൻബോയിലേക്ക് വിളിക്കുകയാണ്.
1: ഒരുപാട്
0: ഓ, അങ്ങനെയാണ് റെയിൻബോയിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഈ പാട്ട് വെച്ച് തരാം കേട്ടോ.
1: എന്റെ മോനും നാളെ എന്റെ മരുമകന്റെ ബർത്ത്ഡേ ആണ്.
0: എന്താണ് പേര്? പേരെന്താണ്? അപ്പു. അപ്പുവിന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ ഓക്കെ.
1: എന്നാലും
0: പറഞ്ഞേക്കൂ, ഞങ്ങളുടെ അന്വേഷണവും പറഞ്ഞേക്കൂ, ബർത്ത്ഡേ വിഷസും ഇങ്ങനെ ലൈവായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞേക്കട്ടോ. അപ്പൊ ദാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ബൈ.

കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 49 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോ നമ്മുടെ നെക്സ്റ്റ് കോളർ, ഹലോ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 1 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ, ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം,
0: എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ
0: ചെറായിൽ നിന്നാണ്. ചെറായിൽ നിന്നാണ് ഇന്ന് എല്ലാരും വിളിക്കുന്നുണ്ടല്ലോ.
1: ചെറായിൽ ഇന്ന് നല്ല സുന്ദരമായ ഒരു സ്ഥലമാണല്ലോ.
0: അതെ,
1: ഇഷ്ടംപോലെ ആൾക്കാർ,
0: ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു അല്ലേ. പേരെന്താണ്?
1: എന്റെ പേര് രവി.
0: രവി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അത് കരിമേലിലൊരു പാട്ടുണ്ട്.

0: ആഹാ,
1: മനോഹരമായിട്ടുള്ള ഗാനം, നന്നായിട്ട് പാടുകയും ചെയ്തു. അതെ, ഈ ഈ പാട്ടിനോട് എന്താണ് ഇത്രയും ഇഷ്ടം?
0: ഈ പാട്ട് ഞാൻ എന്റെ ചെറുപ്പകാലങ്ങളിൽ, ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് 10-21 വയസ്സായി, അത് ഞാൻ സത്യം മാസ്റ്റർ ഒരു ആരാധകനും കൂടിയാണ്.
1: ഓ,
0: സത്യം കുടി പെണ്ണിന്റെ കഥ, വാഴവിന് മായം, കുറ്റവാളി, ഇങ്ങനെയുള്ള പ്രസിദ്ധമായ അഭിനയ ചക്രവർത്തിയല്ലേ സത്യം,
1: പിന്നല്ല
0: അനുഭവങ്ങൾ വാളിച്ചകള്, ഒരൊറ്റ രംഗം മതിയല്ല പ്രവാചകന്മാരെ എന്നുള്ള പാട്ട്
1: പിന്നല്ല. അപ്പൊ സത്യന്റെ ആരാധകനാണ്,
0: ആരാധകൊഴിഞ്ഞിറക്കല്ലേ.
1: മറന്നിട്ടൊന്നുമില്ല, പിന്നെ പഴയ സിനിമകളെ ഓർക്കുന്നവർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഈ പാട്ട് ഞാൻ വെച്ചു തരട്ടെ. ഇത് ആർക്കൊക്കെ വേണ്ടിട്ടാണ് ഈ പാട്ട്?
0: ഇത് എനിക്കും എന്റെ ഭാര്യക്കും വേണ്ടി.
1: ഭാര്യയുടെ പേര് പറഞ്ഞില്ല?
0: ഭാര്യയുടെ പേര് ദേവയാനി.
1: ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ പാട്ട് ആസ്വദിച്ചോളൂ കേട്ടോ, പാട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.
0: Okay.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു കോളും കൂടെ നമുക്ക് ഇനി എടുക്കാൻ സമയമുള്ളൂ. ഹലോ, നമസ്കാരം.
1: ഹലോ, ഹലോ, നമസ്കാരം.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: ഇതാരാണിത്?
1: മഴയൊന്നുമില്ല.
0: എന്താണ് പേര്?
1: എന്റെ പേര് ജോസഫ്.
0: ജോസഫ്, അപ്പൊ ഇന്നത്തെ ദിവസത്തിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇന്ന് എന്താണ് വിശേഷം?
1: ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഞാൻ വിളിച്ചത് എന്റെ 80th ബർത്ത്ഡേ ആഘോഷിക്കാണ്.
0: 80th ബർത്ത്ഡേ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്.
1: താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ എന്തായാലും സർവേഷിനോട് നമുക്ക് നന്ദി പറയേണ്ട ഒരു ദിവസം കൂടിയാ അല്ലേ? 80 വർഷത്തോളം കാത്തു സൂക്ഷിച്ചതിന്. മഴയൊക്കെ വന്നോളും, അതൊക്കെ വന്നോളും. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താണെന്ന്? ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്ന് എന്തൊക്കെയാണ്?
1: എന്തോ പ്രത്യേകിച്ചില്ല, സാധാരണ ചെയ്യുന്ന പോലെ ഒരു പിന്നെ 100 വരും. വൈകുന്നേരം
0: ആ എല്ലാരും കൂടെ കേക്ക് മുറിക്കുന്നു, പിന്നെ ആഘോഷിക്കുന്നു. ഫ്രണ്ട്സ് ഒക്കെ വരുമോ?
1: ഫ്രണ്ട്സ് വരും, റിലേറ്റീവ്സ് വരും.
0: ഓ, അടിപൊളി. എവിടെയാണ് വീട്? അരൂര്.
1: അരൂര്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. ഏത് പാട്ടാ വേണ്ടേ? നമ്മുടെ മംഗളങ്ങൾ വാരിക്കോരി കാര്യസ്ഥനല്ലേ? അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും മംഗള ആശംസകൾ. സന്തോഷമായിട്ടിരിക്കട്ടെ കേട്ടോ.
1: പിന്നെ ഇവിടെ ഇരുന്ന് കുത്താൻ തുടങ്ങിയിട്ട് 49 ഇതിലാ കിട്ടിയ.
0: അയ്യോടാ, എണ്ണിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പൊ എന്തായാലും കിട്ടിയല്ലോ, കിട്ടി. നല്ലൊരു പാട്ട്. ഓക്കെ ഓക്കെ, അതാണ് ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്. അപ്പൊ ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ, സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, ആയുസ് ആരോഗ്യങ്ങൾ നൽകട്ടെ. ഓക്കെ, ബൈ
1: ബൈ.

0: Rainbow FM presents Triple Treat. Three songs back to back. Triple Treat. Enjoy the tracks and stay tuned. 3, 2, 1, let's go! Triple Treat.
1: ത്രീ സോങ്സ് ബാക്ക് ടു ബാക്ക് വരാൻ പോവാണ് 107.5 FM റെയിൻബോയിൽ. ഇന്ന് നമ്മുടെ പ്രിയ താരം ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. സോ സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റ് ആണ്. ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളിലെ മൂന്ന് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മകൻ, നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് മെസ്സി ഫാൻസിൻ്റെയും വക. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.

ലയണൽ മെസ്സി സ്പെഷ്യൽ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുട്ബോൾ പാട്ടുകളാണ് വെച്ചത്. സെവൻസ്, അതുപോലെ സുഡാനി ഫ്രം നൈജീരിയ ആൻഡ് ആനപ്പറമ്പിൽ വേൾഡ് കപ്പ്, അതുപോലെ മെയ്ദാനിനി മൂവീസിലെ പാട്ടുകളോടെ ട്രിപ്പിൾ ട്രീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കേൾക്കാം NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്.

ഇനി കേൾക്കാം 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാം റിലേ, അതിനുശേഷം 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്. സ്റ്റേ ട്യൂൺഡ് 107.5 FM റെയിൻബോ.

ശ്വാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് പ്രിയ പത്മജിത്ത്. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനിടെ 1000 വാണിജ്യ കപ്പൽ എത്തുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ MSC ലൂസിയാന എന്ന കപ്പൽ ഇന്ന് വൈകുന്നേരത്തോടെ എത്തിയതിനെ തുടർന്നാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ

0: പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. പൾസ് പോളിയോ വിതരണം ഈ മാസം 28 തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. മുഹറം അവധിയായ ജൂൺ 26 പാസ്പോർട്ട് അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോയിന്റ്മെന്റുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത അപേക്ഷകർക്ക് പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി അവരുടെ അപ്പോയിന്റ്മെന്റുകൾ സൌകര്യപ്രദമായ മറ്റൊരു തീയതിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്യാമെന്ന് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് അറിയിച്ചു. അങ്കമാലിക്കടുത്ത് ദേശീയപാത അത്താണിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ തൃശൂർ പുത്തൻതോട് സ്വദേശി 26 ഗോകുൽ, കൊക്കിരിപ്പളം സ്വദേശി 22 അശ്വിൻ എന്നിവരാണ് മരിച്ചത്. മഴക്കാല രോഗങ്ങൾക്കെതിരെ തിരുവനന്തപുരം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കർശന നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. സ്കൂളുകളിലും പൊതു സ്വകാര്യ മേഖലകളിലെ തൊഴിലിടങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്ന് നിർദ്ദേശം. മുത്തങ്ങ ചിറമൂലയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിൽ കുടുങ്ങി. 2 മേഖലയിലെ നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു.
1: ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ വൈകുന്നേരം ഈ ഒരു മഴ മാറിയിരിക്കുന്ന പോലത്തെ ഒരു കാലാവസ്ഥയുള്ള ഒരു വൈകുന്നേരം അല്ലേ? മഴ പെയ്തില്ല. ഞാൻ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും ഒന്ന് പ്രതീക്ഷിച്ചൊരു മഴ പെയ്യുമെന്ന്. പക്ഷെ എന്നാലും ഒരു മഴയുടെ ഒരു എഫക്റ്റ് ഉള്ളൊരു വൈകുന്നേരം ഈ രണ്ട് കിളിനാദങ്ങളുമായിട്ട്
0: ഞങ്ങളോട് മഴയുടെ എഫക്റ്റ് ആണല്ലേ. അത് ശരി. അപ്പൊ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം, അല്ലെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്
1: കൊടുക്കാം.
0: എന്തായാലും ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരാണ് ചേരുന്നത്.
1: യെസ്, ഞാൻ ദൃശ്യ സന്തോഷ്,
0: ഞാൻ പ്രിയ പത്മജിത്.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു 8 മണി വരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ കേട്ടോണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5
1: മ്യൂസിക്കലി യോഴ്സ്.

0: 16 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പം
0: നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാനും പ്രിയയും ഇങ്ങനെ തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കാൻ ഒരു ടോപ്പിക് ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് June 24th ആണല്ലോ.
1: അതെ അതെ, നമ്മൾ അല്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകത പറയാം,
0: കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ വരുമല്ലോ.
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്ക് കൗതുകമായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഇന്ന് ഇന്റർനാഷണൽ ഫെയറി ഡേ ആണ്.
1: ഫെയറി ഡേ,
0: അതെ. നമ്മുടെ ഒരു കുട്ടിക്കാലം, നമ്മുടെ ആ ഒരു ബാലരമയും ബാലഭൂമിയും ഒക്കെ വായിച്ചു നടക്കുന്ന കാലം ഓർമ്മയുണ്ടോ?
1: പിന്നെ തീർച്ചയായിട്ടും, കാരണം അന്നൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ കൂട്ടുകാരായിട്ട് വരുന്നത് ഫെയറീസ് ആണ്.
0: സത്യം, തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെയുള്ള ഫെയറീസ് ഉണ്ട്, അതായത് നമ്മുടെ ആ ഒരു ഇമാജിനേഷൻ, ആ കാലത്തുള്ള കഥകള്, നാടോടി കഥകള്, ഇതിലൊക്കെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെ ഒക്കെ നമുക്ക് ഇന്ന് ഓർക്കാൻ കൂടിയുള്ള ഒരു ദിവസമാണ് ഈ ഇന്റർനാഷണൽ ഫെയറി ഡേ എന്ന് പറയുന്നത്.
1: നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിരുന്നാൽ വെറും പുസ്തകങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് എന്താണ്, ജീവനൊറ്റ രൂപങ്ങളായിട്ടാണ്.
0: AI യുഗമാണല്ലോ.
1: അതെ,
0: എന്താണോ വിചാരിക്കുന്നത് അത് അവർക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു ഗുണം എനിക്ക് തോന്നുന്നു, പണ്ടുള്ള കുട്ടികൾക്ക് കഥകൾ വായിച്ചും പുസ്തകങ്ങളൊക്കെ വായിച്ചും കൂടുതൽ അവരുടെ ആ ഒരു ഇമാജിനേഷൻ പവർ കൂടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു.
1: കാരണം നമ്മൾ മനസ്സിൽ ചിന്തിക്കും, അല്ലെങ്കിൽ ആ ഒരു രൂപത്തെ നമ്മൾ മനസ്സിൽ അങ്ങോട്ട് ക്രിയേറ്റ്
0: ചെയ്യും. അത് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്റെ ഒരു ഫ്രണ്ട് ആ കഥ വായിക്കുമ്പോൾ വിചാരിക്കും.
1: തീർച്ചയായിട്ടും
0: ആ കിട്ടുന്ന പിക്ചർ, അവരത് പിക്ചറൈസ് ചെയ്തെടുക്കുന്ന രീതി ഓരോരുത്തരിലും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഈ ഒരു ക്രിയേറ്റിവിറ്റിയും അതനുസരിച്ച്
1: കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അതില്ല, എല്ലാം നേരിട്ട് ചിന്തിക്കാനുള്ള അവസരത്തിന് മുൻപ് തന്നെ രൂപങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അത് തന്നെയാണ് രൂപം മാത്രം അങ്ങോട്ട് ധരിക്കുകയാണ്.
0: അപ്പോ AI യുഗത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ദോഷവശം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതാണ്.
1: അപ്പൊ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആഗോളതലത്തില് എന്താ പറയാ ആചരിക്കുന്നുണ്ട്.
0: അതെ.
1: പിന്നെ ഇനി എന്തെങ്കിലും പറയണോ? പാട്ടിനുള്ള സമയം കഴിഞ്ഞിട്ട് മതിയോ എന്നുള്ളതാണ്.
0: പാട്ടങ്ങ് കൊടുത്തിട്ട്
1: യാത്രയിലും പുറത്തും ഒക്കെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഇനി പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യു ആർ ലിസണിംഗ് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഓൺ ആകാശവാണി
0: റെയിൻബോ 107.5.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: യെസ് അപ്പൊ സമയം 5 മണി കഴിഞ്ഞ് 27 മിനിറ്റും 35 സെക്കൻഡിലേക്കും കടന്നിരിക്കുകയാണ്.
1: അതെ,
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് നിങ്ങളേവരും കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്,
0: ഞാൻ പ്രിയ പത്മജിത്ത്.
1: യെസ്, അപ്പൊ നമ്മള് നേരത്തെ ഒരു പ്രത്യേകത ഒക്കെ പറഞ്ഞല്ലേ, ഇമാജിനേഷൻ
0: നമുക്ക് വിട്ടുപിടിക്കാം. നമ്മുടെ സ്വപ്നങ്ങൾക്കും ധൈര്യത്തിനും നേട്ടങ്ങൾക്കും ഒക്കെ ആദരമർപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടൊരു ദിനം. വേറെ ഒന്നുമല്ല, ലോക നയതന്ത്ര രംഗത്ത് തങ്ങളുടെ കഴിവും വ്യക്തിമുദ്രയൊക്കെ പതിപ്പിച്ച സ്ത്രീകളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര വനിതാ നയതന്ത്ര ദിനം കേട്ടോ. അതാണ് ഇന്ന്. ഇനി ചിലര് പെട്ടെന്ന് വിചാരിക്കാം, ഏ അന്താരാഷ്ട്ര വനിതാ ദിനം അത് മാർച്ച് 8 അല്ലേ? അല്ല
1: അല്ല,
0: വനിതാ നയതന്ത്ര ദിനമാണ് ഞങ്ങൾ പറയുന്നത്.
1: അതായത് യു എൻ ജനറൽ അസംബ്ലി 2022 അതായത് ഈ നയതന്ത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സ്ത്രീകൾക്ക് ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലുള്ള കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഗ്ലോബൽ പീസ് ബിൽഡിംഗ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളുടെ ഒരു കോൺട്രിബ്യൂഷനെ ആദരിക്കുക കൂടിയാണ് ഈ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു അവർ ചെയ്തിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ, ക്രൂഷ്യൽ ആയിട്ടുള്ള അവരുടെ ഇടപെടലുകളെ റിക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അത് ഓർക്കുക എന്നുള്ളതും കൂടിയാണ്.
0: അപ്പൊ ഓരോ വനിതകൾക്കും സ്വന്തമായിട്ട് ഓരോ ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ജീവിതയാത്രയിൽ ഈ ഒരു ദിനം എന്തായാലും ഒരു പ്രചോദനമാവട്ടെ.
1: ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ ഒരു റോൾ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും പറയുമല്ലോ ഈ കാര്യങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ, അതൊരു ഒരു രാജ്യത്തിന്റെ ഉന്നതിയിലും സ്ത്രീകൾ ഒട്ടും മോശക്കാരല്ല, ആ ഒരു റോളിന് വേണ്ടിയിട്ട് അവർ പെർഫെക്റ്റ് ഫിറ്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളല്ലേ. നമ്മളൊട്ടും കുറച്ച് കാണാൻ പാടില്ല,
0: പാടില്ല, പാടില്ല, ഒരിക്കലും പാടില്ല. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ. സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: കഴിഞ്ഞ് എനിക്ക് ബോറടിക്കുമ്പോ വീണ്ടും ഡയറ്റ് നോക്കും.
1: ഡയറ്റ് നോക്കും. അപ്പൊ ഈ ഡയറ്റ് നോക്കുമ്പോ അതിലെങ്ങനെയാ, ഫുഡിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഐറ്റംസ് കൂട്ടുകയോ?
0: ഡയറ്റ് നോക്കുന്നത് മോർണിംഗ് ആണ് എപ്പോഴും. എന്റെ ഡയറ്റിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്റെ മോർണിംഗ് ഫുഡും ഡിന്നറിന്റെ ഒരു ഫുഡും ആണ്. ഡിന്നർ ഞാൻ കുറയ്ക്കും, അളവങ്ങ് കുറയ്ക്കും, എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇപ്പം വെജിറ്റബിൾസ് സോർട്ട് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും മാത്രമാക്കും, സ്മൂത്തി മാത്രമാക്കും. മോർണിംഗ് ആണ് കുറച്ചും കൂടി കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ അതിലെല്ലാം ഉൾപ്പെടുത്തും, ഫ്രൂട്ട്സും വെജീസും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തും ഡയറ്റ് നോക്കുന്ന സമയത്ത്. ഇപ്പൊ അത് ശ്രദ്ധിക്കാറില്ല.
1: അപ്പൊ മെയിൻ ആയിട്ട് പറയുമല്ലോ നമ്മൾ ഈ സസ്യാഹാരം മാത്രം, മീൻസ് വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കിട്ടാനായിട്ട്
0: വേറെ വഴിയൊന്നും. കാരണം ഞാനൊരു വലിയ പനീർ ഫാനാണ്. എനിക്ക് പനീർ, ഞാൻ ചിക്കനും പനീറും എന്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കും ചിക്കൻ ആണോ പനീർ ആണോ ചോദിച്ചാൽ ഞാൻ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് നോൺ വെജ് ആയിട്ടുള്ള ആളുകള് ഒരു രണ്ടാമത് ആലോചിക്കാതെ ചിക്കൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര ഒരു പനീർ ബട്ടർ മസാല എന്റെ ഫ്രണ്ട് കൊണ്ട് വെച്ചാൽ ഞാൻ എന്തെടുക്കും, ബട്ടർ ചിക്കൻ എടുക്കോ പനീർ ബട്ടർ മസാല എടുക്കോ? അതെനിക്ക് പനീറും ചിക്കനും ഏകദേശം ഒരേ അളവിൽ എനിക്ക് ഇഷ്ടമാണ്.
1: എനിക്ക് തന്നെ കേട്ടോ, പനീറിന്റെ ഏത് വെറൈറ്റി ആണെങ്കിലും പരീക്ഷിക്കാറുണ്ട്. പനീർ പച്ചക്ക് കഴിക്കാൻ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും
0: ഇല്ല. ഇല്ല ഇല്ല,
1: സാധാരണ എല്ലാരും പറയും പാല് കേടായത് പറയുന്നതാണ്.
0: പാല് കുടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു പൊതുവേ പനീർ
1: ഇഷ്ടമാകും. അപ്പൊ ഇങ്ങനെ ഈ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവർക്ക് വെല്ലുവിളി ഉണ്ടെങ്കിലും, പക്ഷേ കൃത്യമായിട്ട് അളവിൽ പ്രോട്ടീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, വെറുതെ പറയുന്നു. സസ്യങ്ങളിൽ പ്രോട്ടീൻ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം നമ്മുടെ ഈ പച്ചക്കറികളിൽ, നമ്മൾ ദിവസവും കാണുന്ന പച്ചക്കറികളിൽ തന്നെയുള്ള ഒരാളുണ്ട്
0: നല്ല പ്രോട്ടീൻ കിട്ടുന്നത്.
1: തീർച്ചയായിട്ടും ഈ പയറുവർഗ്ഗങ്ങൾ അല്ലെ,
0: പൊതുവേ നമ്മൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത് സോയാബീൻ അതിന്റെ ശർച്ചയുണ്ടല്ലോ അതിലേക്കോ അല്ലെങ്കിൽ പനീറിലേക്കൊക്കെയാണ്. പക്ഷെ അതിലേക്ക് ഒന്നും ഓടിപ്പോണ്ട, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരാളുണ്ടല്ലേ, അത് ആരാണ്?
1: അതായത് നമ്മുടെ ബീൻസ് പ്രോട്ടീന്റെ ഏറ്റവും വലിയൊരു കലവർ തന്നെയാണ്.
0: മാത്രമല്ല അമരപ്പയർ,
1: അമരപ്പയർ
0: രണ്ടും.
1: അപ്പോ ഇതൊക്കെ തന്നെ ആയാലും ഭക്ഷണത്തിൽ സാലഡ്സിന്റെ കൂടെ നമുക്ക് ബീൻസൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അല്ലാതെ നമ്മുടെ കഴിക്കുന്ന ചോറിന്റെ കൂടെയും അല്ലെങ്കിൽ തോരനോ അല്ലെങ്കിൽ അവിയലോ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ധാരാളം കഴിക്കാവുന്നതാണ്.
0: തീർച്ചയായിട്ടും അതിന്റെ ഇഷ്ടപ്പെട്ട റെസിപ്പി കണ്ടുപിടിച്ചാൽ, ഇപ്പൊ ഏതൊരു ഫുഡാണ് എനിക്ക് മനസ്സിലായത്, ഏതൊരു വെജിറ്റബിൾ ആണെങ്കിലും പലർക്കും ഞാൻ ഇന്ന വെജിറ്റബിൾ കഴിക്കില്ല, ചില വെണ്ടയ്ക്ക കഴിക്കില്ല, ചില വഴുതനങ്ങ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പല പല റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്.
1: തീർച്ചയായിട്ടും
0: അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമാണ്.
1: വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിനെ ഒരു ഫ്രൈ രൂപത്തിൽ
0: ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് തൈരൊക്കെ മിക്സ് ചെയ്ത്
1: കഴിക്കാം. അങ്ങനെ അതിനെ ഒരു ടേസ്റ്റ് മാറ്റി കോവയ്ക്ക, അതുപോലെ കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കോവയ്ക്ക. അപ്പൊ അതിനെയൊക്കെ നല്ല അടിപൊളി റെസിപ്പികളുണ്ട്.
0: തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് കുറച്ചുകൂടെ നമുക്ക്.
1: പിന്നെ അവര് ചേർക്കുന്ന മറ്റേ മസാല ഒക്കെ, അപ്പൊ നമ്മള് എന്നും കഴിക്കുന്നതിൽ നിന്ന് ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് റെസിപ്പി ഒന്ന് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഒഴിവാക്കുന്ന ഇങ്ങനത്തെ
0: പച്ചക്കറികളൊക്കെ
1: നമുക്ക് കഴിക്കാൻ
0: പറ്റും.
1: അപ്പൊ നമുക്കിനി പാട്ടിലേക്ക് പോലെ. സാമ്പ്രാണി പെൺതിരിയാണ് ഇനി വരാൻ പോണേട്ടോ.
0: ബന്ധുമിത്രാദികളിലും
1: ബന്ധുമിത്രാദികളിലും ട്രാക്കാണ്. ഓക്കെ, അപ്പൊ അത് കേട്ടിട്ട് തിരിച്ചു വരാം.
0: ഓക്കെ.

0: സമയം പോകുന്നത് അറിയുന്നില്ലല്ലേ.
1: തീർച്ചയായിട്ടും പാട്ടുകൾ തീരുമ്പോഴാണ് നമ്മൾ,
0: പാട്ടുകൾ തീരുമ്പോഴാണ് സമയം തീരുന്നത് നമ്മൾ അറിയുന്നത്. 5 മണി കഴിഞ്ഞ് 41 മിനിറ്റിലേക്ക് കടന്നു.
1: അതെ,
0: അപ്പൊ
1: മണിക്കൂർ അങ്ങ്
0: ഒരു മണിക്കൂർ തീരാറായി. അപ്പോ നമ്മള് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ദൃശ്യ എങ്ങനെയാ?
1: ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോ ഡയറ്റൊക്കെ നോക്കും, പിന്നെ എനിക്ക് മടുക്കുമ്പോ വീണ്ടും പഴയ രീതി,
0: വീണ്ടും പഴയപടി തന്നെയാ. മോഷിയ സ്ത്രീ വീണ്ടും
1: മോഷിയ സ്ത്രീ ആവും. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച്

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: ണെങ്കിൽ പ്രത്യേകിച്ച് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എല്ലാവരും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീസൺ അല്ലെങ്കിൽ ആ ഒരു വെതർ നോക്കി ട്രാവൽ ചെയ്യാനായിട്ട് പലപ്പോഴും വെക്കേഷൻ
1: തീർച്ചയായിട്ടും എന്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. വെക്കേഷൻ മാത്രമാണ് ഇങ്ങനത്തെ
0: യാത്രകൾ നമ്മൾ പോവാം. അല്ലെങ്കിൽ ഒരു ഒരു ടൂറിസം ഒരു പീക്ക് ആയിട്ട് നിൽക്കുന്ന സമയം ഒക്ടോബർ നവംബർ ആ ഒരു സമയമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഈ ഓരോ സമയത്തും ഓരോ സീസണും പറ്റുന്ന ഓരോ ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും.
1: അതാണ്, അപ്പൊ അവിടെ ആ സീസണിൽ പോയാലേ
0: അതങ്ങനെ എല്ലാ സീസണും. ഇപ്പം സമ്മറിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, സമ്മറിൽ ഭയങ്കര ഭംഗിയാവുന്ന സ്ഥലങ്ങളുണ്ട്, റെയിനി സീസണിൽ ഭംഗിയാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാലത്ത് സീസണലായിട്ടുള്ള അങ്ങനെ മൺസൂൺ കാലഘട്ടത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് നാളായിട്ട് ആളുകൾ ആ ഒരു സേഫ്റ്റി കൺസേൺസ് ഉണ്ടെങ്കിൽ പോലും അതും മറികടന്ന് മൺസൂൺ കാലത്തെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ? ആ ഒരു ഇതൊക്കെ ഒന്ന് കാണാൻ, ആ മഴ നിറഞ്ഞപ്പോൾ മലകളുടെ ഭംഗിയും റോഡിന്റെ ഭംഗിയും
1: അരുവികളും ഒക്കെ നിറഞ്ഞ് തോടും കേട്ട് ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച.
0: അപ്പൊ അങ്ങനെ മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിക്കുന്ന ഒരു നാല് വെള്ളച്ചാട്ടങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ മഴക്കാലത്ത് കണ്ടാലേ കാര്യമുള്ളൂ എന്ന് പറയുന്ന
1: സാധാരണ വെള്ളച്ചാട്ടം നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഇത് മഴക്കാലത്ത് തന്നെ പോയി കണ്ടാലേ അതിന്റെ ഒരു പൂർണ്ണമായ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ.
0: അപ്പൊ അതിലാദ്യം വന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലെ ജോഗ് ഫോൾസ് ആണ്.
1: മൺസൂൺ അത്ഭുതമാണ്.
0: അതെ, ഒരു ശരാവതി നദിയുടെ പാർട്ടാണ് ജോഗ് ഫോൾസ് എന്ന് പറയുന്നത്. അത് ഈ മൺസൂൺ സീസണിലായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുക, നിറഞ്ഞൊഴുകുന്നത്. അതിന്റെ ആ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി കാണണമെങ്കിൽ ഈ മഴക്കാലത്ത് പോയി കാണണം എന്നാണ് പറയുന്നത്.
1: അതായത് ഇപ്പൊ മഴക്കാലം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് നമ്മുടെ ഈ ഒരു സമയം ജൂൺ ജൂലൈ ഒക്കെ ആ മാസങ്ങളിലൊക്കെയാണ്
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു രണ്ടാമത് നമ്മുടെ ഈ ലിസ്റ്റിലുള്ളതാണ് അംബ്രല്ല ഫോൾസ്.
1: നല്ല പേരാണ്, രണ്ട് കുട്ടികളുടെ പേര് പോലെ ഇരിക്കുന്നു.
0: അംബ്രല്ല ഫോൾസും
1: രണ്ടാ ഫോൾസും
0: ഇത് രണ്ടും വരുന്നത്
1: മഹാരാഷ്ട്രയിലാണ്.
0: പിന്നെ ഇവരെ ഇരട്ടകൾ എന്നാണ് പറയാ കേട്ടോ, ഭണ്ഡാരധാരയിലെ ഇരട്ടകൾ എന്ന്
1: പറയുന്നത് ആ പേര് തന്നെ കേൾക്കുമ്പോ അറിയാലോ.
0: മൂന്നാമതായിട്ട് വരുന്നത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു പലരും കേട്ടിട്ടുള്ളതായിരിക്കും, ദൂത് സാഗർ ഫോൾസ് ആണ്. ഗോവൻ യാത്രകളിൽ പലപ്പോഴും നമ്മുടെ കണ്ണിങ്ങനെ ആ വഴിക്കൂടെ ട്രെയിൻ
1: പോകുന്നുണ്ട്.
0: അപ്പൊ അവിടെ എത്തുമ്പോ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഓടി വന്ന് നോക്കുന്ന സ്ഥലമാണ് ഈ ഒരു.
1: അതായത് പാൽക്കടൽ,
0: പാൽക്കടൽ എന്നാ പറയാ, നല്ല ഭംഗിയാ അത്. ഈ മൺസൂൺ സമയത്ത് പൊതുവെ നമ്മൾ ഗോവ പോകുന്നത് ഈ ഒരു ബീച്ച് കാണാനൊക്കെയാണല്ലോ. ഗോവയുടെ എനിക്ക് തോന്നുന്നു സൗത്ത് ഗോവ എല്ലാ ഏതാണ് ആ ഭാഗം എന്നുള്ളത് ഞാൻ മറന്നുപോയി. നമ്മൾ സാധാരണ പോകുന്ന ഒരു റൂട്ടല്ല ആ പഞ്ചിമ ഇവിടെ നിന്നല്ല, വേറൊരു സൈഡിലേക്ക് പോണേ. ഏകദേശം 80 കിലോമീറ്റേഴ്സ് അത്ര ദൂരമുണ്ട് നമ്മുടെ മെയിൻ ഓൾഡ് ഗോവ ആ ഒരു ഭാഗത്തുനിന്നൊക്കെ. അപ്പൊ നമ്മൾ ആ റൂട്ട് പോയാലാണ് ഈ ദൂധ്സാഗർ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതും മഴക്കാലത്താണ് ഇത് കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലേക്ക് നമ്മൾ ആ നിൽക്കുമ്പോൾ നമ്മുടെ നേരത്തേക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ തെറിച്ചിങ്ങനെ വീഴും.
1: അത് രസകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്.
0: തീർച്ചയായിട്ടും
1: ദക്ഷിണേന്ത്യയിലെ
0: അതിരപ്പള്ളി, അത് എനിക്ക് തോന്നുന്നു അതിരപ്പള്ളി ഏത് സമയത്തും വലിയ ഭംഗിയാണ്.
1: തീർച്ചയായിട്ടും അവിടെ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അവിടെ പോവാനായിട്ട്. പിന്നെന്താ, വല്ലാത്ത മഴയും കാലാവസ്ഥ മോശമൊക്കെ ആകുമ്പോ അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ ഉണ്ടാവും,
0: ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വേണ്ട രീതിയിലുള്ള
1: എടുത്തിട്ട് വേണം പോവാൻ. പിന്നെ അവിടേക്ക് നമുക്ക് പോവാൻ സഞ്ചാരയോഗ്യമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് അറിഞ്ഞിട്ട്.
0: പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന ദിവസത്തിന്റെ ആ ഒരു വീക്കൊക്കെ നമ്മൾ ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്താണ് അവിടെ നടക്കുന്നത്, സേഫ് ആണോ പോവാൻ, ചുറ്റുപാടുള്ള ആ ഒരു എൻവയൺമെന്റ് എങ്ങനെയാണ്, ഇന്നത്തെ വെതർ എന്താണ്, നാളത്തെ വെതർ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് ഫോളോ ചെയ്യണം. ആ ന്യൂസൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ആ തലേ ദിവസം നമ്മൾ ഉറപ്പിക്കണം പോകാൻ വേണ്ടി. കാരണം ഏത് നിമിഷവും അല്ലേ,
1: അതെ അതെ, കാലാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോ എന്തായാലും ഒരു യാത്ര പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങളിവിടെ പറഞ്ഞു,
0: കുറച്ച് ഐഡിയാസ് തന്നിട്ടുണ്ട്.
1: സമയം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5. 107.5.

0: യെസ്, അപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കിനി ലിസണേഴ്സിനുള്ള ഒരു ടൈമാണ് കേട്ടോ.
1: അതെ, ഇനി 6 മണി കഴിഞ്ഞ സ്ഥിതിക്ക്.
0: അതെ, അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെയൊക്കെ ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചും ടെൻഷൻ അടിച്ചും പണിയെടുത്ത് കഷ്ടപ്പെട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണ്ടേ,
1: തീർച്ചയായിട്ടും
0: ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ, ഒന്ന് ഫണ്ണി ആയിട്ടൊക്കെ ഒന്ന് ചിന്തിച്ച് അത്രയും നേരത്തെ ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഒന്ന് അയച്ചു വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കുസൃതി ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോ വിളിക്കേണ്ട നമ്പർ,
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 ഒറ്റ നമ്പറേ ഉള്ളൂ, ഈ നമ്പറും കാണാപ്പാടെ പഠിച്ചോളൂ. 0484242810 0484242810
0: അതെ,
1: അതിലേക്ക് വിളിക്കാം.
0: ആരാണ് ആദ്യം വിളിക്കുന്നത് കാത്തിരിക്കണം. നല്ലൊരു പാട്ട് ഇങ്ങനെ കേൾക്കുന്നത് ആ ഒരു ഗ്യാപ്പിൽ കൂടി നമുക്ക് വിളിക്കുന്ന കോള് ഞങ്ങൾ എടുക്കുന്നതായിരിക്കും.
1: സോ സ്റ്റേ ട്യൂൺഡ്.

0: യെസ്, അങ്ങനെ നമ്മുടെ കുസൃതി ചോദ്യങ്ങളിലേക്ക് പങ്കെടുക്കാനായിട്ട് തന്നെ നമുക്കൊരു കോളർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുസൃതി എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ഒരു താല്പര്യമായിരിക്കുമല്ലോ. നമുക്ക് നോക്കാം അല്ലേ ആരാന്ന്. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, പേര് പറയൂ.

0: എന്റെ പേര് പൊന്നു.
1: ആ എവിടുന്നാണ് വിളിക്കുന്നേ?
0: പള്ളുരുത്തി.
1: പള്ളുരുത്തി. അപ്പോ കുസൃതി ചോദ്യങ്ങൾ ഇഷ്ടാണോ പൊതുവേ?
0: കേക്കാറുണ്ടെങ്ങനെ.
1: എന്തായാലും എന്ത് ചെയ്യുന്നു? ഓ അത് ശരി. ഓക്കെ ഓക്കെ. ആ അപ്പോ ചോദിച്ചാലോ? നേരിട്ട് തന്നെ ചോദിക്കട്ടെ. ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. ആ ക്യാരറ്റ് അറിയാലോ, ക്യാരറ്റ്. ആ നമുക്ക് ഈ ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന ഒരു കടയുണ്ട്, അതേതാ കട? കുസൃതി ചോദ്യം കേട്ടോ, നമ്മള് ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കരുത്.
2: കുസൃതിയോടുകൂടി ആലോചിച്ചാ കേട്ടോ.
1: ഒരു കുസൃതിയോട് കൂടി തന്നെ ആലോചിക്കണേ. ക്യാരറ്റ് മാത്രം വാങ്ങിക്കാൻ കിട്ടുള്ളൂ അവിടെ. ക്യാരറ്റ് ആണ്
2: കഴിക്കണ. ക്യാരറ്റ് അല്ലാതെ വേറെന്തെങ്കിലും ഒരു ക്യാരറ്റിനെ കുറിച്ച് കഴിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ.
1: ക്ലൂ ക്ലൂ ക്ലൂ. ദൃശ്യ നമ്മള് പെടുട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും.
2: ഇത്ര ഈസി ആയിട്ടുള്ള ക്ലൂ കൊടുക്കണ്ട.
1: അതെ, ഇത്ര ഈസി ആയിട്ടൊരു ക്ലൂ ഭയങ്കരായി പോയി. എന്തായാലും കുറച്ചൊന്ന് ഒരു ക്ലൂവിലൂടെ ആയാലും ആൻസർ പറഞ്ഞല്ലോ. ഓക്കെ
2: ഓക്കെ.
1: അപ്പൊ എന്തായാലും ഇതിലേക്ക് വിളിച്ചാലേ ഒരുപാട് സന്തോഷം. പ്രോഗ്രാംസ് എല്ലാം കേൾക്കാം. ഓക്കെ ശരി. ഓക്കെ അപ്പൊ എന്തായാലും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ
2: ആയിരുന്നു.
1: കൊടുത്തു എന്തായാലും തുടക്കം തന്നെ വളരെ ഗംഭീരമായി. അപ്പൊ നമുക്ക്
2: അല്ല ആദ്യത്തെ കോളർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു
1: കൺസിഡറേഷൻ കൊടുത്ത, പക്ഷെ അത് എല്ലാവരും എപ്പോഴും പ്രതീക്ഷിക്കണ്ട എന്നാണ്
2: ദൃശ്യത്തിലുള്ള
1: ധ്വനി.
2: കാരണം ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഇനി ക്ലൂ കൂടെ കൊടുത്താൽ,
1: കാരണം അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥം ഉണ്ടാവും.
2: തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്തത് ഇത്ര ഈസി ക്ലൂ ഫസ്റ്റ് കോളറിന് കിട്ടിയൊരു പ്രത്യേക പരിഗണന.
1: അതെ. അപ്പൊ അടുത്തൊരാള് വന്നിട്ടുണ്ട്, കോള് കണക്ട് ചെയ്യാം. ഹലോ
3: ഹലോ
1: ഹലോ, ഇതാരാണ്?
3: വർഗീസ്
1: ആലുവ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് കുതിർശി കുസൃതി ചോദ്യം ചോദിച്ചത് കേട്ടല്ലോ അല്ലേ? ക്യാരറ്റ് എന്നെ കുറിച്ചിട്ടായിരുന്നു ചോദിച്ചത്. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആണ്.
2: ആ ഇതാണ് ചോദ്യം. പരീക്ഷയുടെ അവസാനം എന്താണ്?
3: പരീക്ഷയുടെ അവസാനം
2: ക്ലോ ഇല്ല.
1: ഇനി ക്ലോ ഇല്ല. ഒരു ക്ലോയോട് കൂടി ദൃശ്യം മടുത്തു.
2: അതാണ്. എന്തായിരിക്കും പരീക്ഷയുടെ അവസാനം?
1: എന്തോ
2: അല്ല അല്ല
1: അല്ല, അത് ഇംഗ്ലീഷ് വേർഡ് ആണല്ലോ പരീക്ഷയുടെ. ആ
2: കിട്ടുന്നില്ല
1: കിട്ടുന്നില്ല. സൊല്ലിട്ടു എന്നാ നമുക്ക്. ഇപ്പൊ ഞങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ, ഇനിയും നമുക്ക് ആരെങ്കിലൊക്കെ പറയാൻ
2: കിട്ടിയിട്ടുണ്ടെങ്കിലോ വിളിക്കാമോ നമ്മളെ.
1: അപ്പൊ എന്തായാലും ചേട്ടൻ പ്രോഗ്രാം കേട്ടോണ്ടിരുന്നോളൂ കേട്ടോ, ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
2: താങ്ക് യു.
1: താങ്ക് യു ചേട്ടാ. ഓക്കെ ശരി.
2: ഓക്കെ ബൈ.
1: അപ്പോ നമുക്ക് ഇത് ക്ലൂ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല.
2: അതെ അതെ, ക്ലൂ കൊടുക്കാത്തതാണ് നല്ലത്. സ്വയം നമ്മളിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കുന്നതിന് ഒരു അങ്ങനെ കിട്ടുന്നത് ഒരു
1: സന്തോഷം.
2: ഫെയറിയുടെയാണ്
1: ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോ വിളിക്കേണ്ട നമ്പർ
2: ഇതാണ് 0484242810104 2418 1011.

0: യെസ്. അപ്പോ നമ്മുടെ അടുത്ത കുസൃതി ചോദ്യത്തിന്റെ ഇരയാവാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ദൃശ്യം
1: ദേവികയുണ്ട് നമുക്ക്.
0: ഹലോ
2: ഹലോ.
0: ദേവിക, എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ എറണാകുളം.
0: എറണാകുളം. എറണാകുളത്ത് എവിടെയാണ്?
2: എറണാകുളം
0: മാരട്. ഓക്കെ, എറണാകുളം എന്ന് പറയുമ്പോ ടോട്ടൽ എറണാകുളം ആണല്ലോ. അവിടെ എവിടെ എന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യുന്നു ദേവിക? പഠിക്കുന്നു. പഠിക്കുന്ന കുട്ടിക്ക് പറ്റിയ ചോദ്യമാണ് ഞങ്ങള് ചോദിച്ചത്. അത് കേട്ടിരുന്നോ?
1: ചോദ്യമാണ് കേട്ടിരുന്നു അല്ലേ?
0: കേട്ടിരുന്നു.
1: ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ?
0: റിപ്പീറ്റ് ചെയ്യണോ ക്വസ്റ്റ്യൻ?
1: പരീക്ഷയുടെ അവസാനം എന്താണ്?
0: പരീക്ഷയുടെ പരീക്ഷ കഴിയും.
1: കഴിഞ്ഞിട്ട്?
0: കഴിഞ്ഞിട്ട് എഴുതി. അതൊരു
1: പരീക്ഷ ബെല്ലടിക്കും എന്ന് പറയുന്നത്.
0: ഞങ്ങൾ അത്രത്തോളം ഒന്നും ഞങ്ങള് വലിയ ആൻസേഴ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ഞങ്ങളുടെ പ്രതീക്ഷയിലുള്ളത്.
1: ഒന്നുകൂടെ ഒന്ന് ആലോചിക്കൂ.
0: ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ പറഞ്ഞോണ്ടിരിക്കയാണ് ഉത്തരം. അതല്ലല്ലോ.
1: ഏത് ക്ലാസ്സിലാ പഠിക്കണേ ദേവിക?

0: സെവൻത്തില്.
1: ശരിക്കും സെവൻത്തിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനത്തേനൊക്കെ ചാടി കയറി വേഗം.
2: നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ചോദിക്കാറുണ്ടോ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ, കുസൃതി ചോദ്യങ്ങളൊക്കെ? ഇല്ല അല്ലേ, നല്ല കുട്ടികളാണ്,
1: നല്ല കുട്ടികളാ. അതുകൊണ്ടാ ഇവിടെ ഞങ്ങളൊക്കെ ഇങ്ങനെ,
2: അതെ അതെ,
1: ഇങ്ങനെ
2: നമുക്കൊരു ലിസ്റ്റ് ഓഫ് ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു,
1: ഞങ്ങളിങ്ങനെ പറ്റിക്കാനായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന ചോദിക്കായിരുന്നു കേട്ടോ. സാരില്ല, ഓക്കെ, അപ്പൊ സാരില്ല, ഞങ്ങള് ഇതിനി ആരെങ്കിലും ഉത്തരം പറയുമോ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നും കൂടെ നോക്കാം.
2: ചോദിക്കുമ്പോ നമ്മള് വിചാരിച്ചില്ല എത്ര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദേവികയ്ക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്
1: പറഞ്ഞാൽ സാരില്ല ദേവിക, നമുക്ക് നോക്കാം ആരാണ് ഇതിന് ഉത്തരം പറയാന്നുള്ളത് കേട്ടോ. എന്തായാലും വിളിച്ചത് ഒരുപാട് നന്ദി, സന്തോഷം.
2: കേട്ടോണ്ടിരിക്കുക കേട്ടോ.
1: ഓക്കെ
2: ഓക്കെ ബൈ.
1: യെസ്, അപ്പോ എനിക്ക് വയ്യ, എന്തായിരിക്കും ഇതിന് ഉത്തരം പറയാൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ.
2: തീർച്ചയായിട്ടും
1: നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാം. യു ആർ ലിസണിങ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: യെസ് സമയം ഇങ്ങനെ 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആവുകയാണ്. കേട്ടോണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. കൂടെ ഉണ്ട് ഞാൻ ദൃശ്യ, ആൻഡ് വിത്ത് മീ ഉണ്ട്
1: പ്രിയ പത്മജിത്.
0: ഓക്കെ,
1: അപ്പോഴേ നമുക്ക് കുസൃതി ചോദ്യം നമ്മുടെ ഉത്തരം ഇതുവരെയും
0: കിട്ടിയിട്ടില്ല. നമുക്ക് ആ ചോദ്യം വിട്ടു പിടിക്കാൻ പറ്റില്ല, ടഫാണ് എന്നാണ് അതിന്.
1: അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. ഹലോ ഹലോ, ആരാണ്? പ്രകാശ്. പ്രകാശ് എവിടുന്ന വിളിക്കണേ? പാലക്കാട്. അപ്പൊ ഈ ചോദ്യം നേരത്തെ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ച് രണ്ടു പേർക്ക് ചോദിച്ച് കൈമാറി ഇങ്ങനെ നിക്കുവാണ് കേട്ടോ. കേട്ടിരുന്നോ ചോദ്യം?
2: കേട്ടിരുന്നു.
0: നല്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക്
1: റിപ്പീറ്റ് ചെയ്ത് പറയാം ഒന്നും കൂടി.
0: പരീക്ഷയുടെ അവസാനം എന്താണ്?
1: കൺഗ്രാറ്റുലേഷൻ.
0: എനിക്ക് സങ്കടായി
1: ഇവിടെ ദൃശ്യക്ക് സങ്കടമായി. കാരണം കുറെ പേരെ കൊണ്ട് ഇതിങ്ങനെ ഇച്ഛാ വരപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
0: അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഉത്തരം പറഞ്ഞു.
1: പാലക്കാട് നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയത്.
0: എങ്ങനെയുണ്ട് പാലക്കാട്, മഴയൊക്കെ ഉണ്ടോ? പാലക്കാട് പറഞ്ഞു. ഞാൻ പാലക്കാട്.
1: അല്ല, നാട് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. ആ, ഇവിടെ ജോലിക്ക് ആയിട്ട് വന്നതാണ് അല്ലെ? അപ്പൊ ഇനി തിരിച്ചെപ്പോഴാ പോണേ? ഷൂട്ടാണോ?
0: ഓക്കെ, ശരി
1: ശരി. അപ്പൊ ഇന്നിപ്പം ഇപ്പോഴെന്താ അതിന്റെ ലക്ഷ്യ ടൈം ആണോ?
2: അല്ല, വർക്ക് കഴിഞ്ഞു.
1: വർക്ക് കഴിഞ്ഞു. ഓക്കെ.
0: തിരിച്ച് പാലക്കാടേക്ക് തന്നെ പോവാണ് അല്ലെ? അല്ല,
1: റൂമിലേക്ക്
0: പോവാണ്.
1: അപ്പൊ എന്തായാലും കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഷാ വരപ്പിക്കാനിരുന്ന ഞങ്ങളെ ഷോ ആക്കി തന്നു. ആ പറയൂ.
0: ആ, എ ആർ റഹ്മാന്റെ ഏത് പാട്ടാ?
1: ഏത് പാട്ടാ?
0: ഏതിട്ടാലും കുഴപ്പമില്ല. എന്താണ് എ ആർ റഹ്മാനോട് ഇത്ര ഇഷ്ടം?
1: ഇത്ര ഇഷ്ടം
0: എന്നാ അലൈപായുതേ അല്ലെ പാട്ടിട്ടെ? അലൈപായുതേ പച്ചേ നിറമേ മതി. ഓക്കെ, എന്നാ ആ പാട്ട് തരാം കേട്ടോ. എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞല്ലേ. ആ, കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? എല്ലാരും ഉണ്ട്.
1: എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പ്രത്യേകം പറയാ. നിങ്ങളുടെ ഷൂട്ടിംഗ് എന്തിന്റെ ഷൂട്ടിങ്ങാ? അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ദാ ആ ചോദിച്ച പ്രകാശൻ ചോദിച്ച പാട്ട് പ്രകാശനും ഫ്രണ്ട്സിനും ഒക്കെ കൂടി വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ പ്ലേ ചെയ്യാണ് കേട്ടോ.
2: ഓക്കെ,
1: ബൈ.

0: യെസ്, അപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: നമ്മളൊരു മൂന്ന് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ട് അല്ലേ, കോളർ ആരാണ് എന്ന് നോക്കാം. ഹലോ
0: ഹലോ
2: ഹലോ,
1: ആരാണിത്? ദിയ. ദിയ എവിടുന്ന വിളിക്കുന്നേ? ആലുവ. എന്തേയുന്നു? ആഹാ, നേരത്തെ ഒരു 7-ാം ക്ലാസ്സിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: കൂട്ടുകാരി ആണോ? ഓ, പ്ലാൻ ചെയ്ത് ദേവികയുടെ കൂട്ടുകാരി ഒന്നും അല്ലല്ലോ അല്ലേ? അപ്പൊ കുഴപ്പമില്ല, ഇന്നിപ്പോ 7-ാം ക്ലാസ്സുകാരാണ് വിളിക്കുന്നത് കേട്ടോ. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, കുസൃതി ചോദ്യങ്ങളൊക്കെ ഇഷ്ടാണോ? ആ, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ചോദിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ചോദിക്കാം. ഇപ്പൊ അവിടെ പുറത്താണോ വീടിന്റെ അകത്താണോ ഇരിക്കുന്നത്? അകത്താണ്. അകത്തായോണ്ട് പിന്നെ കുഴപ്പമില്ല.
1: അതെ അതെ, അതെന്താ അങ്ങനെ പറഞ്ഞത്? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ
0: മനസ്സിലാവട്ടോ.
1: ചോദിക്കട്ടെ, മനുഷ്യരും കൊതുകും തമ്മിലുള്ള ബന്ധം എന്താണ്?
2: രണ്ടിനും ജീവനുണ്ട്.
1: അങ്ങനെ അല്ല, നമ്മൾ പല പല ബന്ധങ്ങൾ ഇങ്ങനെ പറയില്ലേ.
0: നമ്മൾ ഫണ്ണി ക്വസ്റ്റ്യൻ മോളെ, അപ്പൊ ആ ഫണ്ണി ആയ രീതിയിൽ ചിന്തിച്ചാൽ രസമായിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റും. മനുഷ്യരും കൊതുകും തമ്മിലുള്ള ബന്ധം എന്ത്? മനുഷ്യരും കൊതുകും തമ്മിലുള്ള ബന്ധം എന്ത്?
1: ഒന്നുകൂടെ
0: കിട്ടിയനേമായിരുന്നു, സാരില്ല, പോട്ടെ, അറിയില്ല. അപ്പൊ നമുക്ക് ഈ ഉത്തരം ഇനി വിളിക്കുന്ന ആൾക്ക് കൊടുക്കാം, ആലോചിച്ച് പറയാൻ നോക്കാലോ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: സാരില്ല, നമുക്ക് ഇനി അടുത്ത് ആരാണ് വിളിക്കുന്നത്, ഉത്തരം പറയുന്നത് ആരാന്ന് നമുക്ക്
1: സന്ധ്യാസമയം കൂടി ആയതുകൊണ്ട് കൊതുകിനെ കുറിച്ച് കേൾക്കാൻ ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവുമായിരിക്കും.
0: ഒരു കോളർ വരുന്നുണ്ട്,
1: നമുക്ക് എടുത്ത്
0: നോക്കാം. ഹലോ
1: ഹലോ
3: ഹലോ,
1: ആ ആരാണ്?

0: ഫ്രെഡി. ഫ്രെഡി എവിടെ നിന്നാ വിളിക്കുന്നേ?
1: അയ്യപ്പൻകാവ്.
2: ഓക്കെ ഓക്കെ.
0: ചോദ്യം കേട്ടിരുന്നോ?
2: മനുഷ്യരും തമ്മിലുള്ള ബന്ധം, രക്തബന്ധം. എത്ര പെട്ടെന്നാണല്ലേ ഉത്തരം കിട്ടിയത്. സാധാരണ എല്ലാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കും.
0: അതെ അതെ, എന്ത് തരം ബന്ധമാണ്
2: അതിനെ ആ ഒരു
0: റിലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ.
2: എന്തായാലും കറക്റ്റ് ഉത്തരം പറഞ്ഞു കേട്ടോ ഫ്രെഡി. വീട്ടിലാണോ ഇരിക്കുന്നത്? വീട്ടിലാണോ ഇപ്പം? ഓ അത് ശരി. അപ്പൊ എന്തായാലും ഓഫീസിലെ തിരക്കിന്റെ ഇടയിലും ഈ ഒരു ഫണ്ണി ക്വസ്റ്റ്യനിൽ പങ്കെടുത്ത് കറക്റ്റ് ഉത്തരം പറഞ്ഞതില് കിട്ടിയത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചിട്ട് ആൻസർ പറയാനും പറ്റിയല്ലോ.
0: അപ്പൊ ഒരു കറക്റ്റ് ആൻസർ
2: കിട്ടി. എന്താണെന്നറിയില്ല, കൊതുക് എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടാണ് എന്റെ മുൻകൂടി കൊതുക് പോകുന്നത് പോലെ ഒരു ഫീലിംഗ്
0: തോന്നിയതായിരിക്കും.
2: തോന്നിയതാണ്. സ്റ്റുഡിയോയിലകത്ത് എന്തായാലും കൊതുക് വരാൻ വഴിയില്ല, തോന്നലാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക്
0: പോവാം, എന്നിട്ട് അടുത്ത ചോദ്യം ഇട്ട് വരാം.
2: യെസ്.

0: യെസ്, അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റിലേക്കൊക്കെ കടന്നപ്പോൾ നമുക്ക്
1: കോളർ ഉണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: അതുല്യ.
1: അതുല്യ, എന്ത് ചെയ്യുന്നു? ആഹാ, MBBS പഠിക്കുന്ന കുട്ടിയാണ്. കുസൃതി ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് വന്നത് അല്ലേ? കൊള്ളാം. അപ്പൊ എന്തായാലും പഠിച്ചു പഠിച്ച് ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
2: മനക്കപ്പടി.
1: മനക്കപ്പടി എവിടെയാണ്?
3: പറവൂർ അല്ലേ?
1: പറവൂർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതായാലും നമുക്ക് ചോദിക്കാല്ലേ? ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എഴുതിയാൽ ശരിയാകാത്ത വാക്ക് ഏതാണ്? നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? കൂടുതലും വളരെ സീരിയസ് പഠിത്തം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്,
3: സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെയൊക്കെ എന്തായാലും ഒരുവിധം ചോദിക്കുന്നതാണല്ലോ അല്ലെ? ഇപ്പൊ പിന്നെ നിങ്ങള് സീരിയസ് ആയല്ലോ അല്ലെ, സ്റ്റഡീസ് എല്ലാം? ഞാൻ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരെയായിരുന്നു. എവിടെയാ പഠിക്കുന്നത്?
1: അതിവിടെ പറവൂര്. ഈ എവിടെയായിട്ടാ അത് വരണത്? എറണാകുളമാണോ അതോ?
2: എറണാകുളമാണ്.
1: ശരി ശരി.
3: ഓക്കെ, അപ്പൊ പോയി വരാനൊക്കെ എളുപ്പമായി അല്ലേ? ഓക്കെ, എത്രാമത്തെ ഇയർ ആണ്?
2: ഇപ്പൊ സെക്കൻഡ് ഇയർ.
3: സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല സ്മാർട്ട് ആയിട്ട് തന്നെ ഉത്തരം പറഞ്ഞു കേട്ടോ.
2: ഓക്കെ,
3: ശരി. ഓക്കെ, ബൈ. എന്തായാലും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞുകൊണ്ട് തന്നെ അതുല്യ ആൻസർ
1: പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും അടുത്ത പാട്ടിലേക്ക് പോവാം.
3: യെസ്,
1: എന്നിട്ട് നമുക്ക്
3: അടുത്ത ഒരു കുരുക്ക് പിടിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ അതായത് ഇപ്പോഴത്തെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു ലാസ്റ്റ് ഇതിലേക്ക് എത്താറായിട്ടുണ്ട്. കാരണം പിന്നെ മലയാളത്തിൽ വാർത്തകൾ, അതിനുശേഷം വീണ്ടും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം തുടരുമെങ്കിലും നമ്മുടെ ഈ ഒരു ഫണ്ണി ക്വിസ് ടൈമിൻ്റെ സമയം തീരുകയാണ്. അപ്പം നമുക്കൊരു കോളറുണ്ട്. ഹലോ,
1: ഹലോ,
0: യെസ്, ആരാണ്?
1: സിദ്ധാർത്ഥ്.
0: സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് എവിടുന്നാ വിളിക്കുന്നേ?
1: മഞ്ഞുമൽ.
0: മഞ്ഞുമൽ എന്ത് ചെയ്യുന്നു?
1: ഞാൻ 9-ൽ പഠിക്കുന്നു.
0: 9-ൽ പഠിക്കുന്നു. ഓക്കെ,
2: എങ്ങനെ പോകുന്നു ക്ലാസ്?
0: എങ്ങനെയുണ്ട് ക്ലാസ്? പഠനം
1: നന്നായിട്ട്
0: പോകുന്നു. ഓക്കെ, നമ്മള് കുസൃതി ചോദ്യങ്ങളാണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സാധാരണ ചോദിക്കാറുണ്ടാവും അല്ലേ? ചെലപ്പോ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ,
2: ചോദ്യം ഇതാണ്. പച്ചക്കറിയിൽ പേര് തുടങ്ങുന്ന ഒരു പക്ഷി.
0: ഒരു പക്ഷിയാണ്, പക്ഷെ പച്ചക്കറിയിൽ പേര്.
2: ഹലോ,
1: ആ
2: കേൾക്കുന്നുണ്ട്.
0: പേര് പച്ചക്കറിയിലാണ് തുടങ്ങുന്നത്. വളരെ
2: സാധാരണ നമ്മളെ പക്ഷി
0: പക്ഷിയാണ്, പക്ഷിയാണ്. പക്ഷിയുടെ പേര്,
2: പക്ഷിയുടെ ഒഫീഷ്യൽ പേരെന്ന് വേണമെങ്കിൽ
0: ഒഫീഷ്യൽ പേരെന്ന് പറയാം. നോർമലി നമ്മൾ അതിനെങ്ങനെ ഒരു
2: സാധാ പേരൊക്കെ വെച്ചിട്ടുള്ള
0: ആ പേര് ചുരുക്കിയാണ് വിളിക്കാറ്. പക്ഷെ സമാധാനം തരുന്ന ഒരു
2: അല്ല,
0: പീകോക്ക് അല്ല. പീകോക്കില്
2: ഇപ്പൊ ഒരു ക്ലൂ പറഞ്ഞു നമ്മള്.
0: ഇപ്പൊ ഞാനൊരു ക്ലൂ പറഞ്ഞു, വളരെ സമാധാനത്തിന്റെ ഒക്കെ ഒരു
2: പ്രതീകം.
0: ആ പകുതി വരെ വന്നു.
2: മുഴുവൻ പറയണം?
0: മുഴുവനും പറയണം.
2: പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന പക്ഷി.
0: ഇതിപ്പോ ഉത്തരത്തിന്റെ പകുതി പങ്ക് ഞങ്ങൾക്ക് തരണം.
2: അത് സമ്മതിച്ചു സിദ്ധാർത്ഥന്. അത് ഓക്കെ ആണല്ലേ? പകുതി ക്രെഡിറ്റ് ഞങ്ങൾ
0: എടുത്തു കേട്ടോ. എന്നാലും നമ്മള് ക്ലൂ കൊടുത്തെങ്കിലും സിദ്ധാർത്ഥ ആലോചിച്ച് പറയണമല്ലോ.
2: വെള്ളരി എന്നുള്ളത്,
0: വെള്ളരി എന്നുള്ളത് ഓർക്കണമല്ലോ.
2: പറഞ്ഞിട്ടേക്ക്
0: പോയില്ലേ? ഓക്കെ സിദ്ധാർത്ഥ്, ഒരുപാട് സന്തോഷം വിളിച്ചല്ലോ കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
0: എന്തായാലും പെട്ടെന്ന് തന്നെ
2: ആൻസർ
0: പറയാൻ നമ്മൾ അങ്ങോട്ട് സഹായിച്ചു.
2: കറക്റ്റായിട്ട്
0: പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കിനി വെള്ളരിയിൽ നിന്നും നമുക്ക് വാഴയിലേക്ക് പോവാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
0: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ൽ കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
2: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India.

0: It has always been, is and will remain so.
1: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യു എസ് വ്യാപാര പ്രതിനിധി അംബാസിഡർ ജെയിമിസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ട് വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
3: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
1: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി A.J.തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N.ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന്

0: കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: You are listening to Rainbow FM 107.5, musically yours.

0: അപ്പോ സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. നമ്മുടെ ഓൺ ദ ഗോ
1: ഡ്രൈവ് ടൈം
0: മ്യൂസിക്. അതിൽ നമ്മളിങ്ങനെ ഇനി 8 മണി വരെ ഉള്ളൂ സമയം എന്നാലും അതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഞങ്ങളൊന്ന് പറയട്ടെ.
1: അപ്പൊ ഇതാ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക് ന്യൂസിലേക്കാണ് കടക്കുന്നത്. 5G നെറ്റ്വർക്കിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു എപ്പോഴും പലയിടത്തും 5G നെറ്റ്വർക്ക് അങ്ങോട്ട് വ്യാപകമായിട്ട് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്താണ് 6G കൂടെ വന്നോണ്ടിരിക്കുകയാണ്, വരാൻ പോവാണ്.
0: 5 കഴിഞ്ഞപ്പോ അടുത്ത
1: 6G നമ്മളിങ്ങനെ പതുക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ നിലവില് നമ്മുടെ ഇന്ത്യയിലെ 90% ത്തിലധികം സ്ഥലങ്ങളിലും എന്താ പറയാ 5G സേവനം ലഭ്യമാക്കാൻ നമ്മുടെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ അതിവേഗതയിലായിരുന്നു 5G ഇവിടെ നമ്മുടെ രാജ്യത്ത് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചത്, ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ 6G ആ ഒരു വരവും തീർച്ചയായിട്ടും അതിവേഗതയിൽ തന്നെ നമുക്ക് ആ ഒരു സ്പീഡായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കിട്ടാനുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് അറിയുന്നത്.
0: അപ്പോ എന്തായാലും ലോകം മുന്നോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുതിപ്പിനൊപ്പം തന്നെ ഇങ്ങനെ പല പല കാര്യങ്ങളും
1: അതനുസരിച്ച് മൂവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു ടെക് ന്യൂസ് ഒക്കെ കേട്ടിരിക്കുകയാണ്. നിങ്ങള് വീടൊക്കെ എത്തിയിട്ടുണ്ടാവും, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഭീകരമായ ബ്ലോക്കൊക്കെ കഴിഞ്ഞ്
0: ബ്ലോക്കിനെ കുറിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും ഈവനിങ് സമയത്തുള്ള ബ്ലോക്ക്. രാവിലെ കഷ്ടം തന്നെയാണ്, എന്നാലും
1: നമ്മുടെ കൊച്ചി എറണാകുളം
0: അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഓരോ ഭാഗങ്ങൾ എത്തുമ്പോ ബ്ലോക്ക് വരുന്നത്.
1: മഴയാണെങ്കിൽ
0: പറയും വേണ്ട.
1: അപ്പൊ ക്ഷീണം കഴിഞ്ഞിട്ട് എല്ലാരും വീടെത്തി ഒന്ന് ചായക്ക് കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഇനി ഇഷ്ടംപോലെ പാട്ടുകള് ബാക്ക് ടു ബാക്ക് ആയിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട്. പിന്നെ നമുക്ക് അരികെയുണ്ട്, 10 മണി തൊട്ട് 11 മണി വരെ.
0: അതെ, അതിനിടയിലാണെങ്കിൽ നമുക്ക് ഉമ്പായിയുടെ ഗസൽസ്
1: ഉണ്ട്
0: ആസ്വദിക്കാനായിട്ട്. 9 മണിക്ക് യേശാം മസ്താനി. അങ്ങനെ ഇതാ നിങ്ങൾക്ക് കാതോരം ഒരുപാട്
1: പരിപാടികളാണ് കൂടെ തന്നെയുണ്ട് അല്ലേ. നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോയാലോ.
0: യെസ്.

0: ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് വിളിച്ച എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഒപ്പം നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു.
1: യെസ്.
0: മാത്രമല്ല ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് നല്ല അടിപൊളി ട്രാക്സ് ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഗസൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇനി ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള ഗസൽസ് ആണ് അല്ലെ,
1: മുംബൈയുടെ ഗസലുകളൊക്കെയാണ് 9 മണിക്കുള്ളത്,
0: കേട്ടു നോക്കുക.
1: പിന്നെ നമുക്ക് 10 മണിക്ക് അരികെയുണ്ട്. അതെ,
0: അപ്പോ ബാക്ക് ടു ബാക്ക് നല്ല നല്ല പരിപാടികളൊക്കെ ആയിട്ട് റെയിൻബോ FM കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വാർത്തകളുമായി ആർ ജെ പ്രിയ പത്മജിത്ത്. സംസ്ഥാനം ഇന്ന് ജനസംഖ്യാപരവും സാമ്പത്തികവുമായ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 29-ന് സഭ വീണ്ടും ചേരും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായും മന്ത്രി അറിയിച്ചു. പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മന്ത്രി വി.ഇ. മന്ത്രി അബ്ദുൾ ഗഫൂർ. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശുകിടന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. ന്യൂസ് റെയിൻബോ.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. സംസ്ഥാനം ഇന്ന് ജനസംഖ്യാപരവും സാമ്പത്തികവുമായ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 29-ന് സഭ വീണ്ടും ചേരും. പ്രവാസി മലയാളികളുടെ സാമൂഹ്യ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായാണ് കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നജീബ് കാന്തപുരം എംഎൽഎ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായും മന്ത്രി അറിയിച്ചു. പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ. ലോകായുക്ത സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി എൻ അനിൽകുമാറിനെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കേരള ഹൈക്കോടതിയിൽ 4 സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരെയും 12 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരെയും 24 ഗവൺമെന്റ് പ്ലീഡർമാരെയും നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു.
2: ന്യൂസ് റെയിൻബോ.
3: ये शाम मस्तानी, गजलों का सुरीला सफर. ये शाम मस्तानियुडे മറ്റൊരു സംഗീത ലോകത്തേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റെയിൻബോ ആർജി പ്രിയ പത്മജിത്ത്. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വർഷം 1977. വിശ്വപ്രസിദ്ധനായ പണ്ഡിറ്റ് രവിശങ്കർ മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ പരിപാടി അവതരിപ്പിക്കാൻ എത്തുന്നു. ഇതറിഞ്ഞ ഒരു ബാലൻ ഏത് വിധേനയും പരിപാടി കാണാനായി തയ്യാറെടുക്കുന്നു. രാത്രിയായതിനാൽ വീട്ടിൽ നിന്ന് വാപ്പ വിടില്ല. ഒളിച്ചായാലും പോകണം. ഉമ്മ മാത്രമേ സഹായിക്കൂ. സ്കൂള് വിട്ട് വന്നയുടനെ ഉമ്മയോട് കാര്യം പറഞ്ഞു. ആരാണ് രവിശങ്കർ എന്നൊന്നും അറിയാത്ത ഉമ്മ വാപ്പ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന മുന്നറിയിപ്പോടെ പോകാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ഉമ്മ പൂശിത്തന്ന അത്തറുള്ള കുപ്പായമൊക്കെ ഇട്ട് അവൻ സന്തോഷവാനായി പരിപാടിക്ക് പോയി. തിരികെ എത്തിയപ്പോ രാത്രി ഒരുപാട് വൈകി. പ്രതീക്ഷിച്ചതുപോലെ വാപ്പ അവനെ കണക്കിന് തല്ലി. മോൻ ഈ പാട്ടൊക്കെ മാറ്റിവെക്ക്, വാപ്പയ്ക്ക് അത് ഇഷ്ടമല്ലെന്നറിയാലോ. ഉമ്മ

അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അത് വിടാൻ തയ്യാറല്ലായിരുന്നു. മനസ്സും ശരീരവും അവൻ അതിനായി സമർപ്പിച്ചു. അത് കേൾക്കാൻ ആസ്വദിക്കാൻ ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ ബാലൻ വളർന്നു. പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ കനലുകൾ ചവിട്ടി വളർന്നവൻ. മലയാള ഗസലിന് സ്വന്തമായൊരു ഭാവലോകം സമ്മാനിച്ച ഗായകൻ. ഹൃദയത്തെ സ്പർശിക്കുന്ന ആ സ്വരത്തിന് ഒരേ ഒരു പേരേ ഉള്ളൂ, ഉമ്പായി. ഒരു മഴ നേരത്ത് ജനൽക്കരികിലിരുന്ന് ചായ കുടിക്കുമ്പോൾ, രാത്രി വൈകി ഒരു യാത്രയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ആരെയെങ്കിലും ഓർത്ത് മനസ്സ് നിശബ്ദമാകുമ്പോൾ, മലയാളി അറിയാതെ തേടിപ്പോകുന്ന ഒരു സ്വരമുണ്ട്. അത് നമ്മുടെ സ്വന്തം ഉമ്പായിയുടേതാണ്. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഉമ്പായി പറഞ്ഞിരുന്നു, ഗസൽ പാടുകയല്ല വേണ്ടത്, അത് ജീവിക്കുകയാണ് വേണ്ടത്. ആ ജീവിതാനുഭവമാണ് അദ്ദേഹത്തിന്റെ ഓരോ ആലാപനത്തിലും നമുക്ക് കേൾക്കാനാവുന്നത്. ഇന്നത്തെ ഈ ഒരു മണിക്കൂർ യാത്രയിൽ ഉമ്പായിയുടെ സ്വരത്തിൽ അനശ്വരമായ 6 മനോഹര ഗസലുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സൗന്ദര്യത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാവും. അപ്പോ കവിത ജനിക്കും. ആ കവിതയ്ക്ക് സംഗീതം ചേരുമ്പോൾ ഗസലാവുന്നു. പ്രണയിനിയുടെ കണ്ണുകളെക്കുറിച്ചും പുഞ്ചിരിയെക്കുറിച്ചും ഹൃദയം പറയുന്ന മൃദുവായ ഭാഷയിൽ ഒരു ഗസൽ.

അനുരാഗം എന്നത് ഒരു വാക്കല്ല, അത് ചിലപ്പോൾ കാത്തിരിപ്പാണ്, ചിലപ്പോ ഓർമ്മയാണ്, ചിലപ്പോ പറയാതെ പോയ ഒരു കഥയാണ്.

ഒരിക്കൽ ഉമ്പായി തന്റെ ഗസൽ പ്രേമത്തെ പറ്റി ഓർക്കുന്നുണ്ട്. സ്വന്തമായി ഒരു റേഡിയോ പോലും വീട്ടിലില്ലായിരുന്നു. സ്കൂൾ വിട്ടാൽ മട്ടാഞ്ചേരി സ്റ്റാർ തിയേറ്ററിന് മുന്നിലേക്കോടും പാട്ട് കേൾക്കാൻ. ഏറ്റവും പുതിയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളുടെ റെക്കോർഡ് തിയേറ്ററിൽ വെക്കുമായിരുന്നു. സിലോൺ റേഡിയോയിലെ ഗീത് മാല കേൾക്കാനായി പരീക്കുട്ടിയക്കയുടെ ചായക്കടയിലും ബാവക്കിന്റെ ബാർബർ ഷോപ്പിലും പതിവായി പോവുമായിരുന്നു. ഇന്നും ആസ്വാദകർ ഏത് ഗസൽ പാടാൻ ആവശ്യപ്പെട്ടാലും എനിക്ക് പാടാനാകുന്നത് അന്ന് കേട്ടവ ഓർമ്മയിൽ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ടാണ്. അതെ, അദ്ദേഹത്തിന്റെ ഓരോ ഗസലുകളും നമ്മുടെ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞവയാണ്. അത്തരത്തിലൊരു ഗാനം കേൾക്കാം.

പി എ ഇബ്രാഹിം എന്നായിരുന്നു ഉമ്പായിയുടെ യഥാർത്ഥ പേര്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ജോൺ എബ്രഹാമാണ് അദ്ദേഹത്തിന് ഉമ്പായി എന്ന പേര് നൽകിയത്. പിന്നീടത് ലോകം കേട്ട പേരായി മാറി. നിലാവിന്റെ നീലിമയിൽ അതങ്ങനെ ഉദിച്ചു നിന്നു. നിലാവിനോട് മനസ്സിന്റെ രഹസ്യങ്ങൾ പറയാത്തവരായിട്ട് ആരാ ഉള്ളത്? മലയാള ഗസലുകളുടെ ലോകത്ത് നിലാവും പ്രണയവും എന്നും കൂട്ടുകാരാണല്ലോ.

ഇന്നത്തെ സംഗീതയാത്രയുടെ അവസാന ഗാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്നാൽ ചില ഗാനങ്ങൾ അവസാനിക്കുന്നില്ല, അവ കേൾവിക്കാരന്റെ ഹൃദയത്തിൽ തുടർന്നും ഉറങ്ങിക്കൊണ്ടിരിക്കും.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗസൽ സായാഹ്നം തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഉമ്പായിയുടെ ഗാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രണയത്തിന്റെ ഭാഷ മാത്രമല്ല, മനുഷ്യഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്ര കൂടിയാണ്. ഏഷ്യാം മസ്താനിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ പ്രിയ പത്മജിത്ത് ആയിരുന്നു. ഉമ്പായിയെക്കുറിച്ചും ഉമ്പായിയുടെ ഗസലുകളെക്കുറിച്ചും നിങ്ങൾക്കായി തയ്യാറാക്കിയത് അശിത അശോക്. അപ്പോ വീണ്ടും കാണാം മറ്റൊരു ഗസൽ രാവുമായി. എല്ലാവർക്കും ശുഭരാത്രി.

0: നമ്മൾ ഇന്നൊരു പുതിയൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്.
1: അതെ, പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ വളരെ പ്രത്യേകതയുള്ള ഒരു ടോപ്പിക്കാണ്.
0: നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനതിന് മുമ്പ് പ്രിയയോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിശബ്ദതയുടെ സംഗീതം എൻജോയ് ചെയ്തിട്ടുണ്ടോ?
1: നിശബ്ദതയുടെ സംഗീതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിയെ ഇരുന്ന് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി അല്ലെ ചിന്തിക്കാനും നമ്മളെ സ്വയം ആശ്വസിപ്പിക്കാനും ഒക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈം. തീർച്ചയായിട്ടും
0: അതിനൊരു സംഗീതം ഉണ്ടല്ലേ.
1: തീർച്ചയായും
0: നമ്മൾ സങ്കടപ്പെട്ടിരുന്നാണ് ആ നിശബ്ദത ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടൊരു ഒരു ഷോക്ക് ഗാനായിരിക്കും ചിലപ്പോൾ പോവുക. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നിട്ട് നിശബ്ദമായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഹാപ്പി സോങ് ആയിരിക്കും നമ്മുടെ തന്നെ മനസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിശബ്ദതയ്ക്കൊരു സംഗീതമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ പറഞ്ഞ ഒരു പ്രിയപ്പെട്ടൊരു എഴുത്തുകാരനുണ്ട് നമ്മുടെ മലയാളത്തിൽ, നമ്മുടെ സ്വന്തം എം ടി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിശബ്ദത ഒരു സംഗീതമാണ് എന്നത്. അപ്പോൾ ആ ഒരു കോട്ടിലൂടെയാണ് ഇന്ന് നമ്മൾ അരികെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് വന്ന് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കണോ അതോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പാട്ടിലേക്ക് കടക്കണോ, എന്താണ് വേണ്ടത്?
1: അതായത് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും ഈ നിശബ്ദതയുടെ സംഗീതത്തിലൂടെ നമ്മൾ എന്താണ് അവർക്ക് ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് അവര് കാത്തിരിക്കുന്നുണ്ടാവും.
0: അപ്പോൾ
1: അതിനു വേണ്ടി ഒരു കാര്യം നമുക്ക് അവരോട് ചോദിക്കാം. നിങ്ങളും ഇതുപോലെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നിശബ്ദമായി കുറച്ചു നേരം ആൾക്കൂട്ടത്തിൽ തനിയെ ഒന്നിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ?
0: ആ ഒരു ഏകാന്തത എൻജോയ് ചെയ്തിട്ടുണ്ടോ?
1: എൻജോയ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരാണോ? ഇതൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഞങ്ങളോട്
0: പറയേണ്ട കാര്യങ്ങൾ.
1: അതെ,
0: അപ്പോ ഈ വിശേഷം പറയാനായിട്ട് എപ്പോഴെങ്കിലും ഈ ഒറ്റപ്പെടലെന്ന് നമ്മൾ അതിനങ്ങനെ ഒരു ചെറുതായിട്ട് കാണുന്നില്ല അല്ലേ?
1: ഒറ്റപ്പെടൽ എന്നുള്ള ഒരു സങ്കടഭാവത്തിലേക്കല്ല നമ്മൾ ഇന്ന് പോകുന്നത്.
0: നമ്മുടെ കമ്പനി, നമ്മുടെ സ്വന്തം,
1: നമ്മുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നമ്മളാകുന്നൊരു നിമിഷം, നമ്മൾ നമ്മളിലേക്ക് എന്താ പറയാ,
0: ആഴ്ന്നിറങ്ങുന്ന ഒരു
1: സമയം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ.
0: അപ്പൊ ആ ഒരു മൊമെന്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണോ, എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നമ്മളെ വിളിച്ച് പറയാം.
1: വിളിക്കേണ്ട നമ്പർ പറയാം, 0484-242-8101.
0: ഒന്നുകൂടി പറയണോ?
1: ഒന്നുകൂടെ പറയാം, 0484-242-8101.
0: ഓക്കെ, അപ്പോ മടിക്കാതെ വേഗം വിളിച്ചോളൂ,
1: ഞങ്ങളുണ്ട് നിങ്ങളുടെ അരികെ.

are listening to Rainbow FM

0: സമയം ദാ 10 മണി കഴിഞ്ഞ് 22 സെക്കൻഡ് ആവുകയാണ്. നിങ്ങൾ ഈവരും കാത്തിരുന്ന അരികയുമായിട്ട് ഇവിടെ റെയിൻബോ FM-ൽ കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ് ആൻഡ്
1: ഞാൻ പ്രിയ പത്മജിത്ത്.

0: പ്രിയ, നമ്മളിപ്പോ ഇങ്ങനെ അരികയില് ഏകാന്തതയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ വാചാലമായി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരാള് നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വിളിക്കുന്നുണ്ട്.
1: നോക്കാം. ഹലോ
0: ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ് വിളിക്കുന്നത്?
2: തെരേസ.
0: തെരേസ എവിടുന്ന വിളിക്കുന്നേ?
2: എറണാകുളത്ത്.
1: എറണാകുളം. ഓക്കെ, എന്ത് ചെയ്യുന്നു തെരേസ?
2: ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്.
1: ഓ, അപ്പോ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ആ ഒരു വിഷയം എന്താണെന്ന് മനസ്സിലായോ? എന്തോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം അല്ലേ?
0: പറയാലോ തെരേസ, എങ്ങനെയാണ് സ്വന്തം കമ്പനി, നമ്മുടെ സ്വന്തം കമ്പനിയിലെ അവർ ഓൺ കമ്പനി എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ഇപ്പൊ വേണമെങ്കിൽ അതിനെ ഒരു സാഹിത്യപരമായിട്ട് ഏകാന്തത എന്നൊക്കെ പറയാം. അത് എൻജോയ് ചെയ്യുന്ന ആളാണോ? എങ്ങനെയാണ് ഏകാന്തത എൻജോയ് ചെയ്യുന്നത്? ഒറ്റയ്ക്കിരിക്കുന്ന സമയം എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വേണമെന്നുള്ള ആളാണോ?
1: അതെ, ചിലവർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, എനിക്ക് ഒറ്റപ്പെടൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഒരാൾ കൂട്ട് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പോലും ഒരാളോട് അത് ഷെയർ ചെയ്തേ പറ്റൂ, അങ്ങനെയുള്ള ഒരു മനോഭാവക്കാരിയാണോ?
2: എനിക്ക് കൂടുതലും കൂട്ടുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഏകാന്തത എന്ന് പറയുമ്പോ എന്തിനു നമ്മൾ വഴക്കിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവിക
1: സമാധാനത്തിന്
0: വേണ്ടി
2: കുറച്ചുകൂടിയും ആൾക്കാരുടെ കൂടെ ഇങ്ങനെ കമ്പനി അടിച്ചിരിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. എന്തെങ്കിലും വിഷമങ്ങൾ വരാണെങ്കിൽ തന്നെ ആരുടെയെങ്കിലും കൂടെ പോയി ഒരു ചായ പിടിക്ക, ഫുഡ് കഴിക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് എന്റെ ഇഷ്ടം.
0: ഓക്കെ ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒരാള് ഒരു കമ്പനിക്ക് വേണം എന്നാണ് ആഗ്രഹം അല്ലേ?
2: അതെ, പിന്നെ ഞാൻ പറഞ്ഞ ഏകാന്തത ഇഷ്ടപ്പെടുന്നത് ഇച്ചിരി സമാധാനത്തിന് വേണ്ടിയാണല്ലോ.
0: ആണ്. അപ്പൊ ഒറ്റയ്ക്ക് എന്താ പറയാ, യാത്രകൾ പോവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും?

0: അങ്ങനെ ഒരുപാട് ദൂരത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. എന്നാലും പോവാറുണ്ട്,
1: പോവാറുണ്ട്, യാത്രകള് പോവാറുണ്ട്. എവിടെയാണ് ഈ അടുത്ത് ഒറ്റയ്ക്ക് വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ടുള്ളത്? എവിടെയാണ്?
0: അങ്ങനെ ഒരുപാട് ദൂരല്ല. അപ്പൊ എന്റെ വീട് ശരിക്കും, ഞാനിപ്പോ എറണാകുളത്താണെങ്കിലും എന്റെ വീട് മലയാറ്റൂരായിട്ടാണ്. മലയാറ്റൂർ മല അറിയാലോ. ഓക്കെ. അപ്പൊ അതിന്റെ അടിയോളി ചെറുകിട അവിടെ പോയിരിക്കാറുണ്ട്.
1: അത് ശരി. അത് എന്താണ് ഏകാന്തത, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വിഷമം വരുമ്പോഴാണോ അല്ലെങ്കിൽ? അല്ല, അപ്പൊ ഇങ്ങനെ ഈ വിഷമം വരുമ്പോഴാണോ അവിടെ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിരിക്കാൻ തോന്നാറുള്ളത്?
0: അങ്ങനെയാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കാണാലോ ഇങ്ങനെ അവിടെ പോയി.
1: അപ്പൊ ഏകാന്തതയിലും അങ്ങനെയും ആഗ്രഹിക്കുന്നു അല്ലേ? ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണം, പരിചയമില്ലാത്ത കുറെ പേരെ കാണുകയും വേണം.
2: ഒറ്റപ്പെടലിനെ പറ്റി പറയാൻ വേണ്ടി തരേസ ഒറ്റയ്ക്കല്ലോ കേട്ടോ.

0: അതോ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണോ?
1: ഞങ്ങള് ചെറുതേ ഒന്ന് ഫുഡ് അടിക്കാനും അങ്ങനെ കേട്ട് ഇറങ്ങിയതാ.
0: അങ്ങനെ ഇറങ്ങിയതാണ്.
2: ഇപ്പൊ വഴക്കിട്ടാലും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവില്ലേ? വഴക്ക് വരുന്ന വഴികളെ.
0: ഇതൊക്കെയാണ് സന്തോഷം അല്ലേ ആൽബിൻ?
1: ഞങ്ങളുടെ കല്യാണം റീസെന്റ് കഴിഞ്ഞേ ഉള്ളൂ, രണ്ടു
0: മാസമായുള്ളൂ.
2: കുറച്ച് പക്ഷെ അത് നീട്ടിക്കൊണ്ടുപോകരുത് കേട്ടോ,
0: ഇതുപോലെ പെട്ടെന്ന് തീർക്കണം.
2: എന്തായാലും നിങ്ങളുടെ ഈ ഒരു മൊമെന്റ് വളരെ സന്തോഷമാവട്ടെ കേട്ടോ.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ രണ്ടാളും അടിപൊളി ഫുഡൊക്കെ കഴിച്ച്.
1: ഓക്കെ,
0: താങ്ക് യു. ഞങ്ങൾക്ക് അത് അറിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു തെരേസ, താങ്ക് യു ആൽബിൻ. ഓക്കെ, ബൈ. അപ്പൊ ഇതായാലും ഒരു നല്ല മൊമെന്റ് ആയിരുന്നു അല്ലേ? അവർ
2: തീർച്ചയായിട്ടും
0: വഴക്കിട്ടിരുന്നതാണ്, എന്നിട്ട് നമ്മുടെ സംസാരം കേട്ടപ്പോഴേ വഴക്ക് മാറി.
2: വഴക്കിലൊന്ന് ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ടോപ്പിക്കിലൂടെ അതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും.
0: എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വഴക്കുകൾക്കിടയിലും ഈ നമ്മുടെ ഒരു ഏകാന്തതയുണ്ടല്ലോ, അത് നമുക്ക് തന്നെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സഹായിക്കും എന്നുള്ളത്. കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ
2: അതെ, ചിലപ്പോ ചില നേരങ്ങളിൽ നമ്മൾ തന്നെ പെരുമാറുന്നത് ശരിയായിരിക്കില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂ എന്തെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ ഒരു സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ നമ്മളെ സ്വയം തിരിച്ചറിയാറുണ്ട്, ഷോ ഞാനത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അത്രയും ഞാൻ പറയേണ്ടില്ലായിരുന്നു എന്നൊക്കെ. കുറച്ചൊന്ന് മാറിയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിലെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞു തരും
0: അല്ലേ, ചെയ്തത് ശരിയായില്ല എന്നുള്ളത്. അപ്പൊ അതിനും ഈ ഒറ്റയ്ക്കിരുന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ഈ ഒറ്റയ്ക്കിരുന്നുള്ള നിങ്ങളുടെ കമ്പനി നിങ്ങൾ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളാണോ എന്നൊക്കെയുള്ളത് നമ്മൾ വിളിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ
2: 0484-242-8101.
0: ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു തമിഴ് ട്രാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.
2: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരികെ. ദാ അരികെ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
1: ഞാൻ ദൃശ്യയുണ്ട്, കൂടെ
0: ഞാൻ പ്രിയയുണ്ട്. അവനവൻ ഒന്ന്, ചുറ്റുമുള്ള പ്രകൃതി മറ്റേത്. ഇത് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്.
1: നമ്മൾ പഠിക്കേണ്ട പുസ്തകങ്ങൾ രണ്ടെണ്ണം ഉണ്ടെന്നാണ് പറയാ. അതിലൊന്നാണ് അവനവൻ, മറ്റൊന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ ഗോഡിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരമായിട്ട് ഇരിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കാനുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: എന്റെ പേര് ദിവ്യ എന്നാണ്. ഞാൻ എറണാകുളത്തിൽ നിന്നാണ് വിളിക്കുക.
0: ഓക്കെ ദിവ്യ, ഇന്നത്തെ നമ്മുടെ പറയാനുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ?
2: അതെ, തീർച്ചയായിട്ടും.
0: പറഞ്ഞോളൂ.
2: നമ്മള് ഒറ്റയ്ക്കായിരിക്കുമ്പോ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ താളം, നമുക്കത് വിഷമത്തിലൂടെ ആയിരിക്കാം, സന്തോഷത്തിലൂടെ ആയിരിക്കാം, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോ പെട്ടെന്ന് അയാളോട് നമുക്ക് ദേഷ്യമായിരിക്കും തോന്നാം. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോ ആ പറഞ്ഞതൊന്ന് കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ ചിലപ്പോ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്തും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന ചില പാട്ടുകൾ ഒത്തിരി ദൂരത്തായിരിക്കുന്ന നമ്മുടെ പാരന്റ്സിനെ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വിഷമം മാറ്റി തന്നെ പോലെ ഫീൽ ചെയ്യും. സോ എല്ലാവർക്കും അങ്ങനെ ഒരു സ്പേസ് വേണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: ഒരു മീ ടൈം അല്ലേ?
2: അതെ, തീർച്ചയായും. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ കുറച്ചും കൂടി പോളിഷ് ആക്കാനും അങ്ങനെ നമ്മളെ നമ്മളാക്കി മാറ്റാൻ അങ്ങനെ ഒരു സമയം വേണം.
1: അതെ, കുഞ്ഞുണ്ണി മാഷ് ഇപ്പൊ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ തന്നെ വായിക്കാൻ കുറച്ച് സമയം വേണം എന്നുള്ളത് അല്ലേ? എന്താണ് ഇപ്പോ
2: നമ്മൾ പറഞ്ഞു വരുമ്പോഴും നമ്മൾ സ്വയം കണ്ണാടി നോക്കി നമ്മൾ ആസ്വദിക്കില്ലേ, കണ്ണേ കൊള്ളാലോ എന്ന്. അതുപോലെ നമ്മളെ നമ്മൾ ആസ്വദിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ചിരിക്കാൻ സാധിക്കും.
1: എന്താണ് ദിവ്യ, അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഹോബി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം മീ ടൈം എൻജോയ് ചെയ്യാൻ, കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഡെയിലി ലൈഫിൽ ചെയ്യുന്നത്?
2: ആക്ച്വലി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാ ഞാൻ.

0: ഫാമിലി ഐ മീൻ ഫാദർ മദർ സിസ്റ്ററിന്റെ കൂടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിരുന്ന ആളാണ്. കല്യാണം കഴിച്ച് വന്നപ്പോ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലായിരുന്നു. അപ്പോ ആ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നാണ് ആക്ച്വലി ആ ഒരു എലോൺനെസിന്റെ റിതം പഠിച്ചത്. ബട്ട് ഇപ്പം ഇവിടെ ഞാൻ എല്ലാവരും കൂടെ എൻജോയ് ചെയ്താ പോവാ, അങ്ങനെ റിതം അറിയാം, അതുകൊണ്ടാണ് ഈ ടോപ്പിക് കേട്ടപ്പോ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയത്.
1: എങ്ങനെയാണ് ദിവ്യ അപ്പൊ മാനേജ് ചെയ്തത് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തപ്പോ?
0: ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇഷ്ടംമാരെ പാട്ട് കേൾക്കും, പിന്നെ കൊറേ സിനിമയുടെ രംഗങ്ങളൊക്കെ കാണുമ്പം ഒറ്റയ്ക്കിരിക്കുമ്പോ അതൊക്കെ ഓർമ്മ വരും. കാരണം എന്റെ ഹസ്ബൻഡ് ഇച്ചിരി മെച്ചുവേർഡ് ആണ്, ഞാൻ ഒറ്റ മെച്ചുവേർഡ് അല്ല.
1: നല്ല കോമ്പിനേഷൻ ആണ്.
0: കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 17 വർഷമാവുന്നു. മോളാണെങ്കിലും ആക്ച്വലി ഹസ്ബൻഡിനെ പോലെ തന്നെയാണ്. സോ ബോൾഡ്, അവർക്കൊരു എന്റർടൈൻമെന്റ് ആണ്. ഞാൻ
1: ഹസ്ബൻഡ് ഉണ്ടോ ഇപ്പൊ കൂടെ?
0: ഇല്ല, ഇപ്പൊ ഹസ്ബൻഡ് ഒരു ക്ലാസ്സിന് പോയിരിക്കുകയാണ്, നാളെ തിരിച്ചെത്തിട്ടുള്ളൂ. മോള് ഇപ്പൊ 10th കഴിഞ്ഞ് പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ ആള് ഹോസ്റ്റലിലാണ്. ആക്ച്വലി ഇപ്പൊ എന്റെ മുറിയില് നമ്മുടെ
2: റേഡിയോയുടെ കൂടെ റേഡിയോ ആണ് കൂട്ട്.
1: എന്തെങ്കിലും എഴുതു, അങ്ങനെ വായന എഴുത്ത് അതൊക്കെ ഉണ്ടോ?
0: ആക്ച്വലി എന്റെ ഫീൽഡ് GST ഇൻകം ടാക്സ് ഒക്കെ ആണ്.
1: ശരി ശരി.
0: അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടാറില്ല. എങ്കിലും കേൾക്കാൻ ഏറ്റവും ഇഷ്ടം അക്കൗണ്ട്സ് ചെയ്യുമ്പോ പോലും റേഡിയോയാണ്. ഏറ്റവും വലിയ
1: ഓക്കെ, അത് ഞങ്ങളാണ് കൂട്ട് എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ.
0: തീർച്ചയായിട്ടും. എനിക്ക് ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ഇവിടെ ഇരുന്ന് ഉത്തരം പറയാറുണ്ട്.
2: മനസ്സുകൊണ്ട് ഉത്തരം പറയാം അല്ലേ ഞങ്ങളോട്? എന്തായാലും ദിവ്യ വളരെ നന്നായിട്ടാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചത്.
1: തീർച്ചയായിട്ടും
2: ഞങ്ങളും എൻജോയ് ചെയ്തു. തിരിച്ചും അത് തന്നെ ഞങ്ങളുടെ ആശംസകൾ. ഓക്കെ ദിവ്യ,
1: താങ്ക് യു.
2: ഓക്കെ
1: ബൈ. അപ്പൊ ദിവ്യ ആയിരുന്നു വിളിച്ചത്.
2: അതെ, വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു വിഷയത്തെ ദിവ്യ നമ്മളോട് പറയാണ് അല്ലേ. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും പറയാനായിട്ട്.
1: ഇപ്പൊ ദിവ്യ പറഞ്ഞതുപോലെയല്ലേ, ഈ ഒരു ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടാതെ അത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നവരുണ്ട്. പിന്നീട് ആ ഒരു ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവനവന്റെ കമ്പനി എൻജോയ് ചെയ്ത്, ഞാൻ പറയുന്നത് ശരിക്കും നമ്മൾ അങ്ങനെ ആവണം എന്നുള്ളതാ. എപ്പോഴും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതിപ്പോ നമ്മുടെ ഹസ്ബൻഡ് ആയാലും
2: നമ്മളെ സ്നേഹിക്കുന്നവരായാലും ഒക്കെ തന്നെ നമുക്ക് എപ്പോഴും അവരെ അവൈലബിൾ ആയിരിക്കണം എന്നില്ല.
1: അപ്പോ
2: അത് കൂടുതൽ വിഷമത്തിലേക്ക് പോവാതിരിക്കാൻ നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് കൂട്ടുപിടിക്കാൻ ശ്രമിക്കാം.
1: നമ്മൾ അവരെ മനസ്സിലാക്കണം, അവർക്കും തിരക്കുകളുണ്ടാവുമല്ലോ. എപ്പോഴും നമ്മൾ വിളിക്കുമ്പോ, ഇപ്പൊ എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഏത് സമയത്ത് വിളിച്ചാലും എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ള, എന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരാളാണ്. ഞാൻ ഏത് പാതിരാത്രി വിളിച്ചാലും അവൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും, പക്ഷെ ചിലപ്പോൾ അവൾക്ക് എടുക്കാൻ പറ്റാത്തൊരു സമയം ഉണ്ടാവും. ആ സമയത്തും ഞാൻ സമാധാനം കണ്ടെത്തിയേ പറ്റൂ. അപ്പൊ നമുക്ക് എന്നെ തന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, എനിക്ക് എന്നോട് തന്നെ സംസാരിച്ച് എന്റെ പ്രശ്നങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മികച്ച കാര്യം എന്നുള്ളതാണ്. അപ്പോ കുഞ്ഞിനി മാഷ് പറഞ്ഞതുപോലെ, നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു പുസ്തകം എന്ന് പറയുന്നത്
2: നമ്മൾ തന്നെയാണ്,
1: പിന്നെ പ്രകൃതിയിലേക്ക്. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേട്ടാൽ, ജി എന്നൊരു തമിഴ് മൂവിയിൽ ഒരു നല്ലൊരു ട്രാക്കാണ് വരുന്നത്. എൻജോയ്.

0: അരികിൽ നമുക്ക് ഇതാ പുതിയൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ
1: ആ ഹലോ,
0: ഹലോ,
1: ആ
0: ആരാണിത്?
1: എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്.
2: ആ നമ്മുടെ
1: ആ
2: പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ?
1: പ്രോഗ്രാം നിങ്ങളുടെ തുടങ്ങിയ അന്ന് തൊട്ട് ഇപ്പോഴും 10 മണി തൊട്ട് 11 മണി വരെ, പിന്നെ ഞാൻ വീണ്ടും 1 മണിക്കൂർ വേറെ 12 മണി വരെയാണ് റേഡിയോ കേൾക്കുന്നത്.
2: കേൾക്കുന്ന സമയം
1: 10 മണി തൊട്ട് 12 മണി വരെ. അപ്പൊ ഞാൻ റേഡിയോ ഒന്നുകൂടി
0: ഒന്നുകൂടെ ഒന്ന് കുറച്ച് വെച്ചോളൂ, ഞാൻ പറയാൻ വരികയായിരുന്നു.
1: അതായത് ഈ ഏക

0: കഥ എന്ന് പറഞ്ഞാല് ഞാന് 1951 എനിക്ക് 50 ജനിച്ചു, 2001 51 31 വർഷം സർവീസ്. 2001 ഞാൻ VRS മേടിച്ചു. അതെന്ന് വെച്ചാല് ഒരു ഭക്ഷണം കിട്ടാത്ത സ്ഥലമായിരുന്നു, ചാലിശ്ശേരി എന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് ബസ്സിന് പോണം, കുറ്റനാട് പട്ടാമ്പി മറ്റേ റൂട്ടില് നെല്ലുമ്പോ ബസ്സിന് പോണം രാത്രി. അപ്പൊ അങ്ങനെ വന്നോണ്ട് ഞാൻ ഷോർട്ടാക്കാം, ഒന്നുകൂടി സ്പീഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ വന്നപ്പോ 51 വയസ്സേ ആയുള്ളെങ്കിലും VRS വന്നു, ഞാൻ അങ്ങനെ VRS മേടിച്ചു. അത് കഴിഞ്ഞ് അറിയാലോ വേറെ ഒരു പണിയൊന്നുമില്ലല്ലോ. അപ്പോ അതേ ബാങ്ക് ഒരു 8 ബാങ്കിൽ നിന്ന് വിളിച്ചു ഓഡിറ്ററായിട്ട്, ഈ വെറുതെ 5000 രൂപയ്ക്ക് അതിന് പോയി. അതിന് പോയപ്പോഴത്തേനും വെറുതെ തൃപ്പൂണിത്തുറ ഉത്സവം കാണാൻ പോയി. ഉത്സവം കാണാൻ പോയപ്പോ അവിടെ മറ്റേ മേളം നടക്കണം. അപ്പൊ ഞാന് സത്യം പറഞ്ഞ പൈസയൊക്കെ കയ്യിലുണ്ടല്ലോ, ഞാനൊരു ഒരെണ്ണം വെറുതെ പാറിപ്പോയി അടിച്ചിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി കഴിഞ്ഞപ്പോ ചെണ്ട പഠിക്കാന്നായി. അങ്ങനെ ചെണ്ട സ്വന്തമായിട്ട് പഠിച്ചു, ചെണ്ട പഠിച്ചു. ഒരു വലിയ സാറിനെ കണ്ടു, വൈക്കം ക്ഷേത്ര കലാപീഠത്തിലെ ഒരു പ്രൊഫസർ എന്നെ ശിഷ്യപ്പെടുത്തി. 13 വയസ്സുള്ള പിള്ളേരുടെ കൂടെ ഇരുന്നു. ഈ ഏകാന്തത എന്നുള്ള ഇതിനൊക്കെ അർത്ഥമുണ്ട്, ഏകാന്തത മാറാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോ ഞാൻ ചുരുക്കം പറഞ്ഞ ഒരു 5 വർഷം തൃപ്പൂണിത്തുറ അമ്പലത്തില് ഇലത്താളമാക്കി, ചെണ്ട എന്റെ തോള് വേദനെടുത്ത് ഇലത്താളാക്കി. ഇലത്താളം കൃതി ക്ലീനായി, പഞ്ചവാദ്യവും പാണ്ഡ്യമേളമൊക്കെ വളരെ കൂടുതൽ പരസ്യമായിട്ട് കൊടുക്കുന്ന രീതിയിലായി. അത് പോട്ടെ, അതെല്ലാം കഴിഞ്ഞ് ഞാൻ നിർത്തി. അപ്പൊ ഞാൻ ഇപ്പോ ഏകാന്തില് ഒരാള് ഞാൻ പറയാൻ പോണത് നിങ്ങളുടെ മറുപടിയാണ്. ഒരാള് ഏകാന്തത എന്ന് പറഞ്ഞാല് ഒരു പണിയില്ലാതെ വെറുതെ ഭക്ഷണവും കഴിച്ച് വെറുതെ ഇരിക്കുമ്പോഴാണ് ഏകാന്തത. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാല് വളരെ സ്ലോയില്ല, രാത്രി കിടക്കുള്ളൂ. ഇന്നലെ കിടന്നപ്പോ 1:30 എന്റെ മോനെ എയർപോർട്ടിനകത്ത ജോലി, അവൻ രാത്രി വരും ചിലപ്പോ ഇങ്ങനെ അവന്റെ ടൈം അനുസരിച്ചാണ് നമ്മള് ഉറക്കം മനസ്സിലായല്ലോ. ചിലപ്പോ വെളുപ്പിന് 6 മണിക്ക് വരും, നമുക്ക് ലേറ്റ് കൊടുക്കണം ഇങ്ങനെയൊക്കെ. അപ്പൊ കുറച്ചു നേരം രാവിലെ അങ്ങോട്ട് കിടക്കും. അത് കഴിഞ്ഞ് ഒരു ഫോൺ വന്നാലോ ഒന്നും ഞാൻ എടുക്കില്ല. കാരണം ഒന്ന് എഴുന്നേറ്റിട്ട് ഒരു ജസ്റ്റ് നമ്മുടെ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അത് ഏകാന്തതയിൽ പെടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണമെങ്കിൽ ആവാം. പിന്നെ പ്രവൃത്തി തുടങ്ങിയാല് അങ്ങനെ ഒത്തിരി വീട്ടിലെന്തെങ്കിലും അവിടെ കുറെ കോഴികളൊക്കെ ഉണ്ട്, അവർക്ക് തീറ്റ കൊടുക്കലായി.
1: അത് ശരിയാണ്, നമ്മള് എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് മനസ്സിലായി എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മള് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ അറിയില്ല എന്നുള്ളതല്ലേ. പക്ഷേ നമ്മൾ പറയുന്നത് നമ്മളെങ്ങനെ മടുപ്പിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ചിട്ടല്ല, നമ്മൾ തന്നെ സന്തോഷത്തോടു കൂടി നമുക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ചു നേരം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളൊരു കാര്യമല്ലേ.
2: ചേട്ടൻ പറഞ്ഞല്ലോ ചെണ്ട പഠിക്കാൻ പോയി, ഇലത്താളം പഠിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ആ ഒരു ഏകാന്തത മറികടക്കാൻ എന്ന് ചേട്ടൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. VRS ഒക്കെ എടുത്തിട്ട് അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലാതെ ഒരു വിഷമത്തിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ചേട്ടൻ അത് ആസ്വദിച്ചു ആ സമയങ്ങളൊക്കെ ചേട്ടൻ നന്നായിട്ട്. അതിനെയൊക്കെ അങ്ങോട്ട് എന്താ പറയാ,
1: എൻജോയ് ചെയ്ത വഴികൾ
2: അത്രേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ വളരെയധികം നല്ല വിശദീകരിച്ച് പറഞ്ഞു.
0: 10 മണി തൊട്ട് 11 മണി വരെ
1: നിങ്ങളുടെ പാട്ട് കേട്ടിരിക്കുമ്പോ ഞങ്ങൾക്കും സന്തോഷമായി.
0: എല്ലാവരും അടിപൊളിയാണ്
1: പറയാം, എല്ലാരോടും
2: പറയാം.
1: ഓക്കെ പറയാം, ശരത്തിനോട് പറയാട്ടോ.
2: എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ,
1: താങ്ക് യു.

0: സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെ. അപ്പോൾ ഉണ്ട്
1: ഞാൻ പ്രിയ പത്മജിത്,
0: ഞാൻ ദൃശ്യ സന്തോഷ്. നമ്മുടെ കൂടെ ഒരാളോട് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: സരിത.
0: സരിത
1: സരിത
0: സരിത എവിടുന്ന വിളിക്കുന്നേ?
2: കുമ്പളത്ത്.
0: കുമ്പളത്ത് നിന്ന്. ഓക്കെ, അപ്പൊ എന്താണ് ആ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന

0: ആ നിമിഷങ്ങളെക്കുറിച്ച് പറയാനുള്ളത്.
1: ഏകാന്തത എന്നുള്ള ആ വാക്കുകൾ എത്ര മനോഹരമാണ്. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏകാന്തത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏകാന്തത ഇതാണ് നമുക്ക് കൂടുതലും നമ്മുടെ സർഗഭാവനകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം കൂടുതലായിട്ട് വിടർന്നു വരുന്നതും നമ്മളതിനെ താലോലിക്കുന്നതും എല്ലാം ഏകാന്തതയിലാണ്.
0: ശരിയാണ്.
1: പിന്നെ നമ്മളിപ്പോ ഒരു പാട്ട്, നിങ്ങളിപ്പോ റേഡിയോയിലൂടെ രക്ഷപ്പെടുന്ന ഒരു പാട്ട് പോലും കേൾക്കുമ്പോൾ, ഏകാന്തതയിൽ കേൾക്കുമ്പോൾ, ഒരു ക്രൗഡിന്റെ ഇടയിൽ നിന്ന് കേൾക്കുമ്പോൾ, ഒരു ഏകാന്തതയിൽ നിന്ന് കേൾക്കുമ്പോൾ വ്യത്യാസം.
0: ശരിയാണ്.
1: ആസ്വാദനം ഏറ്റവും മനോഹരമാവുന്നത് ഏകാന്തതയിലാണ്. നമ്മളിപ്പോ ഒരു ദേവാലയത്തില് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാനിപ്പോ ഇടയ്ക്ക് അമ്പലത്തിൽ പോകാറുണ്ട്, ഇടയ്ക്ക് പള്ളികളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ എല്ലാം അവിടെ സമർപ്പിക്കാനും കഴിയുന്നത് ഏകാന്തതയിൽ. അല്ലെങ്കിൽ ഒരു ക്യൂവില് ഇന്ന് തൊഴാൻ നിൽക്കുമ്പോഴും അല്ലാതെ ഒറ്റയ്ക്ക് പോയി അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരാൽത്തറയിലൊക്കെ ഇരുന്ന് ആ പരിസരത്ത് ചെലവഴിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ. ഏകാന്തത എത്ര മനോഹരമാണ്. ഒരിക്കലും ഏകാന്തത കാവ്യഭാവന കവികള്
0: തീർച്ചയായിട്ടും നമ്മൾ കാവ്യാത്മകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒറ്റയ്ക്കാവുന്ന സമയം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലേ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ.
1: നമ്മളെ തന്നെ നമ്മൾ തുറന്ന് കാണുന്ന ഒരു സമയമാണത്. ഞാൻ എന്നെ സംബന്ധിച്ച് എത്ര നേരം വേണമെങ്കിലും ഏകാന്തതയിൽ ഇരിക്കാൻ എനിക്ക് പറ്റും, ഒരു മടുപ്പില്ലാത്തൊരു. പക്ഷെ എനിക്ക് ഒരുപാട് ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ കുറച്ചു നേരം എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, പിന്നെ ജോലിയിലേക്ക്. പക്ഷെ ഏകാന്തത ഒരിക്കലും ഒന്ന്
0: മടുപ്പിക്കാറില്ല, സ്വന്തമായിട്ട് ഓരോന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഏകാന്തത ഇത്ര ഇഷ്ടപ്പെടുന്നത് അല്ലെ.
1: ഒത്തിരി നമ്മള് എല്ലാം ആസ്വദിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഏകാന്തയിലൂടെ. ചിന്തകള് പോലും നമ്മുടെ ചിന്തകള് കൂടുതൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തകള് കൂടുതല് ഭാവന ഉണർത്തുന്നത് എല്ലാം
0: ഏകാന്തതയാണ്.
2: ഏകാന്തതയാണ്.
1: എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
0: മനസ്സിലായി
2: മനസ്സിലായി. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്കിന് മാച്ച് ചെയ്ത ഒരു കോളർ കിട്ടിയതിൽ സന്തോഷമുണ്ട്.
1: ഏകാഗിനിയും
0: അനുരാഗിയോ
1: അത്രയും അനുരാഗ ഉണർത്തുന്ന ഒരു ഒരു ഒരു ഒരു തലമാണ് ഏകാന്തത.
2: സരിത ഏതായാലും വിളിച്ച ഏകാന്തതയെ കുറിച്ച് ഇത്രയും വാചാലമായതിൽ
0: പാട്ട് പോലെയാണ് പറഞ്ഞു തന്നത് അല്ലേ.
1: ഈ രാവ് രാവ് രാത്രി അതുപോലും ഏകാന്തതയിലാണ് അല്ലേ.
2: അതെ തീർച്ചയായിട്ടും.
1: ശബ്ദമാണ് രാത്രി, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം എടുക്കുന്ന ഒരു സമയം ഇത്രയും ഏകാന്തതയിൽ അല്ലേ.
2: അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏകാന്തതയെ ഓ ഏകമാണല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കും കൂടി
1: നമുക്കൊരു കൂട്ട് തന്നെയാണ് ഏകാന്തത.
2: തീർച്ചയായിട്ടും നമ്മൾ തന്നെ
1: മോശമായിട്ടുള്ള അവസ്ഥയേ അല്ല ഏകാന്തത, നമ്മുടെ കൂട്ടിന് വരുന്ന നല്ലൊരു അവസ്ഥയാണ്.
2: അപ്പോ
1: നമുക്ക് ആരും വേണ്ട ശരിക്കും,
2: നമുക്ക് നമ്മൾ തന്നെ മതിയെന്നല്ലേ. ആ ഒരു തിരിച്ചറിവാണ് ശരിക്കും നമ്മുടെ വിജയം അല്ലേ സരിത. എപ്പോഴും വേറൊരാൾ വേണം എന്നുള്ള തോന്നലാണ് നമ്മുടെ തോൽവി എന്ന് എനിക്ക് തോന്നുന്നു.
1: നമ്മളായിട്ട് തന്നെ ജീവിക്കുന്നു, ആ ഏകാന്തതയിൽ നമ്മൾ കരുത്തായിട്ട് ആ ഏകാന്തതയെ നമ്മള് കരുത്താക്കി മാറ്റണം.
2: കരുത്താക്കി മാറ്റണം.
1: നമ്മൾ കുറെ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ ഒരു കവിത എഴുതണമെങ്കിൽ കവിത എഴുതാം, ഒരു പാട്ട് അറിയാം, പാട്ട് പാടാത്ത ഒരാൾക്കാണെങ്കിലും വെറുതെ ഇരുന്ന് മൂടാം. സ്വപ്നങ്ങൾ കാണാം അല്ലേ, സ്വപ്നങ്ങൾ എവിടെ വേണേലും പോവാം ഏകാന്തത.
2: അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിമിഷം തീർച്ചയായിട്ടും ആസ്വദിക്കണം എന്ന് തന്നെയാണ് സരിത പറയുന്നത് അല്ലേ.
1: ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിമിഷങ്ങൾ ആസ്വദിക്കണം.
2: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസ്ണേഴ്സ് അത് എൻജോയ് ചെയ്തെന്തെങ്കിലും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്, ആരും ഇല്ല കൂട്ടണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ സരിതയുടെ വാക്കുകളൊക്കെ

0: അതെ, എല്ലാവർക്കും നമുക്ക് നമ്മൾ തന്നെ കൂട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാം അല്ലേ.
1: എന്തായാലും നന്നായി സംസാരിച്ചു.
0: ഞങ്ങൾക്കും
1: ഞങ്ങൾക്ക്
0: സന്തോഷം
1: സന്തോഷം കേട്ടോ സരിത.
0: തീർച്ചയായിട്ടും ശല്യപ്പെടുത്തിക്കോളൂ.
1: അതെ, ഓക്കെ ദെൻ സരിത.
0: തീർച്ചയായിട്ടും ഓക്കെ. അപ്പോ നമുക്ക്, അതെ അതെ, അപ്പോ ഇത്രയും മനോഹരമായിട്ട് സംസാരിച്ചതിന് ഒത്തിരി നന്ദി. ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ പറയാണ് കേട്ടോ.
1: ഓക്കെ സരിത,
0: ആ ഓക്കെ,
1: ബൈ.
0: താങ്ക് യു. സരിത പറഞ്ഞതൊരു നല്ല പോയിന്റ് ആണ് അല്ലേ.
1: അതെ
0: നമ്മൾ
1: അതെ
0: പറയാൻ ഉദ്ദേശിച്ചതും
1: ആ
0: അത് തന്നെയാണ്,
1: അതെ
0: നമ്മുടെ സ്വന്തം കമ്പനി നന്നായി നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളത്.
1: അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ ഒരു സമയം എന്ന് പറയുന്നത് 10 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡിലും എത്തിയിരിക്കുകയാണ്.
0: അതെ, നമ്മുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ് തീർക്കാനുള്ളത് അങ്ങ് പറഞ്ഞ് നമുക്ക് പതുക്കെ അങ്ങ്
1: വൈൻഡപ്പ് ചെയ്യാനുള്ള
0: അല്ലേ.
1: സമയമാണ്.
0: അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോളേഴ്സ് എല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഏകാന്തതയെ ഇഷ്ടപ്പെടാത്ത ഒന്ന് രണ്ടു പേരുണ്ടായിരുന്നു, ഏകാന്തതയെ ഒത്തിരി എൻജോയ്
1: എൻജോയ്
0: ചെയ്യുന്നവരുണ്ടായിരുന്നു,
1: ഉണ്ടായിരുന്നു അല്ലെങ്കിലും ഓരോ ഇതിനും അതിൻ്റെതായിട്ടുള്ള
0: ഭംഗിയുണ്ട്,
1: രണ്ട് ആ രണ്ട് തലങ്ങളാണല്ലോ ഉള്ളത്. പക്ഷെ എന്തായാലും ഏകാന്തതയിലൂടെ എങ്ങനെയൊക്കെ ആയാലും നമ്മൾ കടന്നു പോകേണ്ടി വരും,
0: പോകേണ്ട സാഹചര്യങ്ങൾ
1: എന്തായാലും
0: ലൈഫിൽ
1: ജീവിതത്തിൽ വരും.
0: ഉണ്ടാവും.
1: നമ്മൾ അതിനെ പിന്നെ തൃണവൽഗണിക്കുന്നു, ചിലർ അതിനെ ആസ്വദിക്കുന്നു.
0: തീർച്ചയായിട്ടും. അപ്പോൾ ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു, ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സൊല്യൂഷൻ എന്ന്
1: അതെ,
0: തോന്നുന്നു. എന്തായാലും ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ നമ്മൾ
1: അല്ല അപ്പോഴേ ഉള്ളൂ നമ്മൾ നമ്മളെ എന്താണ് നമ്മൾ നമുക്ക് വേണ്ടി എന്നുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ചുറ്റുപാടിന് വേണ്ടി അങ്ങനെ പോകും.
0: നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റണം, നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്ന് സ്വന്തം
1: ജാനകിക്കുട്ടി
0: ആ പാട്ട് സിനിമയിലൊരു പാട്ട്,
1: അതെ,
0: ഇതുപോലെ ഒറ്റപ്പെടലിന്റെ ഒരു ഇത് അറിഞ്ഞൊരു കുട്ടിയായിരുന്നു ജാനകിക്കുട്ടി. അങ്ങനെ കിട്ടിയ ഒരു കൂട്ടാണ് ആ ഒരു
1: യക്ഷിയായിട്ട്
0: വരുന്നതൊക്കെ. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മൂഡിന് പറ്റിയൊരു പാട്ടും കൂടെ ആയിരിക്കും. നമുക്കപ്പോ ആ ഒരു പാട്ട് കേൾക്കാം. ദിസ് ഈസ് ആകാശവാണി കൊച്ചി FM Rainbow 107.5. Musically, yours.
1: Yes.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 6 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.